മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 4 2026 സെപ്റ്റംബർ 20 ഞായറാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. നമ്മളിൽ പലരും പലരെയും വിലയിരുത്തുന്നത് ഉള്ള കാണാതെ തന്നെ ഉള്ളടക്കം പഠിച്ചു എന്ന് സ്വയം വിശ്വസിച്ചാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും നാം വലിയ അബദ്ധങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും നാം എല്ലാം അതിലെന്താണ് കാണേണ്ടതെന്ന് വിസ്മരിച്ച് എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാന പ്രശ്നം. ആര് ചെയ്തു എന്നത് നോക്കാതെ എന്ത് ചെയ്തു എന്ന് നോക്കിക്കണ്ട് വിലയിരുത്തുകയും നന്മകൾ ചെയ്യുന്നവരെയും തുടർന്ന് അതിനുള്ള ആർജവം ഉള്ളവരെയും തിരിച്ചറിഞ്ഞ് പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് അരങ്ങും ജീവിതവും, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 3 മണിക്ക് നിയമവേദി, വൈകുന്നേരം 5:30 ഗാനവേദി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് പാട്ടും വർത്താനവും, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകുന്നേരം 6:30, 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 20 ഫോർഡിനാൻഡ് മാഗലൻ തന്റെ കപ്പൽ യാത്ര ആരംഭിച്ചതും ആലപ്പുഴ കായംകുളം തീവണ്ടി പാത തുറന്നതും വിദ്യാഭ്യാസ പ്രക്ഷേപണ പരിപാടികൾക്കായുള്ള എജുസാറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 20 സെപ്റ്റംബർ 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 20 ഫോർഡിനാൻഡ് മാഗലൻ 270 സഹയാത്രികരുമായി ഭൂമി ചുറ്റി സഞ്ചരിക്കാനുള്ള തന്റെ കപ്പൽ യാത്ര സ്പെയിനിലെ സാൻ ലുക്കാർ ഡി ബരാമഡിൽ നിന്ന് ആരംഭിച്ചത് 1519 സെപ്റ്റംബർ 20 ആദ്യ പെട്രോൾ കാർ അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ സ്പ്രിംഗ് ഫീൽഡിൽ പുറത്തിറങ്ങിയത് 1891 സെപ്റ്റംബർ 20 ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയൂസ് സീറോ മലങ്കര കത്തോലിക്ക സഭ സ്ഥാപിച്ചത് 1930 സെപ്റ്റംബർ 20

0: ആലപ്പുഴ കായംകുളം തീവണ്ടി പാത തുറന്നത് 1992 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. വിദ്യാഭ്യാസ പ്രക്ഷേപണ പരിപാടികൾക്കായുള്ള ഇന്ത്യയുടെ ഉപഗ്രഹം എഡ്യൂസാറ്റ് ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20 1948 സെപ്റ്റംബർ 20 ഇക്കണ്ഠ വാര്യർ പ്രഥമ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ചുമതലയേറ്റത്. ആദ്യത്തെ കാൻ ഫിലിം ഫെസ്റ്റിവൽ റിസോർട്ട് നഗരമായ കാനിൽ ആരംഭിച്ചത് 1946 സെപ്റ്റംബർ 20
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ബൈ ബൈ കേൾക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സബ്സിഡിയോടുകൂടിയ കണക്ഷനുകൾ അർഹരായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാനാണ് ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതി മന്ത്രാലയം വ്യക്തമാക്കി. അർഹതയില്ലാത്ത കണക്ഷനുകൾ നീക്കം ചെയ്യാനും സബ്സിഡിയോടുകൂടിയ വിതരണം സുതാര്യമാക്കുന്നതിനുമാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. യഥാർത്ഥ ഉപഭോക്താവിനും കുടുംബത്തിനും LPG കണക്ഷൻ ലഭ്യമാക്കുന്നതാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കമാകുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. 1067 കേന്ദ്രങ്ങളിലാണ് പരിപാടി. 471 ജില്ലാ MY ഭാരത് ഓഫീസ്

0: ഓഫീസുകളിലും പങ്കാളിത്ത സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണ യജ്ഞം, തെരുവുനാടകങ്ങൾ, മുദ്രാവാക്യം രചന, യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണത്തിന്റെ സന്ദേശം നേരിട്ട് യുവാക്കളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജനസേവ, ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചരക്ക് സേവന നികുതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 രാജ്യത്ത് ചരക്കു സേവന നികുതി നിയമം GST നടപ്പിലാക്കിയത്. 17 നികുതികളും 13 സെസ്സുകളും ഒരു പൊതുചട്ടക്കൂടിൽ ഇതോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു വിപണി എന്ന പ്രയോഗം യാഥാർത്ഥ്യമാക്കി. GST മുൻപ് അന്തർ സംസ്ഥാന ചരക്കു നീക്കത്തിന് ആവർത്തിച്ച നികുതി പരിശോധനകളും പേപ്പർ വർക്കുകളും നീണ്ട കാത്തിരിപ്പുകളുമായിരുന്നു. എന്നാൽ നിയമം വന്നതോടെ ഇതിന് പരിഹാരമായി. നിരക്കുകളിലെ സമീപകാല പരിഷ്കാരങ്ങളിൽ വ്യവസായ മേഖലയ്ക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു.
0: സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ മുന്നേറുന്നത് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ചും നിരന്തരം കരുതൽ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വൃക്ക അല്ലെങ്കിൽ കരൾമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ 360 പേർക്കും ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ച 1,400 പേർക്കും പ്രതിമാസം 1,000 രൂപ വീതം ലഭിക്കുന്നതാണ് സമാശ്വാസ പദ്ധതി. ഡയാലിസിസിന് വിധേയരാകുന്ന 1,680 പേർക്ക് പ്രതിമാസം 1,100 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ച 200 രോഗികൾക്ക് പ്രതിമാസം 2,000 രൂപ ധനസഹായവും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA KJയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശനാനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്. ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും എല്ലാ മാസവും 4-ാമത്തെ ശനിയാഴ്ച അഭിനന്ദന ദിനമായി ആചരിക്കും. ക്രമസമാധാന വിഭാഗം ADGP P. വിജയൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കുലിയക്കോട്.
2: അഭിനന്ദന ദിനത്തിന്റെ ഭാഗമായി ജില്ലാ യൂണിറ്റ് ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ മുൻമാസത്തിൽ മികച്ച സേവനം, മാതൃകാപരമായ പെരുമാറ്റം, മികച്ച അന്വേഷണ മികവ്, ധീരതാ പ്രവർത്തനം തുടങ്ങിയവ കാഴ്ചവച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിമാർ ആദരിക്കും. കൂടാതെ പൊതുസുരക്ഷയ്ക്കായി പ്രവർത്തിച്ചവർ, പോലീസിന് വിലപ്പെട്ട സഹായം നൽകിയവർ എന്നിങ്ങനെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ കണ്ടെത്തി ആദരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പൌരന്മാർക്കും അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ, മെമെൻഡോകൾ തുടങ്ങിയ അംഗീകാരങ്ങൾ നൽകണം. ഏതെങ്കിലും കാരണത്താൽ 4-ാമത്തെ ശനിയാഴ്ച പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനു മുൻപായി അതേ മാസത്തിൽ തന്നെ ചടങ്ങ് സംഘടിപ്പിക്കണം. ഓരോ മാസവും അഭിനന്ദിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ജില്ലാതലത്തിൽ ഡോക്യുമെന്റ് ചെയ്യണം.
0: ശ്രീനാരായണ ഗുരുവിന്റെ 99-ാം സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി TE സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് രാവിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ ഓൺലൈനിൽ

0: ഉദ്ഘാടനം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ എം ഡി വത്സമ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കാസർകോട് ജില്ലയുടെ വടക്കൻ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കെ എസ് ഇ ബി വിഭാവനം ചെയ്ത മൈലാട്ടി വിദ്യാനഗർ സിംഗിൾ സർക്യൂട്ട് പ്രസാരണ ലൈൻ നവീകരിച്ച് മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനാക്കുന്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: മൈലാട്ടി 220 കെ വി സബ്സ്റ്റേഷനിൽ നിന്ന് വിദ്യാനഗർ ഭാഗത്തേക്കുള്ള നിലവിലെ സിംഗിൾ സർക്യൂട്ട് പ്രസരണ ലൈൻ നവീകരിച്ച് കൂടുതൽ ശേഷിയുള്ള മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ആക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മൈലാട്ടി വിദ്യാനഗർ മുള്ളേരിയ കുമ്പള മഞ്ചേശ്വരം പെരള ബദിയടുക്ക അനന്തപുരം കാസർഗോഡ് ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ സബ്സ്റ്റേഷനുകളിലേക്കും പ്രധാന മേഖലകളിലേക്കും കൂടുതൽ വിശ്വസനീയമായും കാര്യക്ഷമമായും വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. 2019 ആരംഭിച്ച ഈ പദ്ധതി കോവിഡ് മഹാമാരി, കോറിഡോർ തടസ്സങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയാൽ വൈകിയെങ്കിലും പഴയ കരാർ അവസാനിപ്പിച്ച് കെ സി ബി യുടെ എസ് പി വി ആയ ട്രാൻസ്ഗ്രിഡ് വഴി ട്രാൻസ് ഗ്ലോബൽ കമ്പനിയെ ഏൽപ്പിച്ചാണ് നിലവിൽ ബാക്കി പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നത്.
0: ജപ്പാനിലെ നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ നിരവധി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിന് ഇറങ്ങും. ടെക്ബോളിൽ ഇന്ത്യൻ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിൽ ഇന്ത്യയുടെ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവരും മത്സരത്തിന് ഇറങ്ങും. വനിതാ ഹോക്കി ടീം ഇന്ന് ഉസ്ബെക്കിസ്ഥാനെയും പുരുഷ ഹോക്കി ടീം ഇന്ന് ഇന്തോനേഷ്യയും നേരിടും. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വുഷു, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ചെസ് ഒളിമ്പ്യാഡിൽ ഡി ഗുഗേഷിന്റെ നേതൃത്വത്തിലെ ഇന്ത്യൻ പുരുഷ സംഘം സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ മംഗോളിയയും തോൽപ്പിച്ചു. 41st ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടത്തും. 40 യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ ധർമ്മശാല മാതൃക അന്ധവിദ്യാലയത്തിൽ കാഴ്ചപരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും NK വിഷ്ണുവും ജേതാക്കളായി. മലപ്പുറം സ്വദേശികളായ പി രതീഷും AK മാഹിൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: You are now listening to Radio Santanam 90.4 FM. Stay tuned.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

അത് വന്നു പറഞ്ഞവരാരാണ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രധാന വാർത്തകൾ. രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20th ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന സുപ്രധാന ലക്ഷ്യത്തിലേക്ക് രാജ്യം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20th റോസ്കാർ മേളയിൽ നിയമന ഉത്തരവ് നേടിയവരെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: मैं आप सभी युवा साथियों को और आपके परिवारजनों को बहुत बहुत बधाई देता हूं. आज आप सभी एक ऐसे समय में भारत सरकार से जुड़े हैं जब देश एक बहुत बड़े लक्ष्य की ओर आगे बढ़ रहा है और ये लक्ष्य है 2047 तक विकसित भारत बनाने का.
0: 20th റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകളിൽ 51,000-ത്തിലധികം നിയമന ഉത്തരവുകളാണ് വിതരണം ചെയ്തത്. ഇതോടെ നിയമന ഉത്തരവുകൾ ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 12,75,000 രാജ്യത്തുടനീളം 45 കേന്ദ്രങ്ങളിലായാണ് റോസ്കാർ മേള സംഘടിപ്പിച്ചത്. ഇന്ത്യയുടെ മുൻനിര സെമി കണ്ടക്ടർ സമ്മേളനത്തിന്റെ 5th സെമിക്കോൺ ഇന്ത്യ 2026 ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദ എക്കോ സിസ്റ്റം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ സമ്മേളനത്തിൽ 300 അന്താരാഷ്ട്ര പങ്കാളികൾ ഉൾപ്പെടെ 600-ലധികം പ്രദർശകർ പങ്കെടുത്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ ചിപ്പ് ഡിസൈനർമാരുമായും വിദ്യാർത്ഥികളുമായും സംവദിച്ചു. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ മറ്റ് രാജ്യങ്ങളിൽ

0: ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. എല്ലാ തലങ്ങളിലും വലിയ പരിശ്രമം ആവശ്യമുള്ള ഒരു മേഖലയാണ് ഇതെന്നും അതിനാൽ വ്യവസായ മേഖലയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഏകീകൃതമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
1: There are many challenges. It's a very difficult industry. Such a difficult industry requires lots and lots of efforts on every front. Both the industry and the government and the state governments, they have to work in tandem. We have to continuously be watchful of the potential geopolitical risks which will arise because India is now emerging as a country which can design and manufacture chips.
0: സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. സബ്സിഡി അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രിയസ്വാമി കുമാരൻ പ്രഭുസഭ യു കെ പാർലമെന്റ് അംഗം ക്രിഷ് റാവലുമായി കൂടിക്കാഴ്ച നടത്തി. വാണിജ്യം, മൂലധന നിക്ഷേപം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ത്യ യു കെ ഉഭയകക്ഷി ബന്ധം വിപുലീകരിക്കാൻ ചർച്ചയിൽ ധാരണയായി. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ മൂന്ന് ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവു നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ സേവ ആൻഡ് സുശാസൻ എന്ന കാഴ്ചപ്പാടിൽ ഊന്നിക്കൊണ്ട് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചരക്ക് സേവന നികുതി നടപ്പിലാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാന നികുതികൾ നികുതിക്ക് മേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 ജി എസ് ടി നടപ്പിലാക്കിയത്. ജി എസ് ടിക്ക് മുൻപ് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് നീക്കത്തിന് പലതവണയുള്ള നികുതി പരിശോധനകളും നീണ്ട കാത്തിരിപ്പും ആവശ്യമായി വന്നിരുന്നു. എന്നാൽ ജി എസ് ടിയിലൂടെ 17 നികുതികളെയും 13 സെസുകളെയും ഒരു പൊതു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നത് യാഥാർത്ഥ്യമായി മാറി. ജി എസ് ടി നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. നികുതി നിരക്കുകൾ യുക്തിസഹമാക്കിയത് സാധാരണ ജനങ്ങൾക്ക് സൌകര്യപ്രദമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മെഡൽ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങും. വെങ്കല മെഡലിനായുള്ള പോരാട്ടത്തിൽ ടെക്ബോൾ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർമാരായ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവർ മത്സരിക്കും. വനിതാ ഹോക്കിയിൽ ഉസ്ബെക്കിസ്ഥാനും പുരുഷ ഹോക്കിയിൽ ഇന്തോനേഷ്യയുമാണ് എതിരാളികൾ. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ക്യുജാരോയുമായുള്ള മത്സരം ആർ പ്രജ്ഞ

0: ും ജെയ്മെ സാന്റോസ് ലാറ്റാസയ്ക്കെതിരെ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. വനിതാ വിഭാഗത്തിൽ മംഗോളിയക്കെതിരെ ഇന്ത്യ 3-1 വിജയം നേടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നടക്കും. കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, തെലങ്കാന, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മധ്യ മഹാരാഷ്ട്ര, ഒഡീഷ, കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഴക്കമുള്ള നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർമ്മാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിമന്ത്രി TC സിദ്ദിഖ് ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഓരോ വർഷവും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യയുടെ മുന്നേറ്റത്തിനെതിരെ ഉണ്ടാകാവുന്ന സൈബർ ആക്രമണങ്ങളെ നേരിടാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് പരിപാടി സംഘടിപ്പിക്കും. കേരളത്തിൽ ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. തീരദേശ ജില്ലകളിൽ കള്ളക്കടൽ മൂലമുള്ള കടലാക്രമണ മുന്നറിയിപ്പ്. 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ വിവിധ കായിക ഇനങ്ങളിലായി മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശൈത്യകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. ഗ്രഹാതുരത ഉണർത്തുന്ന ഓർമ്മകളിലെ ചില വർണ്ണ കാഴ്ചകളാണ് ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ആ വർണ്ണക്കാഴ്ചകളിൽ സ്നേഹവും സാഹോദര്യവും സന്തോഷവും ഐക്യവുമെല്ലാം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഉത്സവക്കാഴ്ചകൾ. കേരളീയ ഗ്രാമങ്ങളുടെ ആത്മാവും സൗന്ദര്യവും

പൂർണമായി ദർശിക്കാൻ കഴിയുന്നത് അവിടുത്തെ ഉത്സവങ്ങളിലാണ്. ഒരേ സമയം ഭക്തിയും ആനന്ദവും ഒത്തുചേരുന്ന ഒരു വലിയ കൂട്ടായ്മയായി അത് മാറുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലായിരുന്നു അന്ന് പ്രധാനമായും ഉത്സവങ്ങൾ നടക്കാറ്. ഉപജീവനത്തിലും ആഘോഷത്തിലും മണ്ണും മനുഷ്യനും എപ്പോഴും ഒരുമിച്ച് നിന്നിരുന്നു. നമുക്കിന്ന് ആ ഉത്സവ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഒന്ന്

0: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചകളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ആഘോഷിക്കുന്ന ഒന്നായി ഉത്സവങ്ങൾ മാറിയിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ഇന്നും പ്രചാരത്തിലുള്ള ഓരോ തെയ്യക്കോലങ്ങളുടെയും ചമയത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളിലും അത് പ്രകടമാണ്. കൃഷിയോടനുബന്ധിച്ചായിരുന്നു ഓരോ ആഘോഷവും. ഓരോ ഗ്രാമത്തിലും നടക്കുന്ന ഉത്സവങ്ങൾ, അതിലെ ആഘോഷങ്ങൾ, കലാരൂപങ്ങൾ, ഭക്ഷണം, ജനങ്ങളുടെ പങ്കാളിത്തം എല്ലാം ചേർന്ന് ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്. കാവുകളിലെയും അമ്പലങ്ങളിലെയും പള്ളികളിലെയും ഉത്സവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു നാടകങ്ങൾ. രാത്രി ഏറെ വൈകിയും ഈ നാടകങ്ങൾ ആസ്വദിക്കാൻ ഏവരും ഉത്സാഹിച്ചു. തങ്ങളുടെ ജീവിത ദുരിതങ്ങളും അധ്വാന ഭാരവും എല്ലാം മറന്ന് സന്തോഷിക്കാൻ എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുകൊണ്ടു. പലപ്പോഴും സാമൂഹിക പ്രശ്നങ്ങളാണ് നാടകത്തിന്റെ പ്രമേയമായി വന്നിരുന്നത്. വഴിയോരത്തും അമ്പലപ്പറമ്പിലും സ്ഥാനം പിടിച്ചിട്ടുള്ള ചെറിയ പെട്ടിക്കടകളാണ് മറ്റൊരാകർഷണം. വ്യത്യസ്ത നിറങ്ങളുള്ള ചാന്തുകൾ, ശിങ്കാറുകൾ, കുപ്പിവളകൾ, കമ്മലുകൾ, മൈലാഞ്ചി, കൺമഷി, കളിപ്പാട്ടങ്ങൾ, പന്തുകൾ മുതലായവ കൊണ്ട് സമ്പന്നമാണ് ഈ പെട്ടിക്കടകൾ. പിന്നെ രുചിയിലും നിറത്തിലും വൈവിധ്യങ്ങൾ പുലർത്തി വിവിധ ഇനം കടലകൾ. ആഘോഷങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ വഴിയോരങ്ങൾ മുതൽ ആരംഭിക്കുന്നു. പഴയ പല സൗഹൃദങ്ങളും പുതുക്കുന്നത് ഈ അമ്പലമുറ്റത്തായിരിക്കും. സൗഹൃദങ്ങൾ മാത്രമല്ല, വളക്കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന സീറോ വോട്ട് ബൾബിന്റെ വെളിച്ചത്തിലും കൽവിളക്കിൽ തെളിഞ്ഞു നിന്ന ദീപത്തിനെ സാക്ഷി നിർത്തിയും ചില പ്രണയങ്ങൾ ഇവിടെ മുട്ടിട്ടിരുന്നു. പല മിഴികളും പരസ്പരം ഇടഞ്ഞിരുന്നു. ജീവിതത്തിന്റെ പല പുതിയ അധ്യായങ്ങൾക്കും ഇത്തരം ആഘോഷങ്ങൾ തുടക്കം കുറിച്ചു. ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണത്തിന്റെ ഒട്ടും പിന്നിലല്ലാതെ ചെണ്ടമേളമുണ്ടാകും. മനുഷ്യ മസ്തിഷ്കത്തിൽ ആഘോഷത്തിന്റെ ലഹരിയായി ചെണ്ടമേളം മാറുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളുന്ന തെയ്യക്കോലവും കൂടി ചേരുമ്പോൾ മാനവ ഹൃദയം ഭക്തിയും ആനന്ദവും ഉത്സവലഹരിയും സമ്മേളിക്കുന്ന അസുലഭ മുഹൂർത്തത്തിൽ നിർവൃതി അടയുന്നു. ഉത്സവങ്ങൾ വെറും ആഘോഷങ്ങൾ മാത്രമായിരുന്നില്ല, ഗ്രാമവാസികൾക്കിടയിലെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും പാരമ്പര്യ കലകളും സംസ്കാരവും സംരക്ഷിക്കപ്പെടുന്നതിനും ഉത്സവങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഇന്നത്തെ ഉത്സവവിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഇതേ ദിവസം ഇതേ സമയം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

കാലം ഒളിപ്പിച്ചു വച്ച ജീവിതത്തിന്റെ പൊരുൾ തേടി ചൊല്ലിന്റെ ചില്ലകൾ പഴമയുടെ വേരുകളിൽ നിന്ന് പുതുമയുടെ ചിന്തയിലേക്ക് മറക്കാതെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30. ആശയം ഏകോപനം ദിലീപ് നമ്പൂതിരി. ചൊല്ലിന്റെ ചില്ലകൾ, വാക്കുകൾക്ക് പിന്നിലെ കഥകളുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448440. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട. പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട. ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ? 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 5:30. ആശയം അവതരണം

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
5: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അരങ്ങും ജീവിതവും നാടക സംബന്ധിയായ നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന, നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടി. ഇന്ന് ഈ പരിപാടി റേഡിയോ ശ്രോതാക്കൾക്കായി, റേഡിയോ സാന്ത്വനത്തിൻ്റെ കേൾവിക്കാർക്കായി റേഡിയോ സാന്ത്വനം പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു അരങ്ങും ജീവിതവും. ഞാൻ ഷാനവാസ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ, കൊല്ലം സിറ്റി. അടിയന്തരാവസ്ഥ കാലത്ത് കൊല്ലത്ത് രൂപം കൊണ്ട മാസ് ഹാൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ നാമധേയത്തിലുള്ള ONV മലയാള പഠന കേന്ദ്രത്തിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ എക്സ്പെർട്ട് മെമ്പറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് 5,000-ൽ റോഡ് സേഫ്റ്റി ക്ലാസുകൾ എടുത്തുവരുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തുഫാൻ പരിപാടിയുടെ വോളണ്ടിയറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. അരങ്ങും ജീവിതത്തിലേക്കും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അരങ്ങും ജീവിതം എന്ന നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നതുമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയും നമ്മളോടൊപ്പം സംസാരിക്കാനെത്തിയിട്ടുള്ളത് KPAC ലീലാകൃഷ്ണനാണ്. നാടക നടനാണ്, സിനിമാ സീരിയൽ രംഗത്തെ അഭിനേതാവാണ്, ഗായകനാണ്, കഥാപ്രസംഗ കലാകാരനാണ്. അങ്ങനെ ഒട്ടനവധി സ്വഭാവ ഗുണങ്ങളുള്ള, മലയാളത്തിൽ എടുത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഇന്ന് അരങ്ങും ജീവിതത്തിലും ജീവിത അനുഭവങ്ങളും നാടകത്തിൻ്റെ ചരിത്രവും പറയുന്നതിന് വേണ്ടി റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും KPAC ലീലാകൃഷ്ണൻ അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
7: നമസ്കാരം.
6: ഈ പരിപാടിയിൽ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പമുള്ള നാലക്ഷരത്തെക്കുറിച്ചാണ്, KPAC. എറണാകുളത്തെ ഭാരത് കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലെ നാല് ചുവരുകൾക്കുള്ളിൽ 1950s നാല് ചെറുപ്പക്കാർ, അതായത് എൻ രാജഗോപാലൻ നായർ, ജനാർദ്ദനൽ ഗ്രൂപ്പ്, ഐസക് തോമസ്, എസ് പ്രഭാകരൻ നായർ എന്ന യുവ തുർക്കികൾ, സമൂഹത്തിലെ അന്നത്തെ ആ കാലഘട്ടത്തിലെ സാംസ്കാരികപരമായ ഉന്നമനത്തിനു വേണ്ടി ഒരു സംഘടന വേണം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വേണം, അല്ലെങ്കിൽ ഒരു കലാസംഘടന രൂപം കൊള്ളണം എന്ന ആശയം ചർച്ച ചെയ്യപ്പെടുകയും 50s ആ മുറിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു സാംസ്കാരികമായ ഒരു നാടക പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നാടക പ്രസ്ഥാനം 1950s ഭാരത് കഫേയുടെ ആ മുറികളിൽ നിന്ന് രൂപം കൊണ്ടു. അതാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന KPAC. 1951 എൻ്റെ മകനാണ് ശരി എന്ന ഒരു നാടകം 1951 ജനുവരി മാസം 15th തിരുവനന്തപുരത്തെ VJT ഹാളിൽ തിരശ്ശീല ഉയരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണലിപികളിൽ എഴുതപ്പെടുന്ന ഒരു നാടകവും ഒരു നാടക പ്രസ്ഥാനവുമായി KPAC വളരുകയായിരുന്നു. തൊട്ടടുത്ത വർഷം 1952 KPAC യുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു നാടകം KPAC എടുക്കുകയുണ്ടായി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റായി, സൂര്യനാട് വിപ്ലവത്തിൻ്റെ അതിലുൾപ്പെട്ട തൊപ്പിൽ ഫാസി എന്ന് പറയുന്ന മഹാനാടകകൃത്ത് ഒളിവിൽ കഴിയുന്ന കാലഘട്ടത്തിൽ എഴുതിയ ഒരു നാടകമായിരുന്നു അത്. അദ്ദേഹം അടൂർ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ശ്രീ ജനാർദ്ദന കൂർപ്പ് അവർ അദ്ദേഹത്തെ പോയി നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ന് ആ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി നേടിയതായിട്ടാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ അനുമതി നേടിയതിനു ശേഷം നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് തന്നെ ചരിത്രത്തിൽ ഒരു പ്രാധാന്യം നൽകിയ ഒരു അവതരണമാണ്, ഏതാണ്ട് നമ്മുടെ ചവറയിലെ തട്ടാശ്ശേരിയിലെ ഈ നാടകം ആദ്യമായിട്ട് അരങ്ങേറുകയായിരുന്നു. അവിടുന്ന് തന്നെ ഏതാണ്ട് 37 നാടകം കളിക്കാനുള്ള അനുമതി ലഭിക്കുകയും കേരളത്തിൻ്റെ പിന്നീടുള്ള 3 വർഷക്കാലം ഒരു രാത്രി പോലും നാടകമില്ലാത്ത അല്ലെങ്കിൽ അരങ്ങൊഴിയാത്ത ആ 3 വർഷം തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ അരങ്ങുകളിൽ കളിച്ച ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും. കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളത്. ആ നാടകം എഴുതിയത് തോപ്പിൽ ഫാസി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് അന്ന് സോമൻ എന്ന പേരിലായിരുന്നു ആ നാടകം രചിക്കപ്പെട്ടതെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ തുടങ്ങിയ KPAC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനം ഏതണ്ട് 68th നാടകത്തിലാണ് ഭഗവന്തി എന്ന് പറയുന്ന നാടകത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ ചരിത്രപരമായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ആ KPAC പ്രസ്ഥാനം വളർന്നിരിക്കുകയാണ്. തൊപ്പിൽ ഫാസിയുടെ ഒരു ഒളിവിൽ ഓർമ്മകളിൽ തന്നെ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ ഓരോ ദിനങ്ങളും കൊഴിഞ്ഞു വീണത് KPAC ഒരു നാടകത്തോടൊപ്പമായിരുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ള ചരിത്രപരമായി രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു KPAC എന്ന് പറയും. താങ്കളുടെ പേരിൻ്റെ മുമ്പിലും ആ KPAC ഉണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ഈ അരങ്ങും ജീവിതവുമായിട്ട് അരങ്ങിലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും പേരിന് മുമ്പിലുള്ള ആ അക്ഷരങ്ങളുടെ ചരിത്രം കൂടി പറയണം എന്നുള്ളത് കൊണ്ടുവന്ന് അങ്ങനെ എങ്ങനെയാണ് അങ്ങ് അവിടെ KPAC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ആ പടികൾ കയറിയത്, അവിടം തൊട്ട് ഈ പരിപാടി തുടങ്ങാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
7: തീർച്ചയായിട്ടും റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇത്തരം ഒരു സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേരിയാണ്. കാരണം ഈ സമൂഹത്തിൻ്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു കലാപ്രസ്ഥാനമാണ് നാടക പ്രസ്ഥാനം. അപ്പം ഈ നാടക കലാകാരന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അരങ്ങിലെ അരജനായി കഴിയുമ്പോഴും വീട്ടിൽ പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന നാടക കലാകാരൻ്റെ യഥാർത്ഥ വസ്തുതയും യഥാർത്ഥ നേർക്കാഴ്ചയും നമുക്ക് പലപ്പോഴും പിന്നെ അപ്രമേയമായി അല്ലെ അപ്രാപ്യമായിട്ടാണ് കാണപ്പെടുന്നത്.
6: അതെ അതെ അതെ.
7: കാരണം അങ്ങനെയാണ്, കാരണം ഈ നേരിട്ട് സംവദിക്കുന്ന കലാരൂപം എന്ന നിലയിൽ ഈ നാടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഈ നവോത്ഥാനമൊക്കെ പറഞ്ഞു

0: വരുമ്പോഴും അതിൻ്റെ പിന്നിലുണ്ടായ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നാടകം ഒരു വലിയ കോൺട്രിബ്യൂഷൻ, വലിയ സംഭാവന. നാടകം മാത്രമല്ല കഥാപ്രസംഗമൊക്കെ ഉണ്ടെങ്കിലും നാടകം നേരിട്ട് സംവദിക്കുന്ന ഈ കലാരൂപം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം റീടേക്ക് ഇല്ലാത്തതാണല്ലോ നാടകം.
1: അതെ അതെ, അവിടെയും പറയുന്നുണ്ട് ഈ ലോകം ഒരു നാടകശാലയാണ്, നാം എല്ലാം മുതൽ നടീ നടന്മാരാണെന്നാണ് നമ്മുടെ ഷേക്സ്പിയർ നാടകത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.
0: അതെ അതെ അതെ, അല്ലേ, ജീവിതം തന്നെ നാടകമാണല്ലോ.
1: അതെ തീർച്ചയായിട്ടും,
0: നമ്മൾ ആരോ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് ദൈവം എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ അങ്ങനെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്നതും ഈ അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ അഭിനേതാക്കളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ആരും എല്ലാവരും നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നു, നമ്മളൊക്കെ മറ്റുള്ളവരൊക്കെ നാടകത്തിലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ.
1: അതുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയർ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: അതെ, അപ്പൊ ഈ നാടകവുമായി ബന്ധപ്പെട്ട്, കാരണം എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഒരാളായിരുന്നു.
1: അല്ല, അതിനും എനിക്കൊരു ചോദ്യമുണ്ട്. കഥാപ്രസംഗത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിലേ, താങ്കളുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വാധീനം ചൊലുത്തിയ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന്റെ പിതാവായ ആർ പി പുത്തൂർ എന്ന് പറയും. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ വളരെ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഈ കഥാപ്രസംഗം എന്ന് പറയുന്ന കലയെ ഇവിടെ പരിചയപ്പെടുത്തുകയും ഇവിടെ അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് ആർ പി പുത്തൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വാധീനവും ഈ കെ പി എസ് യിലേക്കുള്ള വരവിനും തമ്മിൽ ആ ബന്ധം എങ്ങനെയാണെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം.
0: പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയേണ്ടി വരും, പക്ഷേ എങ്കിലും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയണമല്ലോ.
1: അതെ,
0: കാരണം പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. ഈ പറയുന്ന പലർക്കും അറിയപ്പെടാത്ത പല ചരിത്രങ്ങളുമുണ്ട്.
1: തീർച്ചയായിട്ടും,
0: അപ്പൊ അതിനുള്ള വേദിയാണല്ലോ ഇത്.
1: അതെ,
0: അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാന്ന് പറയുമ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി, കാരണം എന്നെ അതിൽ പരിഗണിച്ചതില്.
1: സാറിനെ പോലുള്ള ഒരു കലാകാരനെയല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് പരിഗണിക്കേണ്ടത്. കാര്യം ഒട്ടനവധി വേദികളിൽ നിറഞ്ഞാടിയ ഒരു മനുഷ്യനല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് കെ പി എസ് സിയിലേക്കുള്ള അങ്ങയുടെ വരവിനെ കുറിച്ച്.
0: അതെ, അതായത് എൻ്റെ പിതാവായ ആർ പി പുത്തൂർ അക്കാലത്ത് അച്ഛൻ്റെ ഒക്കെ കാലഘട്ടത്തില് അന്ന് ഈ ഹരികഥാ പ്രസംഗങ്ങളായിരുന്നു.
1: അതെ അതെ, കഥാപ്രസംഗത്തിന്റെ ആദ്യം.
0: അപ്പൊ അന്ന് ഈ ഭക്തിസാന്ദ്രമായി ആളുകളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി പഴയ ശബ്ദക്കട്ട, ചപ്പളാംകുട്ട എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ മാറ്റിക്കൊണ്ട് കഥാപ്രസംഗത്തിന്റെ ഒരു പുനർ ആവിഷ്കാരത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തികൾ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ പുരാണ കഥകളൊക്കെ എടുത്തിട്ട് അത് സാമൂഹ്യമായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ മെറിറ്റായിട്ട് ഞാൻ കാണുന്നത്.
1: ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം.
0: അതെ, അതിനോടൊപ്പം തന്നെ ഈ കൂടെ അന്ന് വളർന്നു വന്നിരുന്ന പുതിയ കാഥികരെയൊക്കെ അദ്ദേഹം ചേർത്ത് നിർത്തുകയുണ്ടായി. ഇന്ന് അറിയപ്പെടുന്ന പല കാഥികരും അവർക്ക് വേണ്ടി കഥ എഴുതി കൊടുക്കുന്നു, സംവിധാനം ചെയ്തു കൊടുക്കുന്നു, ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതാണ്. ഈ ഇന്നില്ലാത്തൊരു ഗുണം അന്നത്തെ കലാകാരന്മാർക്കുണ്ടായിരുന്നു. ഇന്നത് ഇല്ലെന്ന് പറയാൻ കഴിയില്ല, വളരെ ന്യൂനപക്ഷമാണ് അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം. അപ്പൊ അന്ന് ഈ കൂടെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന, അവരെ സംരക്ഷിക്കുക, കരുതലോടെ നോക്കിക്കൊണ്ടുവന്നൊരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്.
1: ഈ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവനമനിസം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത ഒരു കാലഘട്ടം.
0: ആ തുറന്ന പുസ്തകമായിരുന്നു. ഈ സോഷ്യലിസം ഒക്കെ ഈ വാക്കുകളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാണിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ അന്ന് ഈ പിന്നെ കലാരംഗത്ത് അദ്ദേഹം വലിയ സജീവമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് പിന്നെ നാടകവുമായി ബന്ധപ്പെട്ട്, അപ്പൊ നാട്ടിലുള്ള ഈ ക്ലബ്ബുകൾക്കെല്ലാം നാടകങ്ങൾ എഴുതി കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തെ ഒരു ആശാൻ എന്ന് തന്നെയാണ് വിളിക്കുക. അപ്പൊ ആർ പി ആശാൻ എന്നാണ് ഈ സ്നേഹമുള്ളവരൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അപ്പൊ ഇവരെ എല്ലാം ഈ വഴിതെറ്റിക്കാതെ കൂടെ കൊണ്ടു കടന്ന് പുതിയ പുതിയ നാടകങ്ങൾ, ഇവളെന്റെ കൽബാണ്, കൊടുങ്കാറ്റിലെ കരച്ചിൽ, സുവർണക്ഷേത്രത്തിലെ പടയാളി എന്നൊക്കെ കുറെ സംഗതികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നാടകങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് അന്ന് വീട്ടിലാണ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
1: അപ്പൊ സാറിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നാടകം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്.
0: അതെ, അപ്പം ഇത് കണ്ടും കേട്ടും ഞാൻ ഏതാണ്ട് ജനിച്ചു വീണ കാലം മുതലേ ഇന്നും
1: പരിപാടികളാണ്.
0: പിന്നെ വേറെ കാര്യമുണ്ട്, കാരണം അച്ഛൻ പലപ്പോഴും പ്രോഗ്രാം ഒക്കെ നടത്തി. ഈ നാടകസമിതി അന്ന് ജയശ്രീ കലാകേന്ദ്രം പറഞ്ഞ നാടകസമിതി ഒക്കെ ഉണ്ടായിരുന്നു. കൊട്ടാകര ശ്രീധരൻ നേരൊക്കെ ആരെങ്കിലും വന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പലപ്പോഴും പരിപാടിയൊക്കെ നടത്തിട്ട് കിട്ടുന്ന വേതനം തുച്ഛമാണ്. ഈ പരിപാടി കഴിഞ്ഞ് ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി വീട്ടിൽ പശുവിനെ വിറ്റ ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുണ്ട്, അങ്ങനെ പട്ടിണിയും പരിപാട്ടുണ്ടായിരുന്ന കാലം നമുക്ക് മറക്കാവുന്നതല്ല. അപ്പൊ അന്ന് ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് ഞാന് പിന്നെ എന്റെ അമ്മയൊരു സംഗീതജ്ഞയായിരുന്നു. അപ്പൊ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുമ്പോഴാണ് നമ്മള് കെ പി എസ് പാട്ടുകളൊക്കെ നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തുന്നത്.
1: പാട്ടുകൾ വളരെ മനോഹരമായി കേട്ട ഒരു കാലഘട്ടമായിരുന്നു അങ്ങയുടെ.
0: അന്നത്തെ ആ കമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്. ഈ പാട്ടൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോ നമ്മള് അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഈ പാട്ടുകളെ കേട്ടുകൊണ്ട്. അപ്പൊ ഇത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഇപ്പം പിന്നെ നമ്മുടെ കാളിദാസ കേന്ദ്രത്തിന്റെ ഡോക്ടർ നാടകത്തിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരാളെന്ന നിലയിൽ എന്നും കാണുന്ന പരിപാടി എന്താ, സ്കൂൾ വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും ഒക്കെ എപ്പോഴും ഈ കലാകാരന്മാരും നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പല പല പരിപാടികൾ. അപ്പൊ ഇത് തന്നെ വളരെയധികം സ്വാധീനിച്ചു.
1: വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കലാപരമായ ആ കഴിവുകൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
0: തീർച്ചയായിട്ടും. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സംശുദ്ധമായ കലയെ തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം അങ്ങനെ ഒരു കലാകാരനായിട്ട്, കാരണം ഈ സാധാരണ നാടകക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ രാത്രിയിൽ ഇങ്ങനെ നാടകം കഴിച്ചിട്ട് ഉറക്കുളച്ച് വന്നിട്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ വിദ്യാർത്ഥിയാണ്, കല പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.

0: മഹാരാഷ്ട്രയിൽ വരാം, മുംബൈയിൽ വരാം, പഴയ ബോംബെയിൽ ഈ നാടകം
1: അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതിന്റെ പ്രാരംഭഘട്ടത്തില് ഈ കെ പി എസ് സി രൂപീകരിക്കുന്ന സമയത്ത് അതിന് സജീവമായിട്ടൊന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ചരിത്രത്തിൽ പലപ്പോഴും ഈ വലിയ പല ആളുകളും തഴയപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം കൂടിയാണ്, ഇന്നത്തെ കാലഘട്ടം ചരിത്രം തിരുത്തി എഴുതുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് അന്തിക്കാട് ചെത്തു തൊഴിലാളി യൂണിയന്റെ സമരവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തില് പാർട്ടി കെട്ടിപ്പിടിക്കാൻ വന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ചെത്തു തൊഴിലാളിയായിരുന്നു അദ്ദേഹം, ചെത്തു തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു. ടി കെ മാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
0: ടി കെ മാധവൻ,
1: ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം ടി കെ അമ്മാവൻ എന്നാണ് വിളിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എവിടെ നാടകമുണ്ടോ അവിടെ എല്ലാം അദ്ദേഹവും. അപ്പൊ അത് ഇന്ന നാടകമൊന്നുമില്ല, കബീർദാസിന്റെ അദ്ദേഹത്തിന്റെ നാടകമാണെങ്കിൽ അവിടെ ഉണ്ടാവും. അവരോടൊക്കെ വലിയ സ്നേഹമാണ്, അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുക, അവർക്ക് നല്ല പബ്ലിസിറ്റി കൊടുക്കുക. എന്റെ വലിയ മനുഷ്യ സ്നേഹിയായ ഒരു കലാകാരനാണ്. ഇപ്പൊ ഇദ്ദേഹം എന്റെ കഥാപ്രസംഗം കേൾക്കും, പറയും മോനെ നീ കെ പി എസ് സിയിലേക്കൊക്കെ പോകേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കെ പി എസ് സിക്ക് അത് വലിയ മെനക്കേടല്ലേ, പോയി നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ലോ. അപ്പൊ ഇദ്ദേഹം എനിക്ക് എന്നൊരു പ്രചോദനമാണ് വന്ന്. എല്ലാ ദിവസവും വരുന്നു, മോനെയാണ്ട് പുതിയ നാടകം തുടങ്ങുന്ന അവിടെ പഴയ നാടകം വീണ്ടും റീമേക്ക് ചെയ്തെടുക്കുന്നുണ്ട്, മുടിയനായപത്രം ചെയ്യുന്നുണ്ട്, അശ്വമേധം ചെയ്യുന്നുണ്ട്. ഈ കഥകളൊക്കെ പറയുമ്പോൾ എനിക്കും എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കെ പി എസ് സി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ ഇത് അച്ഛനോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അച്ഛൻ പറയുന്ന ഈ കലയുടെ പരിപാടിയായിട്ട് പോയത് അദ്ദേഹം ഒരുപാട് അനുഭവിച്ചാളാണ്.
0: അതെ, കല പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജീവിതാനുഭവങ്ങൾ ഏറെയുണ്ട്. അത് മകനിലേക്ക് പകരണ്ട എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ മകനോടുള്ള ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സ്നേഹം, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ അതുകൊണ്ട് പറയാതിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: തീർച്ചയായിട്ടും, കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ആദ്യൊരു ബേസ് ഉണ്ടാകും, നീ നാടകം കളിക്കുകയോ സിനിമയ്ക്ക് പോവോ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുകയും ഇങ്ങനെ ടി കെ മോഹൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മോനെ നമുക്ക് കെ പി എസ് ഇപ്പം ഒളിവിലെ ഓർമ്മകൾ നാടകം ചെയ്യുന്നു, അപ്പൊ ഭാസിയേട്ടനെ ഒന്ന് കാണണം നമുക്ക്. അപ്പൊ പറഞ്ഞു പറഞ്ഞു ഒന്ന് അവസാനം അച്ഛനോട് ഇത് പറയുന്നു. അപ്പൊ എന്റെ മനസ്സിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നീല വണ്ടി, ചുവന്ന കുടി, കുടിയുമായി പോകുന്ന കെ പി എസ് വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്.
0: പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തില് കുട്ടികളായിരുന്നവർക്ക് വളരെ കൗതുകമാണ്.
1: അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പം അങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറയുന്നു. അപ്പൊ അച്ഛനും ഈ ഭാസി സാറോടൊക്കെ ബന്ധമുണ്ട്, അച്ഛൻ പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, പത്രപ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായിട്ട് മാസിക ഉണ്ടായിരുന്നു, പാലാ നാരായണൻ നായർ, അവരെ പിന്നെ തിരുക്കുറിച്ചി, ഇവരെ കുറിച്ച് പിന്നെ ധാരാളം എഴുതുമായിരുന്നു. അച്ഛന്റെ കലാസാധനം പറഞ്ഞ മാസിക ഉണ്ട്, അൻപതുകളിലാണ്. അപ്പോ അന്ന് ഭാസി സാറുമായിട്ടും ബന്ധമുണ്ട്, അച്ഛനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ലീഡർഷിപ്പ് എടുക്കുന്ന ഒരു കാലമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഭാസി സാറിനെ കാണാൻ വേണ്ടി ഞാനും പിന്നെ അച്ഛനുമായിട്ട്, അച്ഛൻ പറഞ്ഞ കാര്യം ചെയ്യാം, എന്നാൽ നമുക്ക് ഭാസിയായിട്ട് ഒന്ന് കണ്ടു കളയാം. അപ്പൊ ഒളിവിലോർമ്മയുടെ പണിപ്പുരയിലിരിക്കുകയാണ് അദ്ദേഹം, ഒന്നും ആയിട്ടില്ല. അപ്പൊ ഒന്ന് കണ്ടു, കുറെ നേരം സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് എന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പൊ പറഞ്ഞു ഏതൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ പണ്ട് ഞാനൊരു നാടകം കളിച്ചിരുന്നത് അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ്, അഞ്ചാം ക്ലാസ്സിൽ
0: വെച്ചാണ്.
1: അത് അച്ഛന്റെ ഒരു കഥ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്, അച്ഛന്റെ ഒരു നാടകം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്. നീറുന്ന ഹൃദയങ്ങൾ എന്നായിരുന്നു നാടകത്തിന്റെ
0: പേര്.
1: കഥ എന്തുവാന്നൊന്നും നമ്മൾ ചോദിക്കരുത്, ഒന്നാലഞ്ച് കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഈ അച്ഛൻ അമ്മ മക്കളൊക്കെ ചേർന്നൊരു ചെറിയ നാടകം. അപ്പൊ അന്ന് നമുക്കറിയാം അങ്ങയുടെ ഒക്കെ കാലഘട്ടത്തിൽ പണ്ടങ്ങനെ ഉണ്ടായിരിക്കും, കാരണം ഈ നമ്മള് വെള്ളിയാഴ്ച ദിവസങ്ങൾ അവസാനത്തെ പീരീഡ്
0: നമ്മുടെ
1: സ്കൂളിന്റെ ക്ലാസിന്റെ പ്രോഗ്രാം.
0: അതെ അതെ, ക്ലാസ് വൈസ് ഒരു പരിപാടി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, അത് നമ്മുടെ അക്കാഡമിക് സിലബസിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. അവസാനത്തെ ഒരു പീരീഡ് പാട്ടുപാടാനുള്ളവർക്ക് പാട്ടുപാടാം, കഥകൾ അവതരിപ്പിക്കാം, നാടകം അവതരിപ്പിക്കാം, അതിൽ വലിയ നമ്മുടെ ഈ സിലബസ് ഭാഗമായിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം.
1: ഇപ്പം നമ്മൾ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുരുശിഷ്യ ബന്ധം ഇന്ന് ഈ കുരുവും ചുളയും പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നിങ്ങനെ നമ്മൾ കത്തം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഒരു ക്ലാസിന്റെ മൂലയിൽ കൊണ്ട് കിട്ടുക, കിട്ടിയതിന് ശേഷമാണ് ഈ കഥാപാത്രങ്ങൾ വന്ന് അഭിനയിക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരോടും പറയട്ടെ, നിന്റെ അച്ഛൻ വലിയ നാടകക്കാരനും കഥാപ്രസംഗക്കാരനും, നീ ഒരു കാര്യം സ്ക്രിപ്റ്റ് കൊണ്ടു നമുക്ക് പരിപാടി നടത്താം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം സെറ്റപ്പ് ആക്കുന്നു, അഞ്ചാം ക്ലാസ്സിലാണെന്ന് ആലോചിച്ചുണ്ടോ, അത്രയും ബുദ്ധിയേ ഉള്ളൂ. അപ്പൊ അതിലെ ഓമനി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്,
0: സ്ത്രീ കഥാപാത്രം.
1: സ്ത്രീ കഥാപാത്രം കാര്യം പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് ഈ വിഗന്ന് മേടിക്കാൻ നമുക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പോ അമ്മൂമ്മയുടെ തിരുപ്പൻ അവിടെ കിടപ്പുണ്ടായിരുന്നു, രണ്ടു തിരുപ്പനൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ ചേച്ചിയുടെ ഒരു പാവാടയൊക്കെ സംഘടിപ്പിച്ച് ഹാഫ് സാരി കൊടുത്തോണ്ട് അഭിനയിക്കുന്നത്. അപ്പൊ അഭിനയിച്ച് ഈ നായകൻ എന്നെ പിടിച്ചു തള്ളുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഈ സീൻ തള്ളിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പാവാട അഴിഞ്ഞു പോയി, ഈ തലയ്ക്കിട സാധനം കൂടി. അപ്പൊ ആളുകൾ കൂക്കി വിളിയായിരുന്നു, കുട്ടികളല്ലേ. അപ്പൊ അന്ന് ഞാൻ അവസാനിപ്പിച്ചു, ഇത് നമുക്ക് പറ്റിയ പണി. അപ്പൊ ഞാൻ സാറിനോട്, സാർ എനിക്ക് ഇങ്ങനൊരു അനുഭവം മാത്രമേ നാടകത്തിൽ മുൻകാലത്ത് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കോളേജിലൊക്കെ മറ്റേ

0: ഈ അമച്ചർ നാടകങ്ങൾ ടൈപ്പാണ്, അത് പിന്നെ നാടകമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല
1: സാർ.
0: അപ്പോൾ പുള്ളിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നിടത്തെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് ഫാസി സാറോട്ട് ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന
1: സമയത്താണ്.
0: ഞാൻ വെണ്ടാർ വിദ്യാധിരാജ മെമ്മോറിയൽ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ വെണ്ടാർ ബാലകൃഷ്ണപിള്ള സാർ എന്നൊരു വലിയ മനുഷ്യനുണ്ട്, അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം എനിക്കൊരു കവിത എഴുതി തന്നിരുന്നു. കവിത അദ്ദേഹത്തിൻ്റെ അല്ല, വയലാറിൻ്റെ രാജഹംസം. കയ്യിലിരുന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ. അപ്പോൾ ഇത് നല്ല രസകരമായ കവിതയാണ്. അപ്പോൾ ഇത് അന്ന് പിന്നെ അവിടുത്തെ ഫൈൻ ആർട്സ് സൊസൈറ്റി കടമ്പനാട് അവര് ഒരു കവിത ആലാപന മത്സരം വെക്കുകയുണ്ടായി. സമ്മാനം എനിക്കായിരുന്നു. അന്ന് ഈ സമ്മാനം തരാൻ വന്ന വ്യക്തി ഇദ്ദേഹമായിരുന്നു, ഫാസി സാറാണ്. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ വലിയ സംഭവമാണ്. അപ്പം ഈ കാല് ഇല്ല, ഒരു കാല് മുറിക്കപ്പെട്ട സമയമാണ്. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് പറയാൻ ഒരു പേടി. പക്ഷെ അദ്ദേഹം വളരെ രസകരമായിട്ട് മുറുക്കാനൊക്കെ മുറുക്കി ഇതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, ശരിയായിക്കോട്ടെ, പിന്നെ നാടകം എന്ന് പറയുന്നത് പിള്ളേർ കളിയല്ല, അതിനകത്ത് വേണ്ടി നമ്മൾ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ സാർ, അപ്പൊ എനിക്ക് എങ്ങനെയുള്ള ഒന്ന് കയറിയാൽ മതി എന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത.
1: റേഡിയോ സാന്ത്വനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. റേഡിയോ സാന്ത്വനത്തിലെ ഒരു ചെറിയ ഇടവേള.
2: ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
1: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിന്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് KPSC ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനല്ലേ, ഈ മേഖലയിൽ നിന്നോട്ട് കൊണ്ട് നാടകത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഒളിവിലിരുന്നു കൊണ്ടും കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി നാടകങ്ങൾ എഴുതുക, KPSOയോടൊപ്പം സഞ്ചരിക്കുക, അങ്ങനെ ഒരു വലിയ മനുഷ്യനായിരുന്നു തുബിൾ ഭാസി.
0: അപ്പൊ അദ്ദേഹം ചെയ്തത് എനിക്ക് തോന്നിയത് സാർ, അപ്പൊ ഞാനൊരു ചെറിയ നോട്ട് ബുക്ക് കൊണ്ടുവരുന്നു. കാരണം എനിക്കിതെല്ലാം ഈ കുറിപ്പുകൾ എഴുതുന്ന സ്വഭാവമുണ്ട്, ഡയറി കുറിപ്പ് പോലെ. അപ്പൊ അന്ന് കേശവംപൊരി സാറുണ്ട് അവിടെ, ഈ ഭാസി സാറും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങയുടെ ഒരു ഓട്ടോഗ്രാഫ് വേണം. അപ്പൊ നമ്മുടെ ഒരു ചെറിയ
1: ആ പ്രായത്തിലുള്ള എല്ലാവരും.
0: അപ്പൊ അദ്ദേഹം എഴുതി തന്ന വാക്കുകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ബുക്ക്. എഴുതിയിരിക്കുന്ന ഇതാണ്: രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജന്മവാസനയുടെ അനിവാര്യമായ പരിണതി അരങ്ങിലെത്തിക്കാൻ പ്രാപ്തനായ കലാകാരൻ.
1: അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ താങ്കളിലെ നടനെ മനസ്സിലാക്കുകയും അദ്ദേഹം വളരെ ഭംഗിയുള്ള വാക്കുകളിൽ ചുരുങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് അത് വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് തന്നെ,
0: ഒരു വലിയ അംഗീകാരമായിട്ട്. കാരണം ഇപ്പം അക്കാദമി അവാർഡോ മറ്റൊന്നും അല്ലത്.
1: അതെ അതെ, തീർച്ചയായിട്ടും.
0: അതൊക്കെ മേലെ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അങ്ങനെ ആ വർഷം ഇങ്ങനെ പോവുകയാണ്. അപ്പം പരീക്ഷ എല്ലാം കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും ഉള്ളിൽ ഓർമ്മ, ആദ്യം 1992 ആദ്യമായി
1: അരങ്ങിലെത്തുന്നത്.
0: അപ്പൊ അതിന്റെ ഉദ്ഘാടന ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ആ സമയത്ത് 92 ഡിസംബർ

0: ആറിന് നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ.
1: ഡിസംബർ 6 മറ്റേ ബാബറി മസ്ജിദ്,
0: അത് വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ സാറിനൊക്കെ വലിയ വിഷമം ഉണ്ടായിരുന്നു. ഡിസംബർ 8 അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നു.
1: ഡിസംബർ 6 തന്നെയാണ് 1951 നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട്
0: അവതരിപ്പിക്കുന്നത്. പഴയ തലമുറയിൽപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരൊക്കെ. അപ്പോ എന്തായാലും അങ്ങനെ അതൊരു വലിയ എല്ലാവർക്കും വലിയ വിഷമം ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. അങ്ങനെ ഒളിവിലെ ഓർമ്മകൾ നാടകത്തിലാണ് ആദ്യമായി ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നത്.
1: അതിൽ ഏത് കഥാപാത്രമായിരുന്നു
0: ആദ്യം ഞാൻ അഭിനയിക്കുന്നത്? ആ രസം, കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്തേക്ക് അഭിനയിക്കാൻ കിട്ടിയ ഒരു വലിയ മഹാനായ ഒരു നടന്റെ കൂടെയാണ് KPSC ഖാൻ.
1: ഖാൻ ഭായി
0: എന്ന് പറഞ്ഞാൽ ഒരു വലിയ
1: മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഞാൻ മനസ്സിലാക്കുന്ന മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹം. നല്ലതൊരു വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല, ജീവിതം മൊത്തം നാടകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്.
0: അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു നടന്മാരെ ഒന്നും ഇപ്പൊ കിട്ടത്തില്ല. അത്ര സാത്വികനായ, എന്നാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയാറുണ്ട്, രസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ശാന്തം. ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ പ്രഭാവമെന്നോ സ്വഭാവമെന്നോ വിശേഷിപ്പിക്കാവുന്ന ശാന്തരസം. അത് ഏറെയുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പമാണ് ആദ്യം അരങ്ങിലെത്തുന്നത്. പിന്നീട് ഞാൻ ചെയ്യുന്ന വേഷം
1: അല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുക്കുവനും ഭൂതവും എന്നും പറഞ്ഞ് KPSC നാടകത്തിൽ ഒരു വളരെ വലിയ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടത് എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ട്.
0: പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും പിന്നെ എന്നും പ്രചാരം നേടിയ, അല്ലെങ്കിൽ എന്നും മലയാളികൾ ഓർമ്മിക്കുന്ന നാടകമാണ് അശ്വമേധം.
1: അശ്വമേധം
0: അതിലെ ഹെൽത്ത് വിസിറ്ററായിട്ട് അദ്ദേഹമാണ് അഭിനയിച്ചത്. ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കില്ല, പാല് മാത്രമേ കഴിക്കൂ, ആയിരിക്കുന്ന ഒരു ഗൗളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന
1: ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ.
0: അതെ, വളരെ കൂളായിട്ട് അദ്ദേഹം വന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്ലഡ് അവിടെ സാറ്റ് ഊത്തി പരിശോധിക്കാൻ കൊടുത്തില്ലായിരുന്നു? ഉണ്ടായിരുന്നു സർ. ആ, ഒന്നുമില്ല, നിങ്ങളുടെ ബ്ലഡ് പോസിറ്റീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കുഷ്ഠരോഗമുണ്ട്. എന്നിട്ട് പുള്ളി വളരെ ഇതട്ടിരിക്കുകയാണ്. പക്ഷെ ഈ കൂടെ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ആയിരിക്കുന്ന ഒരു പാറ്റയല്ലേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കഥാപാത്രം അദ്ദേഹത്തിനോടൊപ്പം. അങ്ങനെ ഒളിവിൽ ഓർമ്മകൾ പിന്നെ ഞാൻ അഭിനയിക്കുന്നത് പായിക്കാലിൽ ഗോപാലപിള്ള എന്ന് പറയുന്ന ആ ഒരു സമരനായകനും ശിവനാട് വിപ്ലവത്തിലെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആ കഥാപാത്രമാണ് അഭിനയിച്ചത്. പിന്നെ അങ്ങോട്ട് തുടർന്ന് പിന്നെ മുടിയനായ പുത്രനായി അശ്വമേധം. കാരണം അശ്വമേധത്തില് ആദ്യം ഞാൻ അഭിനയിക്കുന്ന മോഹന്റെ വേഷം, സിനിമയില് പ്രേം നസീർ കാമുകന്റെ വേഷം, ആ സരോ നീ അങ്ങ് പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു റൊമാന്റിക് സാധനം. അവസാനം ഇവൻ ഇവളെ ഉപേക്ഷിക്കുന്ന സംഗതിയൊക്കെ വരുന്നു. ഇപ്പൊ വീണ്ടും അശ്വമേധം എടുത്തു തുടങ്ങി, തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അന്ന് ആദ്യമായിട്ട് അശ്വമേധം കളിക്കുമ്പോ 1962 തോന്നുന്നു. അപ്പൊ അശ്വമേധം നാടകം വരുമ്പോഴേ അതില് ആദ്യമായി ഡോക്ടറായിട്ട് അഭിനയിച്ചത് KP ഉമ്മറാണ്. ഉമ്മർ സാറാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അന്നൊക്കെ നാടകത്തിന് അവിടെ വരുമ്പോ 20 രൂപ ശമ്പളമാണ്, അതുകൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കാൻ പാടായിരുന്നു. പക്ഷെ സിനിമകൾ കുറെ ചെയ്തു കുറെ കാലത്തിന് ശേഷം. അപ്പൊ പിന്നെ വലിയ താരമായി, താരപരിവേഷമായി, സാമ്പത്തികം ഉണ്ടായി. പക്ഷെ എങ്കിലും എന്റെ മനസ്സ് ഇന്ന് നാടകത്തിലാണ്, അത് KPSC പറഞ്ഞ ആളാണ് ഉമ്മർ സാർ.
1: അതെ അതെ, KPSC എന്നും പേരുള്ള അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ. KP ഉമ്മർ അന്ത്, മറ്റേ അസീസ്
0: ഉണ്ട്, KPSC സണ്ണി ഉണ്ട്,
1: ലളിത,
0: KPSC സണ്ണി,
1: അങ്ങനെ എന്റെ നാട്ടുകാരനായ KPSC ഗോപൻ, KPSC അജിത്, അങ്ങനെ എത്രയോ, KPSC സുലോചന, KPSC നമ്മുടെ ലീല ചേച്ചി. അപ്പൊ അങ്ങനെ ആ പേര് കൊണ്ട് തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ട കുറെ കലാകാരന്മാരുണ്ട്. അപ്പൊ ആ പ്രസ്ഥാനത്തിനും അതുപോലെ വ്യക്തികൾക്കും ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നിദാനമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അപ്പൊ ഞാൻ ഈ അരങ്ങില് ഈ KPSCയുമായി ബന്ധപ്പെട്ട് അരങ്ങില് നിൽക്കുമ്പോൾ KPSCയിൽ അങ്ങേ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ തട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു? താങ്കൾക്ക് ആ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ പ്രചോദനമാകുകയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പലപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും ആ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം ഏതെങ്കിലും നാടകത്തിൽ അങ്ങേക്ക് KPSCയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ?
0: ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ KPSCയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കാമ്പിശ്ശേരി, തോപ്പിൽ ഫാസി സാറ്, പിന്നെ അന്ന് രാഘവമാഷുണ്ട്, രാഘവമാഷ സംഗീതത്തിന്റെ ചാർജ് വഹിക്കുന്നത് ഒ എൻ വി കുറുപ്പ് സാറ്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള എല്ലാ പ്രവൃത്തികളും തകഴി ശിവശങ്കർ പിള്ള സാർ, അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഈ പറഞ്ഞ പോലുള്ള എല്ലാ കേശവം പോറ്റി സാറ്, ഇവൻ ഇവരൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ ഹിമാലയ പർവ്വതം പോലുള്ള വലിയ
1: ഗുരുക്കന്മാരായിട്ടാണ്.
0: അപ്പൊ ഞാനവിടെ നാടകത്തിന് വേണ്ടി വരുമ്പോ അവിടെ പുതുമുഖമായിട്ട് വരുന്ന ഒരാളെന്ന രീതിയിൽ ഞാനതെല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഈ അതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് ഈ പറഞ്ഞ ഒരു ഒരു ജേർണലിസ്റ്റിന്റെ ഒരു കൗതുകം കൂടി ഉണ്ടായിരുന്നു.
1: കാര്യം ഈ കെ പി എസ് സി എന്ന് പറയുന്നത് താങ്കളുടെ പ്രവേശനം നടക്കുമ്പോൾ തന്നെ അതൊരു
0: പാഠശാലയായി.
1: അതൊരു വളരെ വലിയ പഠിക്കാനുള്ള നിരവധിയായിട്ടുള്ള വ്യക്തികളെ താങ്കൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ഒ എൻ വി എ കുറുപ്പിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള, അതുപോലെ രാഘവ മാഷുണ്ട്, സംഗീതമായാലും സാഹിത്യമായാലും എല്ലാം തന്നെ. ഈ കാര്യം നാടകം എന്ന് പറയുന്ന സാറേ വെറും നടനം എന്നുള്ളുപരി അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സാഹിത്യം ഉണ്ടാകും, അഭിനയം ഉണ്ടാകും, നൃത്തമുണ്ടാകും, അങ്ങനെ കലാപരമായിട്ടുള്ള ഈ ചിത്രകലകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ സമന്വയിക്കുന്നതാണ് നാടകം. നാടകമെന്ന് നമ്മൾ കാണുമ്പോൾ അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതിനുപരി അതിൻ്റെ അണിയറയിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ കലകളുടെ സമ്മേളനം നടന്നെങ്കിൽ മാത്രമേ നാടകം ആവത്തുള്ളൂ. അപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് അവിടെ അത്തരം വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു സമ്മേളനമായിരുന്നു കെ പി എസ് സി എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒക്കെ ചില കഴിവുകൾ താങ്കൾക്ക് പകർത്തിയെടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ കെ പി എസ് സി സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ ഈ അവിടങ്ങളിലുള്ള ഈ ഗുരുക്കന്മാരായിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകിയ ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമല്ലോ.
0: തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പറയാം, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ചില കഥാപാത്രങ്ങൾ.
1: അതെ,
0: ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒളിവിൽ ഓർമ്മകൾ ചെയ്യുന്ന സമയത്ത് തന്നെ കെ പി എസിന് അങ്ങനത്തെ പ്രശ്നമുണ്ട്, ഒരേ സമയത്ത് തന്നെ നാലഞ്ച് നാടകങ്ങൾ ചെയ്യേണ്ടി വരും. ഒളിവിലെ ഓർമ്മകൾ ആ സീസണിൽ കളിക്കുകയാണെങ്കിൽ തൊട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ അശ്വമേധവും കളിക്കേണ്ടി വരും, മുടിയനേപത്രം കളിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വന്ന് എനിക്ക് ഭ്രാന്തായി. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് കെ പി എസ് സി പോയി തകർക്കാം, പക്ഷെ എനിക്ക് ടെൻഷനായി. അപ്പൊ അങ്ങനെ വന്നു വന്നപ്പോഴത്തേക്കിന് അശ്വമേധരെ ഈ പറഞ്ഞ പോലെ ഈ കഥാപാത്രം ചെയ്തു. ഞാൻ ഇതിനിടയിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയി, കാരണം കെ പി ഉമ്മറാണ് ആദ്യം ചെയ്യുന്നതെങ്കിലും അതേ സിനിമയിലേക്ക് പോകുമ്പോൾ പകരക്കാരനായിട്ട് വന്ന ആളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്നു. ആ ആളാണ് പിൽക്കാലത്ത് മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ച തിലകൻ എന്ന് പറയുന്ന നടൻ. അപ്പം അതാണ് തോപ്പിൽ ഭാസ്. കാരണം ഒരിക്കലും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടല്ലേ, കാരണം ഈ ചോക്ലേറ്റ് ബോയ് ആയിട്ടിരിക്കുന്ന പിന്നെ ഉമ്മർ എവിടെ ഇരിക്കുന്നു, തിലകൻ ചേട്ടനാണ് വേറെ വ്യത്യസ്തമായ ഒരു പരിക്കൻ
1: ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള,
0: അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ ആ നാടകത്തില് പിന്നീട് ഞാൻ ചെയ്യുന്ന ഡോക്ടർ വേഷമാണ്, ഡോക്ടർ തോമസിന്റെ കെ പി ഉമ്മറൊക്കെ ചെയ്തു, പിന്നീട് തൽക്കാലത്ത് സായികുമാർ ചെയ്തു, അങ്ങനെ പലരിലൂടെയും ചെയ്തു വന്ന ആ വേഷം പിന്നീട് ചെയ്യുന്നത് ഞാനാണ്. ഈ ഡോക്ടർ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പൊ ഈ സരോജമായിട്ട് അഭിനയിക്കുന്നത് കെ പി എസ് എക്കാലത്തെയും പ്രശസ്ത നടിയായിട്ടുള്ള ഒരാളാണ് വി ആർ ശാന്ത. ശാന്ത ചേച്ചിയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള
1: ആളായിരുന്നു.
0: അപ്പം ചേച്ചി എന്നെക്കാളും പ്രായം കൂടുതലാണെങ്കിലും പിന്നെ എന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അന്നേരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ സാർ രോഗം ഒരു കുറ്റമാണോ?
1: അതെ അതെ അതെ, വളരെ പ്രശസ്തമായി അത് മലയാള നാട് മുഴുവനും കേട്ടൊരു രോഗം ഒരു കുറ്റമാണോ,
0: മനസ്സിന് രോഗം വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ചോദിക്കാനുള്ള കാര്യം, ഒരു സീന് ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഹട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. കാരണം ഞാനിത് ഈ കഥാപാത്രോട് ചെയ്യുമ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യൊക്കെ വേണം, ഇയാൾ വളരെ ഡിസിപ്ലിൻഡ് ആണ്. അപ്പൊ അവിടെ എന്നും വന്ന് പാടുന്ന കുഷ്ഠരോഗിയായിട്ട് വരുന്നതെന്ന് അഭിനയിക്കുന്ന ജോൺസൺ മാഷ, പാമ്പുകൾക്ക് മാളമുണ്ട്, ആ പാട്ടൊക്കെ പുള്ളി നന്നായിട്ട് അഭിനയിക്കും. അപ്പൊ ഇവിടെ ഇവൾക്ക് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന സരോജം എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കുഷ്ഠരോഗമാണെന്നറിയുന്നു. അപ്പോഴത്തേക്കിന് കാമുകൻ മുങ്ങും, മോഹൻ പതുക്കെ അവിടുന്ന് സ്കൂട്ടി ചെയ്തു പോകും. അങ്ങനെ ലെപ്രസി സാൻഡ്രോത്തിയിൽ എത്തപ്പെടുന്ന ഈ സരോജത്തെ കാണാൻ വേണ്ടി, സരോജം പിന്നെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ആരും വരുന്നില്ല, ഈ അനിയത്തി വന്ന് കല്യാണക്കാര്യം പറയാൻ വേണ്ടി വരുന്നതല്ലാതെ, പിന്നെ സഹോദരനായ സദാനന്ദം വരുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഒരു ദിവസം ഈ ഡോക്ടർ തോമസ് ലെപ്രസി സാൻഡ്രോത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ കുഷ്ഠരോഗി ഗോവിന്ദനും ഇവളും കൂട്ടിരുന്ന് ഒരു പാറക്കല്ലിരുന്ന് പാടുകയാണ്. ആ പാട്ട് വളരെ പ്രസിദ്ധമാണ്.

0: കേരളത്തിൻ്റെ ഒരു തലമുറ പാടി നടന്ന വരികളാണിത്. അതായത് പഴയ തലമുറയിൽ ആരോട് ചോദിച്ചാലും ഇതിൻ്റെ വരികൾ വളരെ മനഃപ്പാഠമായിട്ട് പാടാൻ കഴിയുന്ന ഒരു പാട്ടാണ്. അത്രത്തോളം സ്വാധീനം ചൊലുത്തിയ വരികളാണ് അല്ലേ സാർ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും, അതിൻ്റെ വരികളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായ വളരെ വലിയൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്ന് പറയുന്ന തലമുറകളിൽ നിന്ന് തലമുറ ഇന്നും അതിൻ്റെ ഒരു അല്പം പോലും അതിന് കോട്ടം തട്ടാത്ത തരത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.
1: അതെ അതെ. അപ്പോൾ ഈ പാട്ട് അങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ, അപ്പോൾ അന്ന് നമുക്കറിയാം ഇന്നത്തെ കൂട്ടുള്ള ഈ വലിയ ഗിമ്മിക്കുകളൊന്നുള്ള കാലം
0: ഇല്ല ഇല്ല ഇല്ല. വെറി ചെറിയ സംഗീത
1: രണ്ട് സ്പോട്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിന് ഈ രണ്ട് കഥാപാത്രം കണ്ണുനീര് ഒറിജിനലായിട്ട്, കാരണം അവരൊന്നും മറ്റ്
0: സാധനങ്ങളൊന്നും,
1: മേക്കപ്പ് ഉണ്ടെങ്കിലും ഗ്ലിസറിനൊന്നും ഉപയോഗിക്കുന്നു, കണ്ണുനീര് ഇങ്ങനെ കുടുകുടാ ഒഴുകുന്ന സമയത്ത് ഞാൻ ഷൗട്ട് ചെയ്യണം. ഒരു സ്റ്റേജ് ഞാൻ പതറിപ്പോയി. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ സീൻ കണ്ടു കണ്ടു എനിക്ക് അങ്ങ് കണ്ണു നിറഞ്ഞു. അപ്പൊ എനിക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല,
0: പറ്റില്ല.
1: പക്ഷെ എങ്കിലും ഷൗട്ട് ചെയ്യണമല്ലോ. നീ എന്തിനാ ഇവിടെ വന്നു? രോഗികളെ കാണാൻ വരുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണിതെന്ന് അറിഞ്ഞൂടെ? അപ്പൊ ഇങ്ങനെ ഷൗട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാനാകെ തകർന്നു പോയത് ഇതിനകത്ത് ലയിച്ചു വന്നപ്പോ. പക്ഷെ നമ്മൾ ചെയ്യണമല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമുക്കറിയാം കുഷ്ഠരോഗികളെ കണ്ട കല്ലെറിയുന്ന കാലം,
0: തീർച്ചയായിട്ടും
1: ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന കാലം, കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ സമൂഹത്തിന്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഈ നാടകത്തിന്റെ പ്രസക്തി. ഈ അശ്വമേധം പോലുള്ള നാടകം,
0: ആ നാടകം നൽകിയ ഒരു സന്ദേശം തന്നെ വളരെ വലുതല്ലേ സാർ?
1: സാറേ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭൂട്ടാൻ്റെ ഒരു സ്കൂളിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ അഞ്ജന എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരി പെൺകുട്ടിക്ക് കുഷ്ഠരോഗമാണെന്ന സംശയത്തിന് പിന്നെ ആ കുട്ടി അവിടുന്ന് ആട്ടിപ്പായിച്ചു,
0: സ്കൂളിൽ നിന്ന് പുറത്താക്കി
1: പുറത്താക്കി ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തി. ആ സമയത്താണ് ഈ നാടകം അവിടെ കളിക്കുന്നു. ഭൂട്ടാൻ്റെ സ്കൂളിൽ കളിക്കുമ്പോഴാണ് അവർക്കിത് മനസ്സിലായതാ, ഇതിങ്ങനൊന്നുമല്ല, ഇതിൻ്റെ സത്യസ്ഥിതി ഇതാണ്, ശാസ്ത്രം വളരുന്നു എന്നൊക്കെ പറയുന്ന സംഗതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന നാടകം. ഈ നാടകം കണ്ടതിന് ശേഷം ഈ പിന്നെ ഈ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന കഥയുണ്ട്. അത് കഥയല്ല,
0: ചരിത്രമാണ്.
1: അവിടേക്കാണ് നമ്മുടെ ഇതിന്റെ പ്രസക്തി. കാരണം ഒരു നാടകം നൽകുന്ന സന്ദേശം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അവസാനം ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, സരോജം നീ ഫാദർ ഡാമിയനെ പറ്റി കേട്ടിട്ടില്ലേ? ബെൽജിയത്തിൽ ജനിച്ച ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു ഫാദർ ഡാമിയൻ. കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്ന അക്കാലത്ത് ഹൃദയം നൊന്ത മനുഷ്യൻ കുഷ്ഠരോഗികളുടെ തടങ്കൽ പാളയങ്ങളിലേക്ക് പോയി. കൂടുതൽ അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു. അങ്ങനെ ഫാദർ ഡാമിയൻ മരിക്കുന്ന കഥയൊക്കെ പറയുന്നു.
0: താങ്കളുടെ ഈ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ വീണ്ടും ആ നാടകം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ശ്രോതാക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും, കാര്യം അത്രയും ഗാംഭീര്യമായിട്ടാണ് താങ്കളുടെ ആ ശബ്ദത്തിലൂടെ അത് കേൾക്കുന്നത് തന്നെ.
1: അല്ല, അന്നേരം ആ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുമ്പം ഈ ഭാസി സാർ എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ ഓർക്കുകയാണ്. അവിടെ ആ സമയത്ത് ചർച്ച് ബെൽസ് മാത്രമേ ഉള്ളൂ,
0: നിശബ്ദമായ.
1: പിന്നെ അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് പോകുന്നത് അവിടെ ഒരു കുരിശ് വരച്ചിട്ടുണ്ട്. അതിൽ മാത്രമേ ലൈറ്റിംഗ് ഇങ്ങനെ ഡിമ്മായി ഡിമ്മായി വന്ന് ഇങ്ങനെ പെതുക്കെ ബ്രൈറ്റ് ആയി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ നാടകത്തിന് പ്രത്യേകിച്ച് ഈ വലിയ ഗിമ്മിക്കുകളോ നമ്മൾ ഹാഷ് ഫോഷ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അതിനകത്ത് ഈ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഈ സാധാരണക്കാരന്റെ മനസ്സിലെ വികാരം മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന നാടക പരിപ്രേക്ഷി എന്ന് പറയുന്ന സങ്കല്പം, അത് തോപ്പിൽ ഭാസിയെ പോലെയുള്ള എന്റെ ഗുരുനാഥന്മാരിലുണ്ടായിരുന്നു. അതുപോലെയാണ് എന്നെ കരയിപ്പിച്ചൊരു നാടകമാണ് മുടിയനായ പുത്രം. മുടിയനായ പുത്രൻ നാടകം തന്നെ

0: പലരും അഭിനയിച്ചു.
1: ഒരുപാട് ആൾക്കാർ
0: 1957 ആദ്യം 56-57 കാലഘട്ടത്തിൽ ആദ്യം അവതരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നാടകാചാര്യനായ ഒ മാധവൻ സാറാണ്. അതിൽ രാധന്റെ വേഷം ചെയ്യുന്നു. അതിനൊക്കെ ശേഷം പലരും ചെയ്തു, കായലാട്ട് രവീന്ദ്രൻ, സായികുമാർ. അതിനൊക്കെ ശേഷമാണ് ഞാൻ വരുന്നത്.
1: റേഡിയോ സാന്ദനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. റേഡിയോ സാന്ദനത്തിൽ ഒരു ചെറിയ ഇടവേള.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
5: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.
6: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിന്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് KPSC ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിന്റെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറാ, അതിന്റെ തുടരനുഭവങ്ങൾ, മുടിയനായ പുത്രനിൽ ഇദ്ദേഹത്തിനുണ്ടായ, അല്ലെങ്കിൽ നാടക കലാകാരൻ എന്ന നിലയിൽ ഈ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു സംഗതിയാണല്ലോ നാടകം എന്ന് പറയുന്നത്. സിനിമയോ സീരിയലോ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. റീടേക്ക് ഇല്ലാത്ത ആ നാടക അനുഭവത്തിൽ താങ്കൾക്കുണ്ടായ ഈ വളരെ സന്തോഷകരവും സന്താപകരവുമായ അനുഭവങ്ങളും താങ്കളുടെ കുടുംബ പശ്ചാത്തലവും കൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
0: തീർച്ചയായിട്ടും ഈ മുടിയനായ പുത്ര നാടകവും എനിക്ക് മറക്കാൻ കഴിയാത്ത, കാരണം ഈ മുടിയനായ പുത്ര നാടകം അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ബീഡി വലിയോ പുകവലിക്കാനൊന്നും അറിയില്ലായിരുന്നു.
1: ഇല്ല, ആ കാലഘട്ടത്തിൽ അതില്ല.
0: അല്ല, എനിക്ക് അങ്ങനെയുള്ള, കാരണം എങ്ങനെ പുകവലിക്കണമെന്ന് അറിയില്ല. അപ്പൊ ഇതിലെ നായകൻ എന്ന് പറയുന്ന രാജൻ മഹാതെമ്മാടിയ, കണ്ടവനം തല്ലി, കള്ളം കുടിച്ച്, തെളിവരിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു കഥാപാത്രം. അതെ, പക്ഷെ ഇയാളുടെ ഒരു വലിയ മനുഷ്യ സ്നേഹി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അവസാനമാണ് കണ്ടെത്തുന്നത്. ഇയാൾ അവസാനം അവർക്ക് വേണ്ടി, ഈ അതസ്ഥർക്ക് വേണ്ടി പോരാടുന്നു, ഒടുവിൽ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു സംഭവം കണ്ടു. അപ്പോ ആ വേഷം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അന്ന് അരസൻ ബീഡിക്കൊക്കെ മുന്നേ ദിനേശ് ബീഡി ആയിരുന്നു.
1: അതെ, ദിനേശ് ബീഡി.
0: അപ്പൊ ഈ കണ്ണൂരിൽ നിന്ന് പോയിട്ടിരുന്ന ഞങ്ങളുടെ ടീം അംഗങ്ങൾ കൊണ്ടുവരും ബണ്ടിൽ കണക്കിന്, എന്തിനു വേണ്ടി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ വരയ്ക്കുന്ന കാണുമ്പോൾ പ്രേം നസീർ വരയ്ക്കുന്ന പോലെ വളരെ ആസ്വദിച്ച്, അങ്ങനെയായിരുന്നു എൻ്റെ വില്ലൻ കഥാപാത്രമായിട്ട് ഇങ്ങനെ വരുന്നത്. അങ്ങനെ അതിനുവേണ്ടി കുറച്ച് ശ്രമം നടത്തിയിട്ടുണ്ടായി. എന്തായാലും ഈ നാടകം ദേവരാജൻ മാഷിന്റെ സപ്തതി ആഘോഷവേളയിൽ നമ്മുടെ കൊല്ലത്തുള്ള സോപാനം ആഡിറ്റോറിയത്തിൽ അരങ്ങേറി.

0: അന്ന് ജീവിച്ചിരുന്നവരായ ഈ ഫൗണ്ടർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് ജനാർദ്ദനക്കുറുപ്പ് സാർ അടക്കമുള്ള ആളുകൾ എന്റെ വേദിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്. കാരണം അവിടെ ദേവരായ മാഷുണ്ട്, രാഘവൻ മാഷുണ്ട്, ഈ പറഞ്ഞ എല്ലാ പ്രഭൃതികളും, ഒ എൻ വി സാറും അവരെല്ലാം ഉണ്ട്.
1: പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ആ നാടകം അന്ന് കാണുന്നത്.
0: പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ, അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം 70 രൂപയാണ്.
1: കാലഘട്ടം കൂടെ നോർക്കണം,
0: 92, 93, 94 ആ സമയത്തൊക്കെ 70, 75 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ പോകും. ദിവസം 2 പ്രോഗ്രാമാണ്, കഴിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ ട്യൂഷൻ ക്ലാസ് എടുക്കാനായിട്ട് ഓടി നടന്ന് ക്ലാസ് എടുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ കൊല്ലത്തുനിന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താ പരിപാടി എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ 6 മണിക്ക് പ്രോഗ്രാം തുടങ്ങണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ 5:55 അവിടെ എത്തുന്നു. വന്നപ്പോഴേ അവരെല്ലാം കൂടെ എന്നെ കൊല്ലുന്ന അവസ്ഥയിലായി. ഇവിടെ നിന്ന് വലിയ പരിപാടി നടക്കുന്നത്, ഇയാൾ എന്ത് പണിയെ കാണിച്ചു. അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞന്ന് ടൂ വീലറൊന്നുമില്ല, ബസ് കയറി വന്നപ്പോ താമസിച്ചു. എന്നാലും ഗ്രീൻ റൂമിൽ പോയി, നമ്മളെല്ലാം സെറ്റായി. ഈ ആദ്യം തന്നെ ഈ ഒരു റേപ്പ് സീനാണ്. ചെല്ലമ്മ ഇങ്ങനെ ചൂട്ടും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ റോഡരികിലൂടെ പോകുമ്പോ ഇയാളുടെ കലിങ്കിൽ ഇരിക്കുകയാണ്. പേടിക്കണ്ടി, ആ ചൂട്ട് കത്തി ഇങ്ങോട്ട് തരൂ, ഈ വീഡിയോ ഒന്ന് കത്തിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. എന്നിട്ട് കയറി ഇവള് കടന്നു പിടിക്കുകയാണ്. അപ്പൊ ഈ സീൻ എടുക്കണമെങ്കിൽ ആദ്യം ഇയാള് പുകവലിച്ചോണ്ടിരിക്കുന്ന സീനാണ്, വീഡിയോ വലിക്കുന്ന സീനാണ്. അപ്പൊ ഞാൻ ഈ തീപ്പെട്ടി ഉരച്ചിട്ട് കറും, ഞാൻ എന്നോട് എല്ലാവരും പറഞ്ഞു, ഇത് പിള്ളേരുകളെയല്ല, വലിയ വലിയ ആളുകൾ അവതരിക്കുന്നത്, എന്നിട്ട് ഭാവി നിശ്ചയിക്കുന്നവരുടെ മാത്രമല്ല, ഓ മാധവ സാർ ഒരുപ്പുണ്ട് ഫ്രണ്ടി,
1: അദ്ദേഹം ഈ കഥാപാത്രം ചെയ്തിട്ടുള്ള
0: ആദ്യം ചെയ്ത ആളല്ലേ.
1: അപ്പൊ
0: അദ്ദേഹം ഇങ്ങനെ കൗതുക കുറയും, ഉമ്മർ എന്ത് ചെയ്യുന്നത് അറിയണമല്ലോ. ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം. ഞാനിതിന്റെ ഈ പേടിച്ചു തൂറി എന്നൊക്കെ പറയുന്ന പോലെ നേരെ പിന്നെ ടോയ്ലറ്റിൽ പോന്നു, വീണ്ടും വരുന്നു, പോന്നു. ആകെ ടെൻഷനാണ്. എന്തായാലും സീനി കയറി. അപ്പൊ ഈ പിന്നെ തുഞ്ചൻ പറമ്പിലെത്തത്തെ ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ നാടകം കൊണ്ട് ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ അനൗൺസ് ചെയ്യുന്നത്, 1957 കെ പി എസ് സി അവതരിപ്പിച്ച നാടകമായിരുന്നു മുടിയനായ പുത്രൻ. പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മരിച്ചുകൊണ്ട് വീണ്ടും ഈ നാടകം അരങ്ങിലെത്തിക്കുന്നു. ഇത് അനൗൺസ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഥാപാത്രം വന്നത്. അങ്ങനെ ബീഡി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് ബീഡി കത്തുന്നില്ല. കാരണം തീപ്പെട്ടി ഉറയ്ക്കുമ്പോൾ കയ്യിൽ നിന്ന് പോകും. കാരണം പേടിച്ചു, കാരണം അത്ര ഭയന്നിരിക്കുകയാണ്. എന്തായാലും എങ്ങനെയൊക്കെ നാടകം കളിച്ചു. കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പേടിച്ചങ്ങ് നേരെ ഗ്രീൻ റൂമിൽ പോയി. ഇനി എന്താണ് റിസൾട്ട് വരുന്നത് അറിയത്തില്ല. പക്ഷെ ആളുകളൊക്കെ ആസ്വദിക്കുന്നു എനിക്ക് തോന്നി. പക്ഷേ എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്താണ് ദേവരായ മാഷ് ഗ്രീൻ റൂമിൽ വരുന്നുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യം അദ്ദേഹം വന്ന ഈ മേക്കപ്പ് സമയത്ത് തോന്നി ഞങ്ങളൊക്കെ ഒന്ന് കണ്ടായിരുന്നു. നിനക്കൊരു രാജകലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞങ്ങ് പോയി. കാരണം ഞാനൊരു നിഷ്കളങ്ക പിന്നെ മുഖമായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ സീനി വരുമ്പോൾ നമ്മൾ വേറെയാണ്, അത് വേറെ ഏരിയ. അപ്പൊ അങ്ങനെ മാധവ സാറ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ബൈജു കോത്തേരി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അന്ന് ഈ പറയുന്ന മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ഇയാള് എങ്ങനെയോ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ അത് ഇപ്പൊ ഈ പേജുകൾ കിട്ടിയിട്ടുണ്ടത്. അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് എന്തോ പറഞ്ഞു, ഞാൻ ഒരു പുതിയ രാജനെ കണ്ടു.
1: രാജനായിട്ട് മാറുന്ന ഒരു ആളിനെ കണ്ടു.
0: പുതിയ രാജനെ എന്ന് പറയാ, ഞാൻ ചെയ്തതല്ല, ഈ പുതിയ കാലഘട്ടത്തിലുള്ള ചേഞ്ചസ് വന്ന ഒരു രാജൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അംഗീകാരമായിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ അവസാനം ഇവനെ തൂക്കിക്കൊല്ലുന്ന ഒരു സീനുണ്ട്. തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവൻ ഈ ചാത്തമ്പുറയനോടൊക്കെ പറയുന്ന ഒരു കുറെ ഡയലോഗ്സ് ഉണ്ട്, അത് വല്ലാതെ ഹട്ട് ചെയ്യുന്നതാണ്. എന്റെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടില്ല. എന്നെ പഠിപ്പിച്ച സാറ് കൈ പൊട്ടും വരെ, ഈ കമ്പ് പൊട്ടും വരെ എന്നെ തല്ലിയിട്ടുണ്ട്, ചോര പൊടിയും വരെ, എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ചാത്ത ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കറിയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു നാടകം എന്നെ വല്ലാതെ പലയിടങ്ങളിലും എനിക്ക് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ വിഷമിപ്പിച്ച സംഗതി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ പോലും അറിയാതെ എനിക്കൊരു പിന്നെ പ്രശ്നമുണ്ടായി. കാരണം വോക്കൽ കോഡ് പ്രശ്നമായി.
1: അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, ശബ്ദമാണ്.
0: ഒരു നടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ശബ്ദമായിരുന്നു. എന്റെ ശബ്ദം പോയൊരു കാലം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇന്നും എന്നെ പേടിയോട് ഓർക്കുന്ന കാലമാണ്. കാരണം അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു വർക്കല ഭാഗത്താണ് അന്ന് നാടകം കളിക്കുമ്പോൾ എന്റെ സൗണ്ടില്ല, നായകന പേടിക്കണ്ടേ ഇങ്ങനെയുള്ള ഗ്യാസ് പോലുള്ള ശബ്ദമേ ഉള്ളൂ. മാത്രമല്ല അന്ന് ഈ കണ്ണ് ചുമക്കാൻ വേണ്ടി ചുണ്ടങ്ങയുടെ അപ്പൊ ഇന്ന് ശരിക്കും അടിച്ച് ഫിറ്റായി വരുന്ന ഒരു കഥാപാത്രമല്ലേ. അതിനുവേണ്ടി ഞാൻ അതിട്ടപ്പോഴത്തേക്കിന് ആളുകൾ തിരിച്ചെന്തറിയോ, ഇയാൾ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് ഇവന് ശബ്ദം പോയി. അങ്ങനെയാണ് ധരിച്ചു. പിന്നെ മാത്രമല്ല ഈ സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. അങ്ങനെ കരഞ്ഞു പോയ ഒരുപാട് വേദികൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നീടാണ് ഡോക്ടർ കനകരാജാണ് അത് കണ്ടെത്തി എന്നെ രക്ഷപ്പെടുന്നത്. എന്നെ അതിനുശേഷമാണ് ഈ ശബ്ദം ധരിച്ചു കിട്ടുന്നത്.
1: ഈ നാടക കഥാപാത്രങ്ങൾ വരുമ്പോൾ, നാടകത്തിന്റെ രചന കഴിഞ്ഞ് ഓരോ കഥാപാത്രങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ, താങ്കൾ ഈ നാടകത്തിൽ ഇന്ന കഥാപാത്രമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ആ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടോ? സിനിമയിലും ഒക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിൽ അതെങ്ങനെയാണ്, അത്തരത്തിൽ കഥാപാത്രമായിട്ട് മാറുന്നതിന് നിരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തി അവരുടെ സ്വഭാവം മനസ്സിലാക്കിയാണ് നമ്മൾ അരങ്ങിലെത്തുന്നത് എന്നുള്ളതാണ്.
0: അതൊരു നല്ല ചോദ്യമാണ്. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നാടകത്തെ ഗൗരവമായി കണ്ട ഒരാളായിരുന്നു.
1: തീർച്ചയായിട്ടും ഇപ്പോഴും
0: ഞാൻ ഏത് പരിപാടിയാണെങ്കിലും ആരും ആരെങ്കിലും വലുതല്ല, ആരും ആരെങ്കിലും ചെറുതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു താത്വിക അവലോകനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു അതിനുശേഷം ഭാസി സാർ മരിക്കുന്നു, അതിനുശേഷം വന്നത് എൻ എൻ പിള്ള സാറാണ്. അദ്ദേഹത്തിന്റെ അവസാന നാടകമായിരുന്നു, ആദ്യ നാടകം മനുഷ്യനാണ്, അവസാന നാടകമായിരുന്നു മനുഷ്യന്റെ
1: മാനിഫെസ്റ്റോ.
0: ആ നാടകത്തിൽ ഫിലിം ഡയറക്ടർ ഹരിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പൊ സാറിന്റെ പാറ്റേൺ വേറൊന്നാണ്. ഫാസി സാർ എപ്പോഴും വളരെ സാന്ത്വനത്തോടുകൂടി ഇങ്ങനെ മുറുകാനൊക്കെ മുറിക്കും, ഇതൊക്കെ ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കഥാപാത്രമുണ്ട്, ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കണം. ഈ പലപ്പോഴും അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചൊരു പ്രശ്നം പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഏതാ അവിടുന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റിന്ന് കത്തൊക്കെ മേടിച്ചു, അവർ നാടോട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ സാർ അവരെ ഉപേക്ഷിക്കത്തില്ല, മാക്സിമം അതിനോട് ശ്രമിക്കും. അതിനുവേണ്ടി മാസങ്ങൾ ചിലപ്പോൾ റിഹേഴ്സൽ നീണ്ടുപോയിരിക്കും. പക്ഷെ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിലേക്ക് അയാൾ പോലും അറിയാതെ കഥാപാത്രം മാറ്റിയെടുക്കാനുള്ള ക്ഷമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ എൻ എൻ പ്ലസ് സാർ സത്യ ടൈപ്പിലാണ്, ഏതാ
1: അങ്ങനെയാണോ?
0: അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാറ്റേൺ അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ചെയ്ത നാടകം വരും തിക്കൊടിയന്റെ രാജയോഗം. അതിലെ അഭിരാമനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. 97 തോന്നുന്നു, 97. അതൊരു വലിയ സംഭവമായിരുന്നു. അതൊരു സറ്റയറാണ്. ഈ കെ പി സാർ നാടകങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് ഫാസി സാറിന്റെ നാടകങ്ങൾക്കുണ്ടായൊരു പ്രത്യേകതയൊക്കെ നമുക്കറിയാം. മൃച്ഛകടികം പോലും അന്ന് ആരും ചർച്ച ചെയ്യപ്പെടാതിരുന്ന ഒരു കാലഘട്ടത്തിലെടുത്ത നാടകമാണ് മൃച്ഛകടിക നാടകം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഈ നിസ്വർഗത്തിന്റെ മോചനം അന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. രാജാവിനെ വെല്ലുവിളിക്കുന്ന ഈ മണ്ണുകൊണ്ടി എന്നർത്ഥം വരുന്ന നാടകം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള നാടകമാണ് ശൂദ്രകന്റെ. അപ്പൊ ഇതുപോലെ പിന്നെ വന്ന നാടകമായിരുന്നു, അതുപോലെ ഈ സറ്റയർ ടൈപ്പിലുള്ള നാടകമായിരുന്നു
1: ഈ അഭിരാമം എന്ന് പറയുന്ന നാടകം. ആ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടി താങ്കൾ എടുത്ത ആ പ്രയത്നം എന്താണ്?
0: അത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കി, ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ പലരും ഡെഫിനിഷൻസ് പറയാറുണ്ട്. ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുമ്പോൾ പരിശീലനം കിട്ടിപ്പോകുന്ന ഒരു സംവിധാനത്തിലാണെങ്കിലും അത്തരം നാടക സങ്കേതങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഈ തടകങ്ങളിൽ നിന്നെല്ലാം വന്നതുകൊണ്ടായിരിക്കാം.
1: ഒരു പൂർണ്ണക്രിയയുടെ അനുകരണമാണ് നാടകം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്.
0: ഈ അനുകരണമാണ് കലാവിദ്യ എന്ന് പറയുന്ന പോലെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടാകണം.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ ഞങ്ങൾക്ക് ജീവിതത്തോടെ തന്നെ ഒരു ആങ്സൈറ്റി, ഒരു ആകാംക്ഷ, ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നയിക്കത്തില്ലല്ലോ. പിന്നെ സി എന്ന് ഞാൻ കണ്ടെത്തിയ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയാകണം, ടി എന്ന് പറയുമ്പോൾ ടൈമിംഗ് ആണ്,
1: കൃത്യമായിരിക്കണം,
0: ആക്ഷൻ റിയാക്ഷൻ.
1: അതെ,
0: ഈ പലപ്പോഴും പല ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന സംഗതി എന്താണ്, ആക്ഷൻ ഉണ്ടാവും പക്ഷെ റിയാക്ഷൻ എന്റെ സമയമാകുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിലൊക്കെ ഇത് ഈ പരിശീലനം നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. പിന്നെ ഓ പ്രധാനപ്പെട്ട സംഗതിയാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം ഉണ്ടാകണം. ആർ റിയാക്ഷൻ, അവസാന റിയാക്ഷനിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലെ അഭിരാമൻ എന്ന് പറയുന്ന ഇയാള് ഈ കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൂടി ഒരു മ്യൂസിയം കാണാൻ പോകുന്നതാണ് കഥ. തിരുവനന്തപുരം മ്യൂസിയത്തിൽ വരുന്നു, പ്രൊഫസറായിട്ടൊന്ന് ജോൺസൺ മാഷൊക്കെ വരുന്നു, പിന്നെ കൃഷ്ണമാരി ചേച്ചിയൊക്കെയുണ്ട്. അങ്ങനെ അവിടെ വരുന്നു, അവിടെ ചെല്ലുന്നു. മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഇവര് കഥാപാത്രങ്ങളായിട്ട് മാറണം. അവിടെ ഇരിക്കുന്ന കിരീടം കാണുമ്പോൾ ഒരാളെ കിരീടം എടുത്തു നോക്കുന്നു. പിന്നെ ഇവര് ക്യാരക്ടേഴ്സായി
1: കഥാപാത്രം.
0: പിന്നെ ഞാൻ പെട്ടെന്ന് അഭിരാമൻ എന്ന് പറഞ്ഞ രാജകുമാരനായി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല കഥാപാത്രങ്ങൾ, ഇപ്പോൾ ദ്രവിഡ വേണിച്ചേട്ടൻ പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നടക്കും ഈ കഥാപാത്രങ്ങളെ തേടി. അപ്പൊ ഇത് പലതും നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതാണത്. അതിനുശേഷമാണ് പിന്നെ കണിയാപുരി രാമേന്ദ്ര സാറിന്റെ പ്രസിദ്ധമായ ഒരു നാടകം ഉണ്ടായിരുന്നു, നമുക്കറിയാം ഭഗവാൻ കാലം മറന്നു നാടകം ഉണ്ടാക്കിയ കോളുകളൊക്കെ.
1: അതെ അതെ, കേരളത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, എന്നാൽ ഒരുപാട് വേദികളിൽ കളിച്ച ഒരു നാടകമാണ് ഭഗവാൻ കാലം മറന്നു.
0: ഈ ഭഗവാൻ കാലമാർ നാടകം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു അദ്ദേഹത്തിന്റെ അവസാന നാടകം അതായിരുന്നു സബ്കോ സന്മതി ദേഭഗം. ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് ഇയാള് ബ്രാഹ്മണനായിട്ടുള്ള കഥാപാത്രമാണ്. സൈദൂട്ടി എന്ന് പറയുന്ന ആളായിട്ട് ഇയാള് ബ്രാഹ്മണനായിട്ട് മാറുന്നു. ഭയങ്കര രസമാണത്, അത് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു അത്. പിന്നെ കണിയാപുരവുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു, സാറിനൊക്കെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, അച്ഛന്റെ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നീ കഥാപ്രസംഗം കൂടി എന്നെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാ വർഷവും ഞാൻ കഥയെ അവതരിപ്പിക്കുമായിരുന്നു, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കഥ, ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പം അങ്ങനെ ഒരു വലിയ അഭേദ്യമായ ബന്ധം സാറുമായിട്ടുണ്ട്. പിന്നീടാണ് രാജാ രവി വർമ്മ, ലെനിൻ രാജേന്ദ്ര സാറിന്റെ രാജാരി പറഞ്ഞു. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാറ്റേൺ വേറൊന്നായിരുന്നു. പിന്നീട് പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി നമ്മൾ വീണ്ടും ചെയ്തു.
1: അതെ,
0: അതിലെ പിന്നെ തൊഴിലാളി നേതാവായ നാണു എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്തു.
1: വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്. രാജാവായി, അതുപോലെ തന്നെ തൊഴിലാളിയായി, ഡോക്ടറാകുന്നു. അപ്പൊ ഈ വിവിധ മേഖലയിലുള്ള സമൂഹത്തിലെ തന്നെ വിവിധ തലത്തിലുള്ള ആൾക്കാരുടെ രൂപവും ഭാവവും ഒക്കെ ഇതിലേക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സംശീകരിക്കുകയും അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മുന്നൊരുക്കം താങ്കൾ തീർച്ചയായിട്ടും നടത്തിയിരുന്നു എന്നാണ്.
0: അതെ അതെ അതെ.

0: പിന്നെ അവസാനം ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ പ്രമോദ് പയ്യന് ഒരു സംവിധാനം ചെയ്ത നാടകം ഉണ്ടായിരുന്നു, ഇന്നലകളിലെ ആകാശം. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്നെ സംബന്ധിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വരെ ചെയ്തിരുന്ന എല്ലാം എന്താണ് ഈ പറഞ്ഞ വില്ലൻ ക്യാരക്ടർ അല്ലെ, ഇത്ര ഹ്യൂമർ, അങ്ങനെ പോകുന്ന കഥാപാത്രം അല്ലെങ്കിൽ നായക വേഷം ഇങ്ങനെ അങ്ങ് പോവില്ലേ. ഇയാൾ എനിക്ക് തന്നൊരു രണ്ട് വേഷങ്ങളായിരുന്നു. പ്രമോദന്റെ അടുത്ത സുഹൃത്താണ്, അത്ര വലിയ ബന്ധമുള്ള ആളാണ്.
1: റീസെന്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ നവോത്ഥാനം എന്ന് പറയുന്ന നാടകത്തിൽ ഒരു വളരെ പ്രശസ്തനായ വ്യക്തി അവതരിപ്പിച്ച
0: ആറാട്ടുപുഴ. അപ്പൊ ഞാൻ പറഞ്ഞതല്ല സാർ. അപ്പൊ അങ്ങനെ ഈ നാടകം ചെയ്യുമ്പോൾ നമ്മള് ഇദ്ദേഹത്തിന്റെ ഇന്നലകളിലെ ആകാശത്തിലെ അതിനകത്തൊരു ചെട്ടിയാരുടെ വേഷം ഉണ്ടിരിക്കും. കംപ്ലീറ്റ് മുറുക്കാനൊക്കെ മുറുക്കി ഈ പഴയ പാളക്കര അണ്ടർവിറക്കിട്ട് മേളിൽ കൂടി കലം കച്ചവടത്തിന്റെ ഹോൾസെയിൽ
1: ഡീലറാണ്.
0: ഈ തമിഴ് എല്ലാം കൂടെ കൊള്ളുന്ന ഭാഷ. അത് കഴിഞ്ഞിട്ട് മാമച്ചൻ കൺട്രാക്ട് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, ഒരു ബുർഷോ മുതലാളിയാണ് ഇയാള്. അപ്പൊ ഇത് തമ്മിൽ ഒരു യാതൊരു സാമ്യമില്ല, പക്ഷെ ഭയങ്കര രസകരമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതിനകത്ത് എന്റെ അസിസ്റ്റന്റായിട്ട് അഭിനയിച്ച ആളാണ് മേള രഘു, മേള സിനിമയിലെ നായകൻ. അപ്പൊ രഘു ചേട്ടനാണ് എന്റെ അസിസ്റ്റന്റ്. ഭയങ്കര രസമാണ്. അപ്പൊ ആ നാടകം ഇതെല്ലാം നമുക്ക് അതിനൊക്കെ ശേഷമാണ് പരീക്ഷണ നാടകങ്ങൾ വന്നു. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഗുരുനാഥന്മാരെ കുറിച്ച് ഞാൻ ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു മനുഷ്യനുണ്ട്, കേരളപുരം കലാം. കലാം സാറ് അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ കെ പി എസ് സി പോയ സമയത്തേ എന്ന് അദ്ദേഹം പറയും, ഒരു നാടകത്തിൽ നീ എന്റെ മകനായിട്ട് അഭിനയിക്കണം, അത് ഞാൻ സാധിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല, അതൊന്നും അല്ലടേ. അങ്ങനെയാണ് അന്ന് ഭരതപുത്രയും പറഞ്ഞൊരു സമിതി തുടങ്ങുന്നു. അതിലെ സഹനം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അതിലെ ഇദ്ദേഹത്തിന്റെ മകനായിട്ട് പത്രോസ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് ഞാനാണ് അഭിനയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെയും ഈ പറയുന്ന പോലെ ആഴത്തിലുള്ള അറിവ്,
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
0: അദ്ദേഹം പറയുന്നുണ്ട്, ഈ പലപ്പോഴും ഈ മറ്റുള്ളവരൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഇദ്ദേഹത്തെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നെങ്കിലും ചോദിക്കും, സാർ അതെങ്ങനെയാ സാർ ഫസക്ക് നാടകം, സാർ എങ്ങനെയാ ചെയ്തത്?
1: ഇവിടെ വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ച ഒരു നാടകമാണ്
0: ഫൈവ് സ്റ്റാർ
1: ഹോസ്പിറ്റൽ.
0: അത് ഇന്ന് സത്യമല്ലേ സാർ? കാരണം ഈ ആളുകളെ കൊന്ന് കൊല വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു.
1: എത്രയോ നാളുകൾക്ക് മുമ്പാണ് നാടകത്തിലൂടെ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം സംവദിച്ചത്.
0: ആ ഒരു ക്രാന്തി ദൃശ്യമായിരുന്നു അദ്ദേഹം. അപ്പൊ അത് മറക്കാൻ കഴിയുന്നല്ല. പിന്നെ കൊല്ലം കൽപ്പനയും പറഞ്ഞ സമിതിയിൽ ഞാൻ കുറച്ചു കാലം അഭിനയിച്ചു, ഒരു ഒറ്റ വർഷം. അത് കെ കെ എസ് തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന ഒരു നാടകൃത്തും സംവിധായകനും, അതിലെ നായകനായിട്ട് ഞാൻ അഭിനയിച്ചു. അമൃതയത്ത് എന്ന് പറഞ്ഞ നാടകം, ഇത് രണ്ടാളും നമ്മൾ പുറത്തുപോയി അഭിനയിച്ചു. ബാക്കിയെല്ലാം കെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട.
1: എത്ര നാള്, എത്രത്തോളം കാലഘട്ടം, ഏതൊക്കെ കാലഘട്ടം വരെ താങ്കൾ?
0: ഞാൻ ഏതാണ്ട് 92 കാലഘട്ടം മുതലിങ്ങോട്ട് ഏതാണ്ടൊരു 2010 വരെയൊക്കെ ഇങ്ങനെ കെ പി എസ് സി പിന്നെ ഈ പറഞ്ഞ പോലെ കലാപരിപാടിയായിട്ടൊക്കെ നിന്നു. പിന്നീടാണ് നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ നവോത്ഥാനം ചെയ്യുന്നത്.
1: ഞാൻ മനസ്സിലാക്കിയത് കെ പി എസ് സിയോടുള്ള ആത്മാർത്ഥപരമായ അല്ലെങ്കിൽ കെ പി എസ് സിയോടുള്ള ഇഴചേർന്ന സ്നേഹം കൊണ്ട് പലപ്പോഴും സിനിമയിലെ ചാൻസുകൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഏതോ വരികയിൽ നിങ്ങൾ താങ്കളുടെ ഒരു അഭിമുഖത്തിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ഫാസിലിനെ പോലുള്ള പ്രമുഖരായ സംവിധായകർ വിളിച്ചപ്പോൾ ഈ നാടകത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് പോകാൻ, നായക കഥാപാത്രം ചെയ്യുമ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആ നാടകം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കി.
0: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പിന്നെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക് ശേഷമാണ് മധുമുട്ടം, അദ്ദേഹം നമ്മളോട് വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അതിന് കാരണക്കാരൻ ഡോക്ടർ ചേരാവള്ളി ശശി എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അതിനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വലിയ സാഹിത്യകാരനാണ്, പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ ഇങ്ങനെ പിന്നെ മധു സാറിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. മധുചേട്ടന്റെ വീട്ടിൽ ചെല്ലുന്നു, അവിടുന്ന് ഒരു കൽക്കണ്ടൊക്കെ എനിക്ക് തരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, പുതിയൊരു സംഭവമൊക്കെ വരുന്നുണ്ട്, പാച്ചിക്കയുടെ പടമൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ ചുരുക്കിയാനൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അവസരമൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഒന്നും കളയാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും അവസരം വരുന്ന സമയത്തൊക്കെ നമ്മളെവിടെയാണ് നാടകമായിട്ട് അരങ്ങിൽ നിൽക്കുമ്പോൾ വടക്കൻ മലബാറിൽ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തും സംഭവിച്ചത് തന്നെയാണ്. കാരണം കല്യാണ തലേ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൽ നമ്മൾ സമയപരിമിതി ഉണ്ടായതുകൊണ്ടൊക്കെ പറഞ്ഞു പോവുകയാണ്. 1996 എന്റെ കല്യാണം. കാരണം എന്നെ പിന്നെ കെ പി എസ് വിട്ടു, അപ്പൊ തന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്തു, ഏതെങ്കിലും കൊള്ളാത്തൊരു പെങ്കുച്ചനെ പിടിച്ചേപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അങ്ങനെ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നത് തന്നെ ബഹുതമാശയായിരുന്നു. കാരണം തലേ ദിവസം എനിക്ക് രണ്ട് പ്രോഗ്രാം, പരൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ആദ്യം അശ്വമേധം നാടകം, അതിൽ ഡോക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും മുടിയനേപത്രം നാടകം, മുടിയനേപത്രം അഭിനയിക്കുന്നു. ഈ നാടകം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണ നാടകത്തിലേക്ക് വരുന്നത്,
1: ജീവിതത്തിലേക്ക്.
0: അത് ഭയങ്കര
1: തമാശയാണ്.
0: കെ പി എസ് ആർ വണ്ടിയിലാണ് നമ്മുടെ യാത്രകളൊക്കെ. അങ്ങനെ വരുന്നു, വീട്ടിൽ വന്നു, അങ്ങനെ അവിടെ ഒരുങ്ങി കെട്ടി നമ്മള് കല്യാണം കഴിക്കാൻ ഉറക്കച്ചുള്ളവിടെ പോയിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഏതാ രണ്ടു ദിവസം എനിക്ക് ലീവ് വന്നിട്ടുള്ളൂ. തുരുതരാ പ്രോഗ്രാമാണ്, ഒളിവിൽ ഓർമ്മ, അശ്വമേധം, മുടിയനേപത്രം എല്ലാം കളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് പ്രോഗ്രാം. അങ്ങനെ നമ്മുടെ ഒരു ചങ്ങാതിയെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആ ക്യാരക്ടർ എങ്ങനെ തട്ടിക്കൂട്ടി പോവോ, എന്തായാലും അദ്ദേഹം ചെയ്ത് അത്

0: അത്രയും നന്നായില്ല. അവസാനം വീണ്ടും നമുക്ക് എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം തന്നെ പോകേണ്ടി വന്നു,
1: ആരെങ്കിലേക്ക് പോകേണ്ടി വന്നു.
0: അപ്പം ഈ പെൺകുട്ടിയെ ഞാൻ ശരിക്കും കാണുന്നത് 10-25 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ വന്ന ഉത്സവമാണ്, അവിടെ പൗത്രേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ അവിടെ മറന്നറ ക്ഷേത്രത്തിൽ അന്ന് ഉച്ചാര മഹോത്സവമാണ്. അപ്പൊ അന്ന് അച്ഛന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കടാമംഗല സദാനന്ദ സാറൊക്കെ അന്ന് പുള്ളിയുടെ കഥാപ്രസംഗം ഉണ്ട്, അദ്ദേഹം രാത്രി കാണാൻ വന്നു. അപ്പൊ എന്റെ 12:30 അപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വെളുക്കോളം ഇങ്ങനെ ഉറക്കളച്ച് അങ്ങനെ പിറ്റേന്ന് അവിടെ സ്ഥലം വിടുന്നു. പോയിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അന്ന് കണ്ണൂര് പ്രോഗ്രാമാണ്. അപ്പൊ ഈ പിന്നീട് അപ്പം അന്ന് കേശവമ്പൂറ്റ് സാറുണ്ട്. സാറ് പറഞ്ഞ കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണ ഹണിമൂൺ ട്രിപ്പ് നമുക്ക് ഇതിനകത്തങ്ങ് ആഘോഷിക്കാം. അങ്ങനെ പിന്നെ അദ്ദേഹം കത്തെഴുതി അച്ഛന് കൊണ്ട് കൊടുത്തു. അച്ഛൻ വല്യ ഇതൊക്കെ നോക്കുന്ന ആളാണ്. എന്തുവിടെ ഇത് പെണ്ണിനെ കൊണ്ട് അവിടെ ഒക്കെ പോകുന്നത് ശരിയാണോ? അപ്പം പറഞ്ഞു അത് ഞങ്ങളുടെ ഉത്തരവാദിത്തി കൊണ്ടുപോകോളാം എന്നും പറഞ്ഞിട്ട് കത്തെഴുതി കൊടുത്തിട്ടാണ് അങ്ങനെ ഭാര്യയുമായിട്ട് ഇങ്ങനെ ഈ കുറേ നാടകങ്ങൾ അവളിങ്ങനെ വന്നിരുന്ന നാടകം കാണുന്നു, വണ്ടി കയറുന്നു. അപ്പൊ പിന്നെ സമയമില്ല, അങ്ങനെ കുറെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അതൊരു മറക്കാത്ത ഓർമ്മകളാണ്.
1: തീർച്ചയായിട്ടും.
0: പിന്നെ ആ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ്, തുച്ഛമായ വരുമാനം കൊണ്ടാണ് രണ്ട് കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞില്ലേ, സിനിമയുടെ അവസരങ്ങൾ വന്ന സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു? അന്ന് ചെയർമാനായിട്ടുള്ളത് ആദ്യം ഞാനുള്ള സമയത്ത് രാജഗോപാലൻ സാറായിരുന്നു, പുനലൂർ രാജഗോപാലൻ നായർ സാർ, അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം കുമരകൻ ശങ്കുണ്ണി മേനോനായി. അതിനൊക്കെ ശേഷം പി കെ വാസുദേവൻ നായർ. പി കെ വിയെ ഞാൻ വിളിച്ചു, സാർ ഇങ്ങനെ സിനിമയിലേക്ക് എനിക്കൊരു അവസരമൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയാണ് സാർ എങ്ങനെ പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു, നമ്മളൊരു തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ്, നിങ്ങൾ നിങ്ങളുടെ സുഖം തേടി പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പോപ്പുലാരിറ്റിയും സാമ്പത്തികവും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇത്രയും പേരുടെ ഉപജീവനമല്ലേ മുടങ്ങുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ തൊഴിലാളി ചിന്ത കടന്നു വന്നു, ശരിയാണ് ഞാൻ പോകുന്നത് ശരിയല്ല.
1: അല്ല, താങ്കളുടെ അഭാവം മൂലം ഒരു കൂട്ടം ആൾക്കാരുടെ എന്നെ മുട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആദർശം താങ്കൾ അവിടെ മുറുക്ക പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ അങ്ങേക്ക് നഷ്ടമായതാണെന്നാണ് മനസ്സിലാക്കുന്നത്.
0: അതെ, അവൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേവരായ മാഷുമായിട്ട് വലിയ ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. രാഘവ മാഷ് കുറെ കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞു വന്നിരുന്ന നേരെ സാധകം ചെയ്യുന്ന പരിപാടിയുണ്ട്, പാട്ടൊക്കെ അവരൊന്ന് സരളി വരിശകളൊക്കെ ഇങ്ങനെ പാടും. അപ്പം മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മാഷുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവരായ മാഷ് സംഗീതം ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പൊ മാഷിന്റെ കൂട്ടുകിടപ്പുകാരനായിട്ട് ഒരാൾ പോകണം. അപ്പൊ ആർക്കും പോകാൻ ധൈര്യമില്ല, കാരണം മാഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കുന്നുകളയും. ചെറിയ നിസ്സാരമായ തമാശ പറയും, പക്ഷെ നമ്മുടെ മനസ്സ് ഹൃദയത്തിൽ തട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ കേശവമ്പൂറ്റി സാർ പറഞ്ഞു, നീ പോയാൽ മതി, അപ്പൊ ഞാനാണ് കൂടെ പോകുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ലോട്ടറി അടിച്ച ഇതായിരുന്നു, കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ കിടക്കുക. പട്ടാണിപ്പറമ്പിൽ എന്ന് പറയുന്ന തറവാട്ടിലാണ് ഒരു വലിയ കട്ടിലില് മാഷും ഇപ്പുറത്തെ കട്ടിലിൽ ഞാനും. അപ്പൊ രാത്രി പൊടിയേരി കഞ്ഞിയും ചുട്ട പപ്പടവും മാങ്ങ അച്ചാറും കൊണ്ടു തന്നു, ഞങ്ങൾ രണ്ടും കഴിച്ചു. അപ്പൊ മാഷോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മാഷിന്റെ ഹൃദയത്തെ തട്ടി ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. അത് പറയണമെങ്കിൽ നമുക്ക് കുറെ എപ്പിസോഡുകൾ പറയേണ്ടി വരും. പക്ഷെ എങ്കിലും എന്നെ സ്വാധീനിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിച്ചു, ഈ ഒ എൻ വി സാറും ദേവരായ മാഷുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു, കഥ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് പണ്ടിങ്ങനെ പിന്നെ ഈ വിപ്ലവ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അഷ്ടമുടിക്കായലിലൂടെ പോകുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു നിന്ന് നമ്പളിക്കലേക്ക് കണ്ടപ്പോൾ ഈ പ്രിയപ്പെട്ട ഒ എൻ വി കവിത എഴുതിയെന്നും അത് പിൽക്കാലത്ത് ഇങ്ങനൊരു നാടകത്തിൽ ഉപയോഗിക്കുന്നു കരുതിയില്ല എന്നും പറയുന്നുണ്ട്. ആ പാട്ട് പ്രസിദ്ധമാണ്.

0: ഈ പാട്ടൊക്കെ അതൊക്കെ ഉണ്ടായ കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ അത്ഭുത ആദരവോടു കൂടി കണ്ടിരുന്നു. അപ്പൊ ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്ന സംഗതി മറ്റൊന്നുമല്ല ഈ മൂന്നക്ഷരമാണ്, ഗുരുത്വമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: എന്റെ ആദ്യഗുരുവായിട്ട് പറയാവുന്ന അമ്മയാണെങ്കിലും അച്ഛനാണ്, അമ്മയും ഉണ്ട് അച്ഛനും. ആർ പി പുത്തൂർ എന്ന് പറയുന്ന എൻ്റെ പിതാവുണ്ട്, പിന്നാലെ വന്ന ഈ ടി കെ മാധവൻ എന്ന് പറയുന്ന ഒരു പക്ഷേ വെളുത്തിലുണ്ടാക്കിയ മനുഷ്യനായ ടി കെ മാധവൻ എന്ന് പറയുന്ന അമ്മാവനുണ്ട്, ഈ പറയുന്ന ഭാസി സാറും എൻ എൻ പ്ലസ് സാറും കണിയാപുരവും ഈ പറയുന്ന പിന്നെ കോഴിക്കോട് ഗോപിനാഥ് സാർ, അദ്ദേഹമാണ് സംവിധാനം ചെയ്തത് രാജയോഗം, തിക്കോടിയൻ, ലെനിൻ രാജേന്ദ്രൻ, ഇവരെയൊക്കെ ഞാൻ സ്മരിക്കുകയാണ്.
1: പിന്നാലും ഈ പരിപാടിയിൽ

0: ദീർഘമായിട്ട് നാടകവും നാടക സംബന്ധിയായ അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചു. ജീവിതവുമായി ബന്ധപ്പെട്ട് വിഭാഗം ഉൾപ്പെടെയുള്ള സംഗതികൾ നടക്കുന്നത് തന്നെ നാടകത്തിന്റെ അരങ്ങിൽ നിന്നിറങ്ങി വന്നതായിട്ട് ശ്രോതാക്കൾക്ക് വളരെ രസകരമായ തരത്തിലാണ് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. പുതിയതായി കടന്നു വരുന്ന ഈ നാടക കലാകാരന്മാരോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്, അവരോട് പറയാനുള്ളത് എന്താണ്?
1: തീർച്ചയായിട്ടും ഇന്ന് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു പ്രഹേളികയിലാണ്. കാരണം ഈ ആഴവും പരപ്പും ഇല്ലാത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ ഈ പ്രേക്ഷക സമൂഹം മാറിയിട്ടില്ലെന്ന് സംശയിക്കേണ്ടിരിക്കുന്നു. ഈ നാടകത്തിൽ പണ്ടും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന, കാരണം ഒളിവിൽ വർമ്മ പോലുള്ള നാടകത്തിൽ തോപ്പിൽ ഭാസി എന്ന് പറയുന്ന കഥാപാത്രം രംഗത്ത് വരുന്നില്ലെങ്കിലും ഒരു നിഴലായി ഒരു ബീഡിക്കുട്ടിയായിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു. പിൽക്കാലത്ത് ഈ പരീക്ഷണ നാടകങ്ങളൊക്കെ വന്നിട്ടെല്ലാം അതിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചതും നമ്മുടെ ഇവിടുത്തെ നാടക പ്രവർത്തകർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ നാടകമെന്ന് പറയുന്നതൊരു എന്താ പറയാ, കാറും കോളും നിറഞ്ഞ കടലിൽ കപ്പലിറക്കി പുതിയ മാനങ്ങൾ തേടുന്നവനാണ് നാടകക്കാരൻ. അതൊരു വലിയ കൺസെപ്റ്റാണ്. അപ്പൊ അങ്ങനെ ആ ശരിക്കും ഡെഡിക്കേഷനുള്ള, കാരണം ഇന്ന് നമുക്ക് എന്താണ് ഇന്ന് പറയുന്ന ആത്മാർപ്പണവും ആത്മാർത്ഥതയും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയുടെ ഈ ലോകത്ത്,
0: സ്വാർത്ഥതയില്ലാത്ത
1: ഈ എന്താ പറയുക, മനസ്സിൽ നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന കലാകാരന്മാരായി ആളുകൾ മാറണമെങ്കിൽ ഈ പറയുന്ന ചില ചേതോവികാരം കൂടി ഉണ്ടാകണം, അതിനോടുള്ള ഒരു അഭിനിവേശം ഉണ്ടാകണം, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണം. അങ്ങനെ ഇതിനെ ഒരു ദൈവികമായ ഒരു കലയായി ഭരതമുനി ഉണ്ടാക്കിയ നാട്യശാസ്ത്രത്തിലൂടെ കടന്നു വന്ന കലയെന്ന നിലയിൽ അത്രയും ഊർജ്ജസ്വലമായ ഒരു കലാരൂപമായി ഇതിനെ കണ്ടുകൊണ്ട് അതിനെ തീവ്രതയോടുകൂടി പ്രണയിച്ചാൽ മാത്രമേ നമുക്ക് നാടകത്തെ ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഗോഗ വിളിച്ച് ഏതെങ്കിലും കോമഡി ഷോയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവൻ സെലിബ്രേറ്റിയാണ്. ഇന്ന് നെഗറ്റീവുകളുടെ കാലമല്ലേ, നെഗറ്റീവിസം കാണിക്കുന്നവനൊക്കെയാണ് വലിയ സംഭവങ്ങൾ. ഒരു പിന്നെ ഭ്രാന്ത് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താ കാണിക്കുക, കാരണം അവരെയും ആരാധിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലോകം ഒരു വല്ലാതെ ഈ ലക്ഷ്യബോധമില്ലാത്തതിലേക്ക് പോകുന്നുണ്ട്. അതിനെ കൊണ്ടുവരണമെങ്കിൽ, കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. അവിടെയും ഈ പറയുന്ന പോലുള്ള അർപ്പണ മനോഭാവം കലാകാരന്മാർ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഒരു കുട്ടി ഒരു കലയെങ്കിലും പഠിക്കണമെന്നുള്ളതാണ് എന്റെ സന്ദേശം. കാരണം ഒരു കുട്ടിയെങ്കിലും ഒരു കല പഠിക്കുമ്പോൾ അതൊരു ലഹരിയായി മാറുമ്പോൾ അവൻ നല്ല മനുഷ്യനായിട്ട് മാറും. ഒരു നല്ല കലാകാരന് നല്ല മനുഷ്യനാകാൻ കഴിയുകയുള്ളൂ.
0: തീർച്ചയായിട്ടും താങ്കളുടെ ആ സന്ദേശം വളരെ നല്ലതാണ്. വളരെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ വ്യക്തമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അരങ്ങിൽ ഉണ്ടാകേണ്ടതെന്ന് പറയുന്ന റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതവും എന്ന് പറയുന്ന ഈ പരിപാടിയിൽ താങ്കളുടെ വളരെ വലിയ അനുഭവ സമ്പത്താണ് ഇവിടെ തുറന്നു വെച്ച, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി തുറന്നു വെച്ചത്. ഇനി ഇതുപോലുള്ള ഒട്ടനവധി കലാകാരന്മാർ ഈ വേദിയിൽ എത്തി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ അങ്ങ് എത്തിയതിനും ഈ പരിപാടിയിൽ അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു കലാകാരനെ ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതുവരെ ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്താമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി എല്ലാവർക്കും, 1000 നന്ദി. പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ഇതിനൊരു വേദി ഒരുക്കിയ റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്ന ഈ മഹത്തായ റേഡിയോ സ്റ്റേഷനും ഇതിന്റെ അവതാരകനായി വന്ന പ്രിയപ്പെട്ട ഷാനവാസ് അവർക്കും എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അരങ്ങും ജീവിതവും, ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhanam 90.4 FM. Stay tuned. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ

ഡാർഡിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാം അല്ലേ.

0: ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കാലം 1980. പള്ളികളിലെ ക്വയർ ഗ്രൂപ്പിൽ പാടിയും സംഗീതമാലപിച്ചും നടക്കുകയാണ് ജെറി അമൽദേവ് എന്ന ചെറുപ്പക്കാരൻ. ഒരു ദിവസം ഫാസിൽ എന്നൊരു പയ്യൻ ജെറിയെ വിളിക്കുന്നു. താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ പാട്ടുകൾക്ക് ഈണമൊരുക്കണം. പാട്ടിന്റെ ആശയവും സന്ദർഭവും സംവിധായകൻ ഫാസിൽ ജെറിക്ക് വിവരിച്ചു കൊടുത്തത് ഒരേ ഒരു വാചകത്തിലാണ്. ജീപ്പ് ഓടിച്ചു പോകുന്ന ഒരാളെ പിന്നിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത് പോലൊരു പാട്ട് വേണം. സാമ്പിളായി മുക്കൂറ്റിപ്പൂവേ എന്നൊരു വരി മൂളിക്കൊടുക്കുക കൂടി ചെയ്തു ഫാസിൽ. പിന്നെ എല്ലാം എളുപ്പമായിരുന്നുവെന്ന് ജെറി. ഈണം കേൾക്കേണ്ട താമസം. ബിച്ചു തിരുമലിയുടെ തൂലികയിൽ നിന്ന് വാക്കുകൾ പ്രവഹിക്കുകയായി. ജെറി അമൽദേവ് ഓർക്കുന്നു. മഞ്ഞനിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമങ്കരി കുരുവി, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. പാട്ട് കേട്ട് രസിച്ച് താളം പിടിക്കുന്ന ഫാസിലിന്റെ ചിത്രം ഇന്നുമുണ്ട് ജെറിയുടെ ഓർമ്മയിൽ. ഏത് കടുപ്പമുള്ള ഈണ ഇട്ടുകൊടുത്താലും അനായാസം വരികൾ എഴുതിത്തരും ബിച്ചു തിരുമല. ചുടിയിണകളിൽ അമൃതമോടവൻ അതുവഴി വന്നു എന്നൊക്കെ ബിച്ചു എഴുതുന്നത് കണ്ട് ശരിക്കും വിസ്മയിച്ചു പോയിട്ടുണ്ട്. 4.5 പതിറ്റാണ്ടിനിപ്പുറവും ആദ്യ കേൾവിയുടെ ലഹരി മാഞ്ഞു പോയിട്ടില്ല മലയാളികൾക്ക്. മലയാള സിനിമയിൽ അതുവരെ കേട്ടുപോകുന്ന പാട്ടുകളുടെ അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാം കൊണ്ടും വേറിട്ടു നിന്ന ശ്രവ്യാനുഭവങ്ങൾ, അത്രയും ആർഭാടപൂർണമായ വാദവിന്യാസം പുതുമയായിരുന്നു. എവിടെയൊക്കെയോ ആർദ്രമായ ഒരു ഗൃഹാതുര സ്പർശവുമുണ്ട് അതിന്. ആദ്യ കേൾവിയിൽ തന്നെ ശ്രോതാവിന്റെ മനസ്സിൽ സുന്ദരമായ വിഷ്വലുകളുടെ ഒരു സാങ്കല്പിക ഘോഷയാത്ര സൃഷ്ടിക്കാൻ പോകുന്ന പാട്ടുകൾ. മനസ്സിൽ കണ്ട ദൃശ്യങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിയല്ലോ ഫാസിലിന്റെ ചിത്രീകരണം എന്ന് തോന്നി. പാട്ടുകൾ എന്ന പോലെ വർണ്ണം വാരി വിതറിയ ദൃശ്യവൽക്കരണവും നവ്യാനുഭവവുമായിരുന്നു മലയാളിക്ക്. AVMC തിയേറ്ററിലായിരുന്നു മഞ്ഞണിക്കൊമ്പിൽ റെക്കോർഡ് ചെയ്തത്. സിംഫണി ഓർക്കസ്ട്രയുടെ സ്ട്രിംഗ് സംവിധാനമാണ് മൂന്ന് പാട്ടിലും ജെറി ഉപയോഗിച്ചത്. പശ്ചാത്തലത്തിൽ വയലിൻ, വയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഇലക്ട്രിക് ഗിത്താർ എന്നിവയ്ക്ക് പുറമെ പൗരസ്ത്യവാദ്യങ്ങളായ സരോജ് ദിൽറുമ്പ, ബാംസുരി, സിത്താർ എന്നിവയും. 40 പേരടങ്ങിയ ഓർക്കസ്ട്ര. അത്രയും വിപുലമായ ഓർക്കസ്ട്ര അന്നൊരപൂർവതയാണ്. നിർമ്മാതാവായ അപ്പച്ചനെ നന്ദിപൂർവ്വം ഓർത്തേ പറ്റൂ. പാട്ടുകളുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല അദ്ദേഹം. ഇഷ്ടമുള്ള രീതിയിൽ പാട്ടുകൾ ഒരുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ടാണ്, ജെറി പറയുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തിട്ട് പതിറ്റാണ്ടുകൾ പലതായി. പക്ഷേ പാട്ടുകൾക്ക് ഇന്നും മധുര 17. തലമുറകളെ പ്രണയപൂർവ്വം മാടി വിളിക്കുന്നു അവയോരോന്നും. നമുക്ക് കേൾക്കാം ജാനകി അമ്മയുടെ മാന്ത്രിക ശബ്ദത്തിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്തോളം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ പത്മരാജൻ 1987 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. മലയാളത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ പ്രണയരംഗങ്ങളുള്ള ഒരു സിനിമ. മഴയെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയിൽ. മോഹൻലാലിന്റെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം സുമലത എന്ന ക്ലാരയോട് പറയുന്നു,
2: ഞാൻ വിരോധമില്ലല്ലോ.
3: ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം.
2: എന്നുവെച്ചാ?
3: കടലിൽ പോണം.
2: പോവാം.
3: പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം.
2: വലയിൽ എന്തെങ്കിലും ഉണ്ടായാ മതിയോ?
3: പോരാ.
2: പിന്നെ
3: ഒരു വള്ളം നിറയെ.
1: പ്രണയത്തിനും കാമത്തിനും അപ്പുറമുള്ള വളരെ റിയലിസ്റ്റിക്കായ ബന്ധങ്ങളുടെ ആവിഷ്കാരമുള്ള ചിത്രം. അതിലെ ക്ലൈമാക്സ് ഡയലോഗ്,
4: മാലയിടയിലും താലികെട്ടിലും എല്ലാം പിന്നെ എപ്പോഴെങ്കിലും, അതവർ തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ എന്റെ ഇന്നത്തെ ഒരു സമാധാനത്തിന് രാധയെ പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
3: ഡേറ്റ് 17 അല്ലേ?

0: ഇന്ന് ഉച്ച വരുന്നല്ലേ ആ കുട്ടി വരുന്നത്. വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
1: പാട്ടുകളും പാട്ട് സീനുകളും ഒക്കെ എപ്പോഴും ക്ലാസിക് ആയിട്ടുള്ള സിനിമ, പൂർണ്ണമായും പത്മരാജൻ ടച്ചുള്ള ചിത്രം. പത്മരാജന് മോഹൻലാൽ നായകനായുള്ള തൻ്റെ ഈ പ്രണയ ചിത്രത്തിലേക്ക് പ്രണയാതുരമായ ഗാനങ്ങൾ വേണം. മോഹൻലാലിൻ്റെ മണ്ണാറശാല ജയകൃഷ്ണൻ എന്ന കഥാപാത്രം നാട്ടിലെ വലിയ ഒരു തറവാട്ടിലെ മൂത്ത മകനാണ്. കോളേജ് കഴിഞ്ഞ് വെറുതെ കറങ്ങി നടക്കുന്ന, കൂട്ടുകാരുടെ കൂടെ മദ്യപാനവും കറക്കവുമായി ജീവിക്കുന്ന ഒരു പ്ലേ ബോയ്. ഈ കറക്കത്തിനിടയിൽ ക്ലാരയെ തൃശ്ശൂരിൽ വെച്ച് മഴയത്ത് ജയകൃഷ്ണൻ കണ്ടുമുട്ടുന്നു. അവൾ ഒരു സെക്സ് വർക്കറാണ്. പക്ഷേ അവളുടെ നിർമ്മലമായ മനസ്സും സംസാരവും ജയകൃഷ്ണനെ ആകർഷിക്കുന്നു. രണ്ടുപേരും പ്രണയത്തിലാകുന്നു. മുഖപുരകൾ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പത്മരാജൻ്റെ മനസ്സറിഞ്ഞ് ഈരടികളൊരുക്കി. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഈ വരികൾക്ക് പ്രണയത്തിൻ്റെ ഹൃദയത്തുടിപ്പുകൾ താളമായി പകർന്ന് സംഗീതം നൽകി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈ ഗാനത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഓരോ തവണ കേൾക്കുമ്പോഴും ഗാനാസ്വാദകരുടെ മനസ്സിൽ അത്യാഹ്ലാദം പകർന്നു നൽകുന്ന പ്രിയ ചലച്ചിത്ര ഗാനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നായി മാറി തൂവാനത്തുമ്പികളിലെ ഈ ഗാനം. യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കാതോർക്കാം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി എന്ന അതിമനോഹരമായ ഗാനം.

0: ഇരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-നോടൊപ്പം.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംഗീത സംവിധായകനും ഗായകനുമായ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞു, തിരുവനന്തപുരം വെള്ളയമ്പലത്തിനടുത്തുള്ള വയലാർ പ്രതിഭ കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരിക ഞാൻ പാടിയ വയലാറിന്റെ വരികളാണ്. ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ എന്നൊക്കെ വയലാറിനല്ലാതെ മറ്റാർക്കാണ് എഴുതാൻ കഴിയുക? അത്തരമൊരു പാട്ട് പാടാൻ അവസരം കിട്ടിയത് എം ജി ഓർത്തെടുക്കുന്നു. ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് വണ്ടി കയറാൻ ഒരുങ്ങുമ്പോഴാണ് ദേവരാജൻ മാസ്റ്റർ വിളിച്ചു പറയുന്നത്, പോകാൻ വരട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ വെച്ചിട്ടുണ്ടെന്ന്. പാട്ട് ഇതായിരുന്നു, ശാരികേ ശാരികേ സിന്ധു ഗംഗാനദി തീരം വളർത്തിയ ഗന്ധർവ ഗായികെ. വെറും 15 മിനിറ്റിനുള്ളിൽ വയലാർ എഴുതി തീർത്ത കവിതയാണത്. മാധുരിയോടൊപ്പം ശരശയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ആ ഗാനത്തിന് ശബ്ദം പകർന്ന എം ജി രാധാകൃഷ്ണന്റെ വാക്കുകൾ. ആയുഷ്കാലം മുഴുവൻ അഭിമാനത്തോടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന പാട്ടായി അത് വളരുമെന്ന് പാടി റെക്കോർഡ് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ഓരോ പാട്ടിനും ഓരോ നിയോഗം. രാധാകൃഷ്ണൻ ഗായകനെ യാദൃച്ഛികമായി തേടി വരികയായിരുന്നു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റെ ആ ക്ലാസിക് സൃഷ്ടി. ശരശയ്യയുടെ വർക്ക് മുഴുവൻ ഏതാണ്ട് പൂർത്തിയായിരുന്നു അപ്പോഴേക്കും. ആ ഘട്ടത്തിലാണ് അനശ്വരനായ സത്യൻ മാഷ് മരണത്തിന് കീഴടങ്ങുന്നത്. വയലാറിനെയും ദേവരാജൻ മാഷെയും സംവിധായകൻ തോപ്പിൽ ഫാസിയെയും ഒരുപോലെ വേദനിപ്പിച്ച വിയോഗം. മൂവരും ചേർന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു, സത്യൻ മാഷിന് പ്രണാമമായി ഒരു കവിത കൂടി ശരശയ്യയിൽ വേണം. പടം റിലീസാകാൻ അധിക നാളില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാട്ട് തയ്യാറായേ പറ്റൂ. വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ മുറിയിലിരുന്ന് ഏതാനും മിനിറ്റുകൾ കൊണ്ട് വയലാർ കവിത എഴുതുന്നു. അതേ വേഗതയിൽ ദേവരാജൻ മാസ്റ്റർ അത് ചിട്ടപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ എം ജി രാധാകൃഷ്ണന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ ഭരണി സ്റ്റുഡിയോയിൽ ആ ഗാനം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ശീർഷക ഗാനമായാണ് സിനിമയിൽ അത് ഉപയോഗിക്കപ്പെട്ടത്. ആ സുന്ദര ഗാനം സൃഷ്ടിച്ചവരാരും ഇന്നില്ല. എം ജി രാധാകൃഷ്ണനും വയലാറും ദേവരാജൻ മാഷും തോപ്പിൽ ഫാസിയും എല്ലാവരും ഓർമ്മയായി. എങ്കിലും ആദ്യ കേൾവിയുടെ അതേ അനുഭൂതി പകർന്ന് ഇന്നും കാതോരത്തുണ്ട് സൂര്യ തേജസാർന്ന ആ നാദവും ആലാപനവും.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്തനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സന്തനം 90.4 FM.
1: നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചില ഗാനങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും. ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ഗാനഗോകുലം എസ് ജാനകിയുടെ വാക്കുകൾ. എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ആ പാട്ടുകൾ നമ്മളെ തന്നെ തേടി വരും. ഈശ്വര നിയോഗം പോലെ എന്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ നിരവധിയുണ്ട്. ജാനകിയമ്മയുടെ ഓർമ്മകൾ. 1970 മുംബൈയിലാണ്. പനിച്ചു വിറയ്ക്കുകയായിരുന്നു ഞാൻ. അസുഖം നിയന്ത്രണാതീതമായി. നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. ആയിടയ്ക്കാണ് പുതിയൊരു മലയാള സിനിമയുടെ ആളുകൾ എന്നെ കാണാനെത്തുന്നത്. ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായിക ഉഷാ ഖന്നയുടെ സ്വന്തം പടത്തിലെ 3 പാട്ടുകൾ പാടേണ്ടത് ഞാനാണെന്ന് അവർ പറഞ്ഞു കേട്ടപ്പോൾ സോറി പറഞ്ഞു ഒഴിഞ്ഞു മാറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പനിച്ചു വിറച്ച് കിടക്കയിൽ കിടന്നുരുളുന്ന എനിക്ക് എങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്ന് പാടാനാകും? മാത്രമല്ല, അസുഖം ഒരു പരിധിയോളം ശബ്ദത്തെയും ബാധിച്ചിരുന്നു. പാടാൻ നിവൃത്തിയില്ലെന്ന് ഭർത്താവും പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ജാനകിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അന്ന് മുംബൈയിലുണ്ട്, അരുണമൂർത്തി. വിവരമറിഞ്ഞതും ജാനകി താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പാഞ്ഞെത്തി അരുണ. ഉഷാ ഖന്നയുടെ പാട്ടുകളാണ്, ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തരുത്, പാടിയേ പറ്റൂ, എന്ത് സഹായത്തിനും ഞാൻ ഒപ്പമുണ്ടാകും, നീ ധൈര്യമായി പാടിയാൽ മാത്രം മതി. അരുണ നിർബന്ധിച്ചപ്പോൾ വയ്യ എന്ന് പറയാൻ തോന്നിയില്ലെന്ന് ജാനകി. അത്രയ്ക്കും സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട്. പിറ്റേന്ന് തന്നെ അരുണയുടെ വീട്ടിലേക്ക് താമസം മാറ്റി ജാനകി. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും അവളുടെ പരിചരണത്തിനായിരുന്നു ഞാൻ. സ്വന്തം മകളെ എന്ന പോലെ അവൾ എന്നെ ശുശ്രൂഷിച്ചു. ഇടയ്ക്കിടെ ഹോർലിക്സും ഗ്ലൂക്കോസും ഒക്കെ കലക്കി തന്നു. കൃത്യമായി മരുന്നുകൾ എടുത്തു തന്നു. പിറ്റേന്നത്തേക്ക് ഒരുവിധം എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി വീണ്ടും കിട്ടി. ഫേമസ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ്. ക്ഷീണം മൂലം ഓരോ പാട്ട് കഴിയുമ്പോഴും സ്റ്റുഡിയോയിലെ വിശ്രമമുറിയിലുള്ള സോഫയിൽ ചെന്ന് കിടക്കും. ഓരോ തവണയും വിറച്ച് അരുണയുടെ ചുമലിൽ ചാഞ്ഞ് മൈക്കിന് മുന്നിലെത്തും ജാനകി. കാര്യമായ റിഹേഴ്സലൊന്നും ഉണ്ടായില്ല. ചുരുങ്ങിയ സമയത്തിലാണ് പാട്ട് പഠിച്ചെടുത്തത്. എങ്ങനെയും റെക്കോർഡിംഗ് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നാണല്ലോ അപ്പോഴത്തെ ചിന്ത. ദൈവാനുഗ്രഹത്താൽ മൈക്കിന് മുന്നിലെത്തിയാൽ ഞാൻ എല്ലാ തളർച്ചയും മറക്കും, സർവശക്തിയും സംഭരിച്ചു പാടും. 3 പാട്ടും അങ്ങനെ റെക്കോർഡ് ചെയ്തു. തിരികെ സോഫയിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ തൊട്ടരികെയിരിക്കുന്നു അരുണ ഒരു കുസൃതിച്ചിരിയുമായി. അന്ന് ജാനകിയുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഗാനം ഏതെന്നല്ലേ? മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ ഉണരൂ വേഗം നീ സുമറാണി. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഹിറ്റ് ഗാനം. നമുക്ക് കേൾക്കാം.

ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00 ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
0: നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: തെരുവു നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനത്തിന്റെ വ്യവസായ വിനോദസഞ്ചാര വികസനത്തിനായി ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിലും ഭൂപരിമിതികളിലും ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. കോഴിക്കോട് ജില്ലാ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഴക്കമുള്ള നിയമ തടസ്സങ്ങൾ പരിഹരിച്ച് വ്യവസായ ടൂറിസം ആവശ്യങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTC വിജയകരമായി നടത്തിവരുന്ന ചരക്കു ഗതാഗത സംവിധാനം കാർഗോ സേവനങ്ങൾക്ക് കൂടി ഉൾപ്പെടുത്തി കൂടുതൽ വിപുലീകരിക്കും. ഇതിന്റെ ായി KSRTC ടെണ്ടർ ക്ഷണിച്ചു. ആദ്യഘട്ടത്തിൽ 5 വാഹനങ്ങൾ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന കാർഗോ സേവനം ഘട്ടംഘട്ടമായി വിപുലീകരിക്കും. KSRTCയുടെ നിലവിലുള്ള ചരക്കു ഗതാഗത ശൃംഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംവിധാനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തുടർച്ചയായി 6 മാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകൾ ഡീ ആക്ടിവേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള സൈലന്റ് റേഷൻ കാർഡുകൾ എല്ലാ മാസവും 21 കണ്ടെത്തി തൊട്ടടുത്ത മാസം 1 തീയതി മുതൽ റേഷൻ ലഭിക്കാത്ത വിധം റദ്ദാക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു. ഡീ ആക്ടിവേറ്റ് ചെയ്ത കാർഡുകളിലെ എല്ലാ ഗുണഭോക്താക്കളും 3 മാസത്തിനകം EKYC പൂർത്തിയാക്കിയാൽ മാത്രമേ കാർഡ് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. വയനാട്ടിലെ നെൽപ്പാടങ്ങൾ വരൾച്ചയുടെ പിടിയിൽ. നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്ന സ്ഥിതിയാണ്. മഴ കുറഞ്ഞതോടെ നീരുറവകൾ വറ്റിവരേണ്ടതാണ് നെൽകൃഷിയെ പ്രതിസന്ധിയിലാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാട്ടിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളൊന്നായ വേമംപാഴത്തും കമ്മനയിലും തൃശ്ശേരിയിലും പുൽപ്പള്ളിയിലുമടക്കം നെൽപ്പാടങ്ങളെല്ലാം വറ്റിവരണ്ട് കരിഞ്ഞുണങ്ങുകയാണ്. മഴ കുറഞ്ഞതിനാൽ വയലുകളിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന തോടുകളും വറ്റിവരണ്ടു. കബിനി നദിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് മുമ്പ് വയലുകളിൽ വെള്ളം എത്തിച്ചിരുന്നു. ധാരാളം വെള്ളം കിട്ടിയിരുന്ന കാലത്ത് 2 വിള കൃഷിയെടുത്തായും കർഷകർ പറയുന്നു. വെള്ളമില്ലാത്തതിനാൽ ഇപ്പോൾ 1 വിള പോലും കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. നെൽകൃഷി കരിയാതിരിക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് വയനാട്ടിലെ കർഷകർ ആവശ്യപ്പെടുന്നത്.
0: ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദർ. PT ഉഷ, അഞ്ജു ബോബി ജോർജ്, MD വത്സമ്മ, TC യോഹന്നാൻ, PR ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് 4.80 കോടി രൂപ അനുവദിച്ചു. അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കും. 99th ശ്രീ നാരായണ ഗുരു സമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി TS സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിലൂടെ ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിന്റെ നേട്ടങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. GST മുൻപ് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ചരക്ക് നീക്കത്തിന് പലതവണയുള്ള നികുതി പരിശോധനകളും നീണ്ട കാത്തിരിപ്പും ആവശ്യമായിരുന്നു. എന്നാൽ GST 17 നികുതികളെയും 13 സെസുകളെയും ഒരു പൊതു ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവന്നതിലൂടെ ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി എന്നത് യാഥാർത്ഥ്യമായി. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. നവംബർ 7 മുതൽ 17 വരെ നടക്കുന്ന പ്രസിദ്ധമായ പാലക്കാട് കൽപ്പാത്തി രഥോ

0: രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രഥോത്സവത്തിന് നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ പ്രഥമയോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: രഥോത്സവ നടത്തിപ്പിനായി സർക്കാർ തല ക്രമീകരണങ്ങളും ഏകോപനങ്ങളും അഭ്യർത്ഥിച്ച് നിവേദനം നൽകാൻ യോഗം തീരുമാനിച്ചു. രഥോത്സവത്തിനായുള്ള ബഹുജന വയോജന സൗഹൃദ ക്രമീകരണങ്ങൾ, പൈതൃക പുഴ സംരക്ഷണം, പാർക്കിംഗ് സൗകര്യങ്ങൾ, റോഡുകളുടെ നവീകരണം, ശുചിത്വ പരിപാലനം, ശുദ്ധജല വിതരണം എന്നിവ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടത്തിനും നിവേദനം നൽകും. സംയുക്ത രഥോത്സവ വിളംബര പത്രിക അടുത്ത മാസം 8 പ്രകാശനം ചെയ്യും. നവംബർ 7 4 ക്ഷേത്രങ്ങളിലും രഥോത്സവത്തിന് കൊടിയേറുക.
0: ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർ നടപടികൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ദേവസ്വം, പോലീസ്, റവന്യൂ, ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കളക്ടറെ അനുഗമിച്ചു. 20th ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 m എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യയ്ക്ക് മെഡൽ നേട്ടം. ഇളവേനിൽ വളരുവേൻ, സോനം, മസ്കർ, മലയാളിയായ വിദർശ, വിനോദ് എന്നീ മൂവർ സംഘമാണ് ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടിയത്. 1st ചൈനയ്ക്കാണ്. വനിതാ ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ഇന്ത്യ എതിരില്ലാത്ത 19-0 ഗോളുകൾക്ക് വിജയിച്ചു. പുരുഷന്മാരുടെ 100 m നീന്തലിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിന് യോഗ്യത നേടി. ഫൈനൽ മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കും. കേന്ദ്ര സർക്കാർ പദ്ധതിയായ രാഷ്ട്രീയ ഗോകുൽ മിഷന് കീഴിലുള്ള ഇന്റർജീനിയസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോജക്ടിന്റെ സംസ്ഥാനത്തെ ആദ്യ ഫാം പത്തനംതിട്ട പുല്ലാട്ടൊരുങ്ങുന്നു. ബ്രീഡ് കൺസർവേഷൻ വിഭാഗത്തിൽ 2025 ICAR പുരസ്കാര ജേതാവായ അജയകുമാറിന്റെ ഫാം പ്രോജക്ട് അന്തിമഘട്ട പ്രവർത്തനങ്ങളിലാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
2: രാജ്യത്തെ നാടൻ കന്നുകാലി വംശങ്ങളുടെ സംരക്ഷണത്തിനും പാലുൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച 5.5 crore പദ്ധതിയിൽ 2 crore സബ്സിഡിയായി ലഭിക്കും. നിലവിൽ രാജ്യത്തുള്ള 50 പ്രോജക്ടുകളിൽ സംസ്ഥാനത്തെ ആദ്യ പ്രോജക്ടാണ് അജയകുമാറിന്റേത്. സഹിവാൾ ഇനത്തിൽ ഉൾപ്പെട്ട 150 പശുക്കൾ, 50 ഗീർ പശുക്കൾ, 25 വെച്ചൂർ പശുക്കൾ എന്നിവയുടെ ബ്രീഡിംഗ് സെന്ററായി ഫാമിനെ മാറ്റിത്തീർക്കാനാണ് ജൈവ കർഷകന്റെ ശ്രമം.
0: സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സാമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായി രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കല്പ് സമാരോഹ പരിപാടി സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ ഭൂവിനിയോഗ നിയന്ത്രണങ്ങളിൽ ആവശ്യമായ നിയമ ഭേദഗതികൾ വരുത്താൻ തീരുമാനിച്ചതായി മന്ത്രി AP അനിൽകുമാർ. കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ചരക്ക് ഗതാഗത സംവിധാനം വിപുലീകരിക്കുമെന്ന് KSRTC. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 m എയർ റൈഫിളിൽ ഇന്ത്യയ്ക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
4: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 September 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 September 23 രാവിലെ 10 ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
3: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നെടുമങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
5: ആരോഗ്യമുള്ള ഒരു നാളെ തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഔഷധമാണോ രോഗകാരണമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആയുർവേദം ഭാരതത്തിന്റെ പ്രാചീനവും പരമ്പരാഗതവുമായ ചികിത്സാശാസ്ത്രമാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുടെ പ്രസക്തി മുൻകാലങ്ങളെക്കാൾ ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആയുസ്സിന്റെ വേദമായ ആയുർ

0: ആയുർവേദം ഒരു ചികിത്സാശാസ്ത്രം എന്നതിലുപരി ഒരു ജീവിത രീതിയാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചികിത്സ പ്രതിപാദിക്കുന്നത് രണ്ട് രീതിയിലാണ്. രോഗം വരാതിരിക്കാൻ പാലിക്കേണ്ട ചര്യകൾ പറയുന്ന സ്വസ്ഥവൃത്തവും രോഗകാരണങ്ങളും ചികിത്സയും രോഗം ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ പറയുന്ന ആതുരവൃത്തവും. ആരോഗ്യവാനായ ഒരാൾ ഉണർന്നെഴുന്നേൽക്കുന്നതു മുതൽ ഉറങ്ങുന്നതുവരെ പാലിക്കേണ്ട ചര്യകൾ പ്രതിപാദിക്കുന്ന ദിനചര്യയും കാല.
1: ഓരോ കുഞ്ഞു ഹൃദയത്തിനും ഒരു പാട്ട്, ഓരോ കുഞ്ഞു സ്വപ്നത്തിനും ഒരു കൂട്ടുകാരൻ. റേഡിയോ സാന്ദനം 90.4 FM.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരും. ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ വിശദമായി. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ, സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ്

0: വി വി നാഗരത്ന, എൻ ജി ടി ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത എന്നിവർ പങ്കെടുക്കും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ പരിപാടിയിൽ പരിസ്ഥിതി കാലാവസ്ഥാ വെല്ലുവിളികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. സബ്സിഡിയുള്ള ഗാർഹിക എൽ പി ജി സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന ഒക്ടോബർ 1 മുതൽ നിർബന്ധമാക്കിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഒരു കുടുംബത്തിന് പോലും പാചകവാതകം നിഷേധിക്കാനല്ല ഈ നീക്കമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഒരു റിപ്പോർട്ട്.
1: സബ്സിഡി നിരക്കിലുള്ള പാചകവാതകം അർഹരായ കുടുംബങ്ങളിലേക്ക് മാത്രം എത്തുന്നുവെന്ന് ഉറപ്പാക്കാനും ഗാർഹിക സിലിണ്ടറുകൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാനും വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിലവിൽ ഒതന്റിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കിയ 27.43 കോടി ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല. ശേഷിക്കുന്നവർക്ക് പാചകവാതക വിതരണം ചെയ്യുന്ന സമയത്തോ വിതരണക്കാരുടെ കടകളിൽ നിന്നോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തെ 471 ജില്ലാ മൈ ഭാരത് ഓഫീസുകളിലും മറ്റ് സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലുമാണ് ഈ പരിപാടി നടക്കുന്നത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണം, തെരുവ് നാടകങ്ങൾ, ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണ സന്ദേശം യുവാക്കളിലേക്ക് നേരിട്ടെത്തിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുടെയും ധനകാര്യ സെക്രട്ടറിമാരുടെയും സമ്മേളനത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ധനസഹായം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ പ്രമേയം. സാമ്പത്തിക കാഴ്ചപ്പാട്, കാർഷിക ഊർജ്ജ മേഖലയ്ക്കുള്ള ധനസഹായം തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വികസിത ഭാരതം എന്ന പൊതുവായ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രവും സംസ്ഥാനങ്ങളും ടീം ഇന്ത്യയായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ പുരോഗമിക്കുന്നു. ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിലൂടെ ഈ കാഴ്ചപ്പാട് എങ്ങനെ പ്രായോഗിക നടപടികളായി മാറി എന്നതാണ് പരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾ, നികുതിക്കുമേലുള്ള നികുതി തുടങ്ങിയ അവസ്ഥയിലായിരുന്ന ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2017 ജി എസ് ടി നടപ്പിലാക്കിയത്. ജി എസ് ടി നിരക്കുകളിൽ അടുത്തിടെ വരുത്തിയ പരിഷ്കാരങ്ങളെ വ്യവസായ മേഖലയും സാധാരണക്കാരും ഒരുപോലെ സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയിലൂടെ പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കി കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം. കഴിഞ്ഞ 12 വർഷത്തിനിടെ പദ്ധതിയുടെ ഭാഗമായുള്ള ആദർശ് ഗ്രാമം, ഗ്രാന്റിൻ എയ്ഡ്, ഹോസ്റ്റൽ എന്നീ 3 ഘടകങ്ങളിലൂടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത് വ്യക്തമാക്കി. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹനാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ ഐ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേണിൽ വാളറിവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേണിൽ വാളറിവന് വെള്ളിമെഡൽ ലഭിച്ചു. ഹോക്കിയിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാനെ 19-0 എന്ന കൂറ്റൻ സ്കോറിന് പരാജയപ്പെടുത്തി. 8 ഗോളുകൾ നേടിയ ദീപിക സെഹ്റാവത്താണ് ഇന്ത്യയുടെ വിജയശില്പി. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തിലെ വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. ഡൽഹിയിലായിരുന്നു പരിശീലനം. 8 വർഷത്തെ കഠിനാധ്വാനവും സ്വപ്നവുമാണ് മെഡൽ നേട്ടത്തിലൂടെ സഫലമായതെന്ന് വിദർശ പ്രതികരിച്ചു.
2: This experience is like I cannot explain in words. This is amazing. So even before coming to Asian Games, everybody was saying this is a luck that you got. As a double starter, you can play as a double starter, and I can't say that's a luck, because behind this I have worked really hard for

0: 8 years. So this is kind of my dream comes true.
1: ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. മുഴുവൻ ഇന്ത്യൻ സംഘത്തിന് ഒട്ടേറെ അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യത. കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയ്ക്ക് നേരെ യമനിലെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നീക്കം. വിമാന റദ്ദാക്കൽ, വ്യോമാതിർത്തി അടച്ചുപൂട്ടൽ, മറ്റ് യാത്രാ തടസ്സങ്ങൾ എന്നിവ ഉണ്ടായേക്കാമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും US നിർദ്ദേശിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ സമർഖണ്ഡിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം സ്പെയിനിനെ 3-1 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി. മുൻ ലോക ചാമ്പ്യൻഷിപ്പ് മത്സരാർത്ഥിയായ അലക്സി ഷിറോവിനെയാണ് ലോക ചാമ്പ്യൻ ഡി ഗുഗേഷ് പരാജയപ്പെടുത്തിയത്. അതേസമയം ഡേവിഡ് ആന്റൺ ഗിജ്വാരയുമായുള്ള മത്സരം ആർ പ്രജ്ഞാനന്ദയും ജെയ്മി സാന്റോസ് ലെറ്റാസയ്ക്കെതിരായ മത്സരത്തിൽ നിഹാൽ സരിനും സമനിലയിൽ പിരിഞ്ഞു. മാധ്യമപ്രവർത്തക പായൽ മെഹത്തയുടെ നിര്യാണത്തിൽ അനുശോചിച്ച പ്രമുഖർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആഴത്തിലുള്ള വാർത്തകളാണ് പായൽ മെഹത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മാധ്യമപ്രവർത്തന രംഗത്ത് പായൽ മെഹത്ത മികച്ച സംഭാവനകളാണ് നൽകിയിരുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അനുസ്മരിച്ചു. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തെരഞ്ഞെടുത്ത ചിത്രങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രദർശന അനുമതി നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സെൻസർ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 347 സിനിമകളുടെ പട്ടിക ഇളവിനായി ചലച്ചിത്ര അക്കാദമി മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിൽ 31 ചിത്രങ്ങൾക്കാണ് പ്രദർശന അനുമതി നിഷേധിച്ചത്. തിരുവനന്തപുരത്ത് ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ വിവിധ ചടങ്ങുകളോടെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ ദിനാചരണ സമ്മേളനവും മഹാപരിനിർവാണ ശതാബ്ദി ആചരണ സമാരംഭവും രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് അഭിസംബോധന ചെയ്യും. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ബയോമെട്രിക് ആധാർ പരിശോധന 1 ഒക്ടോബർ മുതൽ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് കേന്ദ്രമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാരോട് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1 മണി. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.
3: You're listening an entertainment world. Radio Santhanu 90.4 FM. Stay tuned.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444

0: 8840 Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: Paru, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

ഭംഗിയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

വിവിധ സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഫ്ലൂട്ട് വലിക്കുന്നു, ഞാനിങ്ങനെയൊക്കെ കളിക്കോളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴൊന്നും ആ തളത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.
1: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള ഈ പ്രതിപാദ്യത്തിലേക്ക് റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഭരണഘടനയിൽ വിഭാവനം ചെയ്തിരിക്കുന്നതുപോലെയാണ് രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനു വേണ്ടി ഭരണഘടനാ ദത്തമായ അധികാരങ്ങളോടും ഉത്തരവാദിത്തങ്ങളോടും കൂടി ഭരണഘടനാ നിർദ്ദേശപ്രകാരം സ്ഥാപിതമായിട്ടുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളെയും അധികാരികളെയുമാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നറിയപ്പെടുന്നത്. രാജ്യം ഭരണഘടനയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിന് ഈ സ്ഥാപനങ്ങൾ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. അവയുടെ ഘടന, അധികാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന ഭരണഘടനാ സ്ഥാപനങ്ങൾ: ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, GST കൗൺസിൽ അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ബാക്ക്വേർഡ് ക്ലാസസ്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, സംസ്ഥാനങ്ങളിലെ അഡ്വക്കേറ്റ് ജനറൽമാർ, ഇതൊക്കെയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഈ ഓരോ ഭരണഘടനാ സ്ഥാപനത്തിനും ബന്ധപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥകളിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഘടനയും പ്രത്യേക അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അഥവാ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ പ്രതിപാദ്യത്തിൽ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നതിനായി ഭരണഘടന സ്ഥാപിച്ച സ്വതന്ത്രമായ സ്ഥാപനമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ ഇലക്ഷൻ കമ്മീഷൻ.

0: ഓഫ് ഇന്ത്യ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരേപോലെ ബാധകമായതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നാഷണൽ ബോഡി ആയാണ് പരിഗണിക്കപ്പെടുന്നത്. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഉള്ള തെരഞ്ഞെടുപ്പുകളുടെയും ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തെരഞ്ഞെടുപ്പുകളുടെയും ഉത്തരവാദിത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി ഓരോ സംസ്ഥാനത്തും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രധാന ഭരണഘടനാ വ്യവസ്ഥകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം രൂപീകരിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഘടന, അംഗങ്ങളുടെ നിയമനവും സേവന നിബന്ധനകളും കമ്മീഷന്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയും ഭരണഘടനയിൽ വിശദമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ കമ്മീഷണറും രാഷ്ട്രപതി നിശ്ചയിക്കുന്നതിനനുസരിച്ചുള്ള ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും മറ്റു കമ്മീഷണർമാരുടെയും നിയമനം രാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. ഒന്നിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിക്കും. ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നതിനായി കമ്മീഷനുമായി കൂടിയാലോചിച്ച ശേഷം റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കാനും ഭരണഘടന അനുവാദം നൽകുന്നു. നിലവിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്നംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരുടെ നിയമനം നടത്തപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രധാനമന്ത്രിയാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നീ മൂന്നംഗ സമിതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവരുടെ നിയമനം നടത്തിയിരുന്നത്. ഇപ്പോൾ ഇതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷമാണ്. പാർലമെന്റിലെ 2 സഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കുന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാൻ കഴിയൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും പൊതുവെ 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ആദ്യത്തേത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങൾ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങളുടെ ഭൂപരിധി നിശ്ചയിക്കുക, വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കുകയും അവ പുനരവലോകനം നടത്തുകയും ചെയ്ത് എല്ലാ യോഗ്യരായ വോട്ടർമാരെയും രജിസ്റ്റർ ചെയ്യുക, തെരഞ്ഞെടുപ്പിന്റെ തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കുകയും അവയ്ക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുകയും ചെയ്യുക, മാതൃകാ പെരുമാറ്റച്ചട്ടം മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് നിശ്ചയിക്കുക, റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളുടെ പ്രചരണത്തിനുള്ള പട്ടിക തയ്യാറാക്കുക, ക്രമക്കേട് ബൂത്ത് പിടുത്തം തുടങ്ങിയ അക്രമങ്ങൾ ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക, രാഷ്ട്രപതിയോടോ അല്ലെങ്കിൽ സംസ്ഥാന ഗവർണർമാരോടോ അഭ്യർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ ജീവനക്കാരെ നിയമിക്കുക, രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുകയും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പിനായി രജിസ്റ്റർ ചെയ്യുകയും അവയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയം അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടികളുടെ പദവി നൽകുക. ഇതെല്ലാം ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസിൽ വരുന്നതാണ്. രണ്ടാമതായി അഡ്വൈസറി ഫംഗ്ഷനുകളാണ് ഈ കമ്മീഷൻ നിർവഹിക്കുന്നത്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ രാഷ്ട്രപതി ഉപദേശിക്കുക, സംസ്ഥാന നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ ഗവർണർക്ക് ഉപദേശം നൽകുക, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതിനുള്ള തർക്കങ്ങളിലും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുന്ന വിഷയങ്ങളിലുള്ള തർക്കങ്ങളിലും തീരുമാനമെടുക്കാൻ ഉള്ള അധികാരവും കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും ജില്ലാ റിട്ടേണിംഗ് ഓഫീസർമാരും ബൂത്ത് തലത്തിൽ നിയമിക്കപ്പെടുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരും ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു വിധിന്യായമാണ് അനൂപ് ബർണ്വാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസിൽ 2023 ഇലക്ഷൻ കമ്മീഷന്റെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും ഉറപ്പാക്കാൻ സുപ്രീം കോടതി ചില പ്രധാന നിർദ്ദേശങ്ങൾ നൽകി. അതിൽ മുഖ്യ നിർദ്ദേശം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, മറ്റ് കമ്മീഷണർമാർ എന്നിവരുടെ നിയമനം പ്രധാനമന്ത്രി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന 3-അംഗ സമിതിയുടെ ശുപാർശ പ്രകാരം നടത്തണം. 2-ാമത്തെ നിർദ്ദേശം, മറ്റു തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നീക്കം ചെയ്യുന്നതിനോട് തുല്യമായിരിക്കണം. അതായത് സുപ്രീം കോടതിയിലെ ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് സമാനമായ രീതിയിലും ആയിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ശുപാർശയ്ക്ക് വിധേയമായി നീക്കം ചെയ്യാം. 2-ാമത്തെ പ്രധാന നിർദ്ദേശം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്ന അതേ മാർഗത്തിലൂടെ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യാവൂ എന്നാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രധാന ഭരണഘടനാ വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായ 15 ആർട്ടിക്കിൾ 324 മുതൽ 29 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് പ്രധാന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടവും മാർഗനിർദ്ദേശവും നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ 325 പറയുന്നത്, മതം, വംശം, ജാതി, ലിംഗം എന്നിവയെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് പട്ടികയിൽ നിന്ന് ആരെയും ഒഴിവാക്കിക്കൂടാ എന്നതാണ്. ജനപ്രതിനിധി സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കി നടത്തണം എന്നനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 326. ആർട്ടിക്കിൾ 327 അനുസരിച്ച് പാർലമെന്റിന്റെ ഇരു സഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നിർണയിക്കുന്നതിന് പാർലമെന്റിന് അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 328 അനുസരിച്ച് സംസ്ഥാന നിയമസഭയിലെ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ സംസ്ഥാന നിയമസഭകൾക്ക് നിർണയിക്കുന്നതിനുള്ള അധികാരം നൽകുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്ക് കൽപ്പിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 329. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 327 പ്രകാരം പാസാക്കിയ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസൃതമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 327 പ്രകാരം പാസാക്കിയ 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ജനാധിപത്യത്തിന്റെ ശക്തമായ കാവലാളായി നിലകൊള്ളുന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പരിശുദ്ധി ഉറപ്പാക്കുകയും ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ സിദ്ധാന്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾക്കായി അത് സമർപ്പിതമായ പ്രവർത്തനം നടത്തിവരുന്നു. ഈ പ്രതിപാദ്യം ശ്രവിച്ച റേഡിയോ സ്വാന്തനം 90.4 FM ലോകമെമ്പാടുമുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: You're listening to Radio Swandhanam 90.4 FM. Stay tuned.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം എൻട്രിക്കോ മായാഗീതം.
3: എൻട്രിക്കോ പ്രസൻസ് മായാഗീതത്തിലൂടെ ഇന്ന് നമുക്ക് കേൾക്കാം മണ്ണിലേക്ക് ഇറങ്ങി വന്ന ഗാനഗന്ധർവനെ കുറിച്ച്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഗിരീഷ് നാരായണൻ. ചലച്ചിത്ര പിന്നണി ഗായകനായ KJ യേശുദാസ്, നമ്മളുടെ സ്വന്തം ദാസേട്ടൻ, ആമുഖം ആവശ്യമില്ലാത്ത ഒരു കലാകാരനാണ്. എന്താണ് ദാസേട്ടൻ്റെ പ്രത്യേകത? ദാസേട്ടൻ വാക്കുകളെ ഒരു കണ്ണാടി പോലെ കൈകാര്യം ചെയ്യുന്നു. വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും പാട്ടിലുടനീളം ശ്രദ്ധേയമായ തുടർച്ചയോടെ മികച്ച ഒരു പാട്ടിൻ്റെ ഉണർവ് നമ്മളിലേക്ക് പകരുന്നു. എത്രയും കഠിനമായ രചനയും ദാസേട്ടൻ്റെ കൈകളിലെത്തുമ്പോൾ തൂവലായി മാറും. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം.

എല്ലാ മലയാളികളും ഒരു വട്ടമെങ്കിലും കേട്ടിട്ടുണ്ട് ദാസേട്ടൻ്റെ ഈ പാട്ടിലെ വരികൾ. നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോയി നല്ല ഓർമ്മകൾ തന്ന ഒരു മനോഹര ഗാനം. പൂവച്ചൽ ഖാദർ സാർ എഴുതിയ വരികൾക്ക് ശ്യാം സാർ സംഗീതം നൽകി 1979 ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിന് വേണ്ടി ദാസേട്ടൻ ആലപിച്ച് മനോഹരമാക്കിയ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: കൊമ്പിൽ കിലുക്കും കെട്ടി പുല്ലരിഞ്ഞ പന്തുരുട്ടി.
3: 1980-ൽ കരിമ്പന എന്ന സിനിമയിൽ നിന്നും മലയാള സിനിമ അടക്കിയാണ് രാജകുമാരൻ ജയൻ എന്ന മഹാനടൻ അഭിനയിച്ച് മനോഹരമാക്കിയ ഗാനം. ഈ പാട്ടിന് വരികൾ നൽകിയത് ശ്രീ ബിച്ചു തിരുമല, സംഗീതം നൽകിയത് ശ്രീ എ ടി ഉമ്മർ. വികസനം തൊട്ടുവേദനിപ്പിക്കാത്ത ചെമ്പൻ പാതയിലൂടെ കാളവണ്ടിയിൽ ജീവിതം ആലപിച്ച് മുമ്പോട്ടു പോകുന്ന വരികൾ നമുക്കൊരുമിച്ച് ആസ്വദിക്കാം ദാസേട്ടന്റെ അതിമനോഹരമായ ശബ്ദത്തിൽ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: തിരിച്ചുവരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.
2: മൂവന്തി പറമ്പിലൂടെ കുളിരുലയും ചുരുളുകളായി.
3: 1979 ആമ്പൽപ്പൂവ് എന്ന സിനിമയിൽ ശ്രീ വി ദക്ഷിണാമൂർത്തി സ്വാമികൾ ഈണം നൽകി ശ്രീ കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ അനശ്വര തൂലികയിൽ പിറന്ന മനോഹര ഗാനം മൂവന്തി പറമ്പിലൂടെ എന്ന ഈ ഗാനം ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് പതിക്കുന്നു. സംഗീതത്തിലെ അനിഷേധ്യ രാജാവായ മഹാനായ ഗായകന്റെ ആസ്വരം നമുക്ക് കേൾക്കാം.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: തിരിച്ചു വരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻറിക്കോ മായാഗീതത്തിലേക്ക്.

ഹൃദയത്തിന്റെ ഇടനാഴിയിൽ ഒരു പിടി കനലുകൾ വാരിയെറിയുന്ന വരികൾ, അതിൽ വെന്തുരുകുന്ന ഹൃദയവേദന, കാലത്തിന്റെ കൽപ്പിതം, ചൂള എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീ സത്യനന്ദിക്കാട് എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ മാസ്റ്ററാണ്. ദാസേട്ടന്റെ ഈ മനോഹര ഗാനം നമുക്ക് ആസ്വദിക്കാം എൻട്രിക്കോ മായാഗീതത്തിലൂടെ.

0: is Radio Santanam 90.4 FM. Stay tuned.
1: തിരിച്ചുവരാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എൻട്രിക്കോ മായാഗീതത്തിലേക്ക്.

ഓരോ വരികളും കേൾക്കും തോറും മധുരം കൂടിക്കൂടി കാലത്തെ തോൽപ്പിച്ച് ഓരോ ഹൃദയങ്ങളിലൂടെയും ഈ വരികൾ ഇന്നും ജീവിക്കുന്നു. മനുഷ്യന്റെ ഓർമ്മയിലും ഈ സുന്ദര വരികൾ അങ്ങനെ ഒഴുകി. 1978 ലിസ എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീ വിജയൻ എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് ശ്രീ കെ ജെ ജോയ്, വരികൾക്ക് ജീവൻ പകർന്നത് കെ ജെ യേശുദാസ്. ആസ്വദിക്കാം ഒരിക്കൽ കൂടി എൻട്രികോ മായാഗീതത്തിലൂടെ.

0: ഇതിഹാസ പിന്നണി ഗന്ധർവഗാനം ആസ്വദിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. തിരികെ വരാം അടുത്ത ദിവസങ്ങളിൽ ഇൻട്രിക്കോ മായാഗീതത്തിലൂടെ. ദിസ് ഇസ് ഗിരീഷ് നാരായണൻ സൈനിങ് ഓഫ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് റേഡിയോ സാന്ത്വനം 90.4 FM എൻട്രിക്കോ മായാഗീതം.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവുമോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈ സെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കം.

0: ഉള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അതുമാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം. 24 മാസം വരെ EMA, അതും 0% ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

Yanni.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും

0: യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ

0: ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: ഹായ്, നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്. റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ഏതോ ഒരു സ്വപ്നം. 1978 പുറത്തിറങ്ങിയ ഈ മലയാള ചലച്ചിത്രത്തിന്റെ കഥ പ്രശസ്ത നോവലിസ്റ്റായ K.സുരേന്ദ്രന്റെ ഭിക്ഷാന്തേഹി എന്ന ജനപ്രിയ നോവലിനെ അടിസ്ഥാനമാക്കിയാണ്. തിരക്കഥാ സംഭാഷണം ശ്രീകുമാരൻ തമ്പി, സംവിധാനവും നിർമ്മാണവും അദ്ദേഹം തന്നെ. സുകുമാരൻ, ഷീല, ജയൻ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് സലിൽ ചൗധരിയാണ് ഈണം നൽകിയിരിക്കുന്നത്. ദാസേട്ടൻ പാടിയ ആ മനോഹര ഗാനത്തിലേക്ക്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: കിങ്ങിണി എ എൻ തമ്പി സംവിധാനം ചെയ്ത് ആർ പവിത്രന്റെ രചനയിൽ 1992 പുറത്തിറങ്ങിയ ഒരു മലയാള നാടക ചലച്ചിത്രമാണ് കിങ്ങിണി. പ്രേംകുമാർ, രഞ്ജിനി, കമൽ റോയ് എന്നിവർ അഭിനയിക്കുന്നു. കൂടാതെ ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു, കുഞ്ചൻ എന്നിവരുടെ മികച്ച പ്രകടനവും പ്രാധാന്യമർഹിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നമുള്ള മഹേഷ് എന്ന മനുഷ്യനെ സഹായിക്കാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള വെല്ലുവിളികളെ മറികടക്കാനും ശ്രമിക്കുന്ന നന്ദിനി എന്ന യുവതിയെയാണ് കഥ പിന്തുടരുന്നത്. തങ്കപ്പൻ നായർ എഴുതിയ മനോഹര വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം നൽകിയിരിക്കുന്നു. മധ്യമാവധി രാഗത്തിലുള്ള ഈ ഗാനം പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസാണ്.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. സ്ഫടികം. 1995 പുറത്തിറങ്ങിയ മലയാള ക്ലാസിക് ചിത്രമായ സ്ഫടികം ഭദ്രൻ എഴുതി സംവിധാനം ചെയ്തു. രാജേന്ദ്രബാബുവാണ് സംഭാഷണം എഴുതിയത്. ആടുതോമ എന്നറിയപ്പെടുന്ന തോമസ് ചാക്കോയുടെയും തന്റെ കർക്കശക്കാരനായ അച്ഛൻ ചാക്കോ മാസ്റ്ററുമായുള്ള വിഷലിപ്തവും ആഴത്തിൽ തകർന്നതുമായ ബന്ധത്തിന്റെയും കഥ പറയുന്ന ഒരു ക്ലാസിക് മലയാള ആക്ഷൻ ഡ്രാമ ചിത്രമാണ് സ്ഫടികം. ആടുതോമയായി മോഹൻലാൽ, ചാക്കോ മാഷായി തിലകൻ, കൂടാതെ ഉർവശി, സ്ഫടികം ജോർജ് തുടങ്ങിയവരും. മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മോഹൻലാൽ കരസ്ഥമാക്കി. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നീ ഫിലിംഫെയർ അവാർഡുകളും സ്ഫടികത്തിന് ലഭിച്ചു. ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് SP വെങ്കടേഷിന്റെ മികച്ച ഈണം, KS ചിത്രയുടെ മികച്ച ആലാപനം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: 1986 പ്രദർശനത്തിനെത്തിയ ചലച്ചിത്രമായിരുന്നു യുവജനോത്സവം. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം ശ്രീകുമാരൻ തമ്പി സർ, മോഹൻലാൽ, ഉർവശി, സുരേഷ് ഗോപി, മേനക തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ. 1965 ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ച സുരേഷ് ഗോപി ഈ ചിത്രത്തിലൂടെയാണ് പിന്നീട് ചലച്ചിത്ര രംഗത്ത് എത്തുന്നത്. ഇതിലെ ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പി സാറിന്റെ തൂലികയിൽ പിറന്നവയാണ്. രവീന്ദ്ര സംഗീതം, വീണ്ടും വീണ്ടും കേൾക്കാൻ പോരുന്ന ഗാനം, മലയാളത്തിൽ ആദ്യമായി സിന്തസൈസർ ഉപയോഗിച്ച ഗാനം, നിത്യഹരിത പ്രണയ യുഗ്മഗാനം, ഇതിലെ ഓടക്കുഴൽ ഈണം ഹൃദയഹാരി തന്നെ, ദാസേട്ടന്റെയും എസ് പി ശൈലജയുടെയും മനോഹരമായ ആലാപനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് 1983 തിയേറ്ററുകളിലെത്തിയ ചിത്രം ഫാസിലിന്റെ രചനയും സംവിധാനവും ഭരത് ഗോപി, മോഹൻലാൽ, ശാലിനി, സംഗീത നായിക്, പൂർണിമ ജയറാം എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. സിനിമയുടെ പേര് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്നായിരുന്നുവെങ്കിലും സിനിമയുടെ പോസ്റ്റർ അടിച്ചപ്പോൾ പേര് മാറി അച്ചടിച്ചു. പേര് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന് അച്ചടിച്ചു വന്നു. പോസ്റ്ററിൽ വന്ന മാമാട്ടിക്കുട്ടിയമ്മ എന്ന പേര് ചലച്ചിത്രത്തിലുള്ള മാമാട്ടുക്കുട്ടിയമ്മ എന്ന പേരിനേക്കാൾ പ്രശസ്തമാവുകയും ചെയ്തു. ബേബി ശാലിനിയുടെ ആദ്യ ചിത്രം, ബിച്ചു തിരുമല സാറിന്റെ മനോഹരമായ വരികൾ, ജെറി അമൽദേവ് എന്ന മഹാനായ സംഗീത സംവിധായകന്റെ ഈണം, കെ എസ് ചിത്രയുടെ അതിസുന്ദരമായ ആലാപനം, ചിത്രചേച്ചിയുടെ കരിയർ മാറ്റിമറിച്ച സോങ്.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ബൈ ബൈ, കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
4: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക

0: പങ്കാളി അമ്മാ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവുമോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
5: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 20, ഫോർഡിനാൻഡ് മാഗലൻ തന്റെ കപ്പൽ യാത്ര ആരംഭിച്ചതും ആലപ്പുഴ കായംകുളം തീവണ്ടി പാത തുറന്നതും വിദ്യാഭ്യാസ പ്രക്ഷേപണ പരിപാടികൾക്കായുള്ള എഡ്യൂസാറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 20. ഫെർഡിനാൻഡ് മാഗലൻ 270 സഹയാത്രികരുമായി ഭൂമി ചുറ്റി സഞ്ചരിക്കാനുള്ള തന്റെ കപ്പൽ യാത്ര സ്പെയിനിലെ സാൻ ലുക്കാർ ഡി ബരാമഡിൽ നിന്ന് ആരംഭിച്ചത് 1519 സെപ്റ്റംബർ 20. ആദ്യ പെട്രോൾ കാർ അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ സ്പ്രിംഗ് ഫീൽഡിൽ പുറത്തിറങ്ങിയത് 1891 സെപ്റ്റംബർ 20. ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് സീറോ മലങ്കര കത്തോലിക്ക സഭ സ്ഥാപിച്ചത് 1930 സെപ്റ്റംബർ 20. ആലപ്പുഴ കായംകുളം തീവണ്ടി പാത തുറന്നത് 1992 സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു. വിദ്യാഭ്യാസ പ്രക്ഷേപണ പരിപാടികൾക്കായുള്ള ഇന്ത്യയുടെ ഉപഗ്രഹം എഡ്യൂസാറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20. സെപ്റ്റംബർ 20 ഇക്കണ്ഠ വാര്യർ പ്രഥമ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ചുമതലയേറ്റത്. ആദ്യത്തെ കാൻ ഫിലിം ഫെസ്റ്റിവൽ റിസോർട്ട് നഗരമായ കാനിൽ ആരംഭിച്ചത് 1946 സെപ്റ്റംബർ 20.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖഃ സ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭ

ദൈവത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സർവമേതത്. ഈ പറഞ്ഞതൊക്കെ ഏത് പറഞ്ഞതൊക്കെ? ദേവർഷി നാരദര് പറഞ്ഞതും വ്യാസര് പറഞ്ഞതും ദേവലൻ പറഞ്ഞതും അസിതൻ പറഞ്ഞതും പിന്നെ അങ്ങ് തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്. അങ്ങ് പരബ്രഹ്മമാണ്, അങ്ങ് പരബ്രഹ്മമാണ്, പവിത്രനാണ്, പുരുഷനാണ്, ശാശ്വതനാണ് എന്നിങ്ങനെയൊക്കെ ഞാൻ കേട്ട് മനസ്സിലാക്കി. പിന്നെയോ ഇവരൊക്കെ സകല ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ഇത് പറയുന്നു. ആ പറഞ്ഞതൊക്കെ സർവമേതത് ഋതം, അതൊക്കെ വാസ്തവമാണ്, സത്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഋതം മന്യേ, സത്യമാണെന്ന് ഞാൻ കരുതുന്നു. എന്മാം വദസി കേശവ, ഹേ കൃഷ്ണ, അങ്ങ് പറഞ്ഞത്. അങ്ങ് പിന്നെ എന്താ പറഞ്ഞത്? നഹിതേ ഭഗവൻ വ്യക്തിം വിദുഹു ദേവാഹ ന ദാനവാഹ. ദേവന്മാരാകട്ടെ ദാനവന്മാരാകട്ടെ, ദാനവന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാര്, ദേവന്മാർക്കും അസുരന്മാർക്കും ഒന്നും അങ്ങേ മനസ്സിലാക്കാൻ പറ്റില്ല എന്നും അങ്ങ് പറയണ്ടായി. ഓക്കെ, എന്താ അർജുന്റെ കൺക്ലൂഷൻ? അങ്ങയെ കുറിച്ച് എന്തേലും ഒന്ന് അറിയണമെങ്കിൽ അങ്ങ് തന്നെ പറഞ്ഞാലേ നിവൃത്തിയുള്ളൂ. വേറെ ആർക്കും പറഞ്ഞുതരാൻ പറ്റില്ല. സ്വയമേവാത്മനാത്മാനം വേദത്വം പുരുഷോത്തമ, ഹേ പുരുഷോത്തമ, സ്വയമേവ ആത്മാനം വേദ. അങ്ങ് അങ്ങയെ കുറിച്ച് അങ്ങേക്ക് മാത്രമേ അറിയുള്ളൂ, അങ്ങ് അങ്ങേ അറിയുന്നു. സ്വയമേവ ആത്മനാത്മാനം വേദ, അങ്ങയെ കുറിച്ച് അങ്ങ് അറിയുന്നു. ഭൂതഭാവന ഭൂദേശ ദേവദേവ ജഗത്പദേ, അങ്ങ് ഭൂതഭാവനാണ്. ഈ ഭൂതജാലങ്ങളൊക്കെ അങ്ങയുടെ ഭാവനയിൽ സംഭവിച്ചതാണ്, അതുകൊണ്ട് അങ്ങ് ഭൂതഭാവനാണ്. ഭൂതങ്ങളുടെ മുഴുവൻ ഈശ്വരനുമാണ്. ഹേ ദേവദേവ, പ്രകാശങ്ങൾക്കും പ്രകാശമായി പരിലസിക്കുന്ന പ്രഭു, ഈ ജഗത്തിന്റെ മുഴുവൻ പതിയായിട്ടുള്ളവനെ, ഈ ജഗത്തിനെ മുഴുവൻ ഭരിക്കുന്ന പ്രഭു, എന്താ അർജുന വേണ്ടത്? വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഹ്യാത്മവിഭൂതയ, അങ്ങയുടെ വിഭൂതികളെ സമഗ്രമായിട്ട് പറഞ്ഞു തരണം, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നാളെ ശ്രദ്ധിക്കാം. ഹരി ഓം. ഇന്ന് തപോവന ജയന്തിയാണ്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി, ടുവേഴ്സ് പൗർണമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചന്ദ്രൻ. അതുകൊണ്ട് ഇത് ശുക്ലപക്ഷം, പിന്നെ ഏകാദശിയാണ്. 1889 മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലാണ് പാലക്കാട് കുഴൽമന്ദം ഗ്രാമത്തിൽ ശ്രീമത് തപോവൻ മഹാരാജ് ഭൂജാതനായത്. സുബ്രഹ്മണ്യൻ എന്നായിരുന്നു നാമകരണം ചെയ്തത്. പക്ഷേ സൗകര്യത്തിന് വേണ്ടി വിളിച്ചു വന്നത് ചിപ്പുകുട്ടീനാണ്, അങ്ങനെ വിളിച്ചു വന്നു. തപോവൻ മഹാരാജ് വളരെ ചെറുപ്പത്തിൽ തന്നെ വൈരാഗ്യയുക്തനായിരുന്നു. വൈരാഗ്യയുക്തൻ എന്ന് പറഞ്ഞാല് നമ്മയൊക്കെ ആകർഷിക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തെ ആകർഷിച്ചില്ല, സ്വാധീനിച്ചില്ല. തപോവൻ മഹാരാജ് സ്വന്തം ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. സംസ്കൃതത്തിലാണ് എഴുതിയത്. ആ പുസ്തകത്തിന്റെ പേര് ഈശ്വര ദർശനം എന്നാണ്. ഈശ്വര ദർശനം, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പൂജ്യ ഗുരുദേവ് ചിന്മയാൻ സ്വാമിജി നിർവഹിച്ചിട്ടുണ്ട്. മലയാള തർജിമ പരിഭാഷ സമാരാധ്യനായ മൃഡാനന്ദ സ്വാമി തൃപ്പാദങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. മലയാളവും ഇംഗ്ലീഷും ചിന്മയ മിഷനിൽ ലഭ്യമാണ്. സാധകരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര ദർശനം വായിക്കുന്നത് നല്ലൊരു അനുഭൂതിയായിരിക്കും, മാർഗദർശനം ലഭിക്കുന്നതിനും സഹായകമാണ്. സ്വന്തം ആത്മകഥ അനാവരണം ചെയ്യുന്ന സമയത്ത് രാമായണമൊക്കെ വായിക്കുന്ന കേൾക്കുമ്പോ ചിപ്പുകുട്ടി ചോദിച്ചു.

ചോദിക്കുമായിരുന്നു അത്രേ. ഈ രാവണൻ എന്താ 3 നേരം സ്വർണ്ണമാണോ കഴിക്കണത്? എന്തിനാ ഇത്രയൊക്കെ സ്വർണം? കേട്ടല്ലേ, എന്താ അർത്ഥം? ചിപ്പുകുട്ടിക്ക് ഇതിലൊന്നും ഒരു മൂല്യം കാണാൻ പറ്റുന്നില്ല എന്നർത്ഥം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു വൈരാഗ്യ അനുഗ്രഹം, വിരോധമല്ല, ഒന്നിനോട് വിരോധമല്ല, അതിനെ നമ്മൾ കൽപ്പിക്കുന്ന മൂല്യം കൽപ്പിക്കുന്നില്ല, ഇതാണ് കാര്യം. വ്യക്തമാവുന്നുണ്ടോ? ആ അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് സംസ്കൃതം പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായി. യോഗ്യനായിട്ടുള്ള ഒരു ആചാര്യനാണ് ദർശന ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത്. അച്ഛൻ അന്വേഷിക്കുന്നു, ഇതൊക്കെ പഠിച്ചാൽ ഉണ്ണിക്ക് എന്താ ഗുണമുണ്ടാവുക? ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം. അധ്യാപകൻ പറഞ്ഞു, ഇതൊക്കെ പഠിച്ചാൽ ആത്മാന്വേഷണ രസികനായിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതാണൊരു അനുഗ്രഹം ലഭിക്കുക എന്ന് ചൂണ്ടിക്കാണിച്ചു. സന്യാസയോഗം ജാതകത്തിലും ഉണ്ടായിരുന്നു അത്രേ. ഏതായാലും വിദ്യാലയത്തിൽ നിന്നുള്ള പഠനത്തിൽ വലിയ താല്പര്യം തോന്നിയില്ല. വ്യർത്ഥം വ്യർത്ഥം വ്യർത്ഥം എന്നുള്ളൊരു തോന്നൽ വന്നു. ഒരു ദിവസം അച്ഛനെ ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, എന്താ പ്രഖ്യാപനം? ഞാൻ സ്കൂളിൽ പോക്ക് നിർത്തി. അച്ഛൻ ചോദിച്ചു, പഠിത്തം? അത് നിർത്തിയിട്ടില്ല. അങ്ങനെ പഠനം പലതും തുടർന്നു. അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. അച്ഛനാകട്ടെ 21-ാമത്തെ വയസ്സില്, ചിപ്പുക്കുട്ടി നായർക്ക് 21 വയസ്സ് പൂർത്തിയാവുമ്പോഴേക്ക് അച്ഛന്റെ മരണവും സംഭവിച്ചു. 18-ാം വയസ്സിൽ എഴുതിയിട്ടുള്ള ഒരു കൃതി വളരെ ശ്രദ്ധേയമായിരുന്നു. സംസ്കൃതത്തിൽ രചിച്ച കൃതി. അത് അന്നത്തെ പണ്ഡിതന്മാർക്കൊക്കെ വലിയ അഭിപ്രായമായിരുന്നു അത്രേ. അച്ഛന്റെ മരണ സമയത്താണ് വിഷ്ണു യമകം രചിച്ചത്. അതിനുശേഷം പ്രഭാഷകനായിരുന്നു, നല്ല പ്രഭാഷകനായിരുന്നു. പലയിടങ്ങളിലും പോയി പ്രശസ്തമായ പ്രഭാഷണം നടത്തും. കാഴ്ചയ്ക്കും അതീവ സുന്ദരൻ. അനവധി വിവാഹാലോചനകളൊക്കെ വന്നു എന്നാണ്. ഗോപാലകൃഷ്ണ ഗോഖലയോടുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ഒരു പത്രവും ആ കാലത്ത് തുടങ്ങുകയുണ്ടായി. ഗോപാലകൃഷ്ണ എന്ന പേരിൽ പത്രം തുടങ്ങി. അതൊക്കെ വളരെ വിജയകരമായിരുന്നു അത്രേ. പക്ഷേ എന്ത് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു അഭിരുചി കുറവ് വന്നു തുടങ്ങിയെന്ന്. ഇടയ്ക്കിടയ്ക്ക് തീർത്ഥയാത്രയ്ക്ക് പോകും. അങ്ങനെ പോയി കുറച്ചു കാലം കഴിയുമ്പോൾ തിരിച്ചു വരും. ശരി, പോക്കുവരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു? സഹോദരന് കുടുംബകാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു കരുത്ത് കൈവരണം, അതിനുവേണ്ടി കാത്തുകയായിരുന്നു. 32-ാമത്തെ വയസ്സിൽ ഒരു ഗോകുലാഷ്ടമി നാളിൽ സഹോദരനോട് യാത്ര ചോദിച്ച് പതിവ് പോലെ ട്രെയിനിൽ കയറി. അന്ന് എന്തോ യാത്രാനുമതി നൽകുന്ന സഹോദരന് തോന്നി എന്നാ തീവ്രമായിട്ട് തന്നെ, ഞാൻ തിരിച്ചു വരവ് ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാ സംഭവിച്ചത്. അപ്പോഴേക്കും അനുജൻ അഡ്വക്കേറ്റ് ആയിരുന്നു. ഇപ്പൊ പഠനമൊക്കെ കഴിഞ്ഞു, ജോലിയൊക്കെ ആയി, ഇനി കുടുംബകാര്യം നോക്കും എന്ന് ഉറപ്പായപ്പോ ആ പോക്ക് പോയി പലയിടങ്ങളിലൊക്കെ അലഞ്ഞതിരിഞ്ഞ് ഒടുവിൽ ഹിമാലയത്തിലെത്തി, ഹരിദ്വാരത്തിലെത്തി, അവിടുന്ന് മുകളിലേക്ക്. പിന്നെ ഒരിക്കലും ഹരിദ്വാരത്തിൽ നിന്ന് താഴേക്ക് വന്നിട്ടില്ല. കാലം പ്രമാണിച്ച് താമസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും.

ഒട്ടും തണുപ്പ് കൊടും തണുപ്പൊന്നും പ്രശ്നമല്ല. ഒരു ചപ്പല് പോലും ഇടാതെയാണ്, ചെരുപ്പിടാതെയാണ് ഹിമാലയത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുക. യങ്സ്റ്റേഴ്സിനോട് തപോവൻ മഹാരാജിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത് രണ്ട് ഹോബി ഉണ്ടായിരുന്നു. ഒന്ന് ഗംഗയെ നോക്കിയിരിക്കുക, രണ്ട് ഹിമാലയം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുക.

0: ബോ, എത്ര കഷ്ടപ്പെട്ടാണ് ഹിമഗിരി വിഹാരം, കൈലാസയാത്ര, ഇങ്ങനെയുള്ള കൃതികളൊക്കെ യാത്രാവിവരണമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി കൃതികൾ, ബദരീനാഥ സ്തോത്രം, ഗംഗാസ്തോത്രവും, ശങ്കരഭഗവത്പാദര് ഗംഗാസ്തോത്രം എഴുതിയിട്ടുണ്ട്, പക്ഷേ തവന് മഹാരാജ് ഗംഗാസ്തോത്രം എഴുതിയിട്ടുണ്ട്. ആ ഗംഗാസ്തോത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് വേദാന്ത പാഠങ്ങൾ ഭംഗിയായിട്ട് പങ്കുവച്ചിരിക്കുന്നു. അതുപോലെ സൗമ്യകാശീശ സ്തോത്രം എഴുതിയിട്ടുണ്ട്, അതില് 10 ഉപനിഷത്തുകളെയും പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ.
1: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
2: അത് കൊടുത്തേക്ക്. RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
3: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot bhojana. The eligible financial assistance is being deposited directly into mother's bank accounts, ensuring safe motherhood. For the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
4: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
3: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹന്നാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ ഇ ടി കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാതുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശനാനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21-ന് ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്തക്ക വിധം ആയിരിക്കും ഡീആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ ഇ KYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
1: എന്റെ പേര് സുരേഷ് കുമാർ, കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേനിൽ വാളരുവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേനിൽ വാളരുവന് വെള്ളിമെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. രണ്ടാം സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവെക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
3: വളരെ സന്തോഷം. എയർ റൈഫിളിലേക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് അധികം കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4th സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിത മൈനാണ് ഇങ്ങനൊരു വലിയ സന്തോഷം പങ്കുവെക്കാൻ. പെട്ടെന്ന് ചോദിക്കാൻ പറയാ വാക്കുകൾ.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നുവരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1.5 മാസം മുൻപാണ് ഉത്തരവിട്ടത്.
0: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
2: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. PK ഗോപിയുടെ വരികൾ ശരത്തിന്റെ. You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക്

കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

ലൈവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: റേഡിയോ സന്തുനം 90.4 FM. പാട്ടും വർത്തമാനവും എന്ന പുതിയ ചാറ്റ് ഷോയിലേക്ക് ലോകമെമ്പാടുമുള്ള ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. എന്നോടൊപ്പം ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് മലയാളികളായ ആർക്കും തന്നെ യാതൊരു മുഖവരിയുടെയും ആവശ്യമില്ലാതെ തന്നെ സുപരിചിതയായ ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണനാണ്, പ്രശസ്ത ഗായിക. നമ്മോടൊപ്പം ഈ ചാറ്റ് ഷോയിൽ പങ്കെടുക്കുന്നത് റേഡിയോ സാന്ദ്രത്തിലെ ആർ ജെമാരായ ശ്രീമതി പ്രീത, ആതിര അതുൽ, ശ്രീലക്ഷ്മി ആർ, കൃഷ്ണ ബിജു ആൻഡ് ആദർശ് അജയ്. മാഡം നമസ്കാരം. ഈ ചാറ്റ് ഷോയിലേക്ക്, ഞങ്ങൾ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു പ്രഥമ സംരംഭമാണ്, അതിൽ ആദ്യത്തെ അതിഥിയായിട്ട് തന്നെ മാഡത്തിന് കിട്ടിയതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്.
1: എനിക്കും വളരെയധികം സന്തോഷം ഇങ്ങനെയൊരു റേഡിയോ സാന്ത്വനം 90.4 FM അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.
0: ഞങ്ങൾക്കും വളരെയധികം അഭിമാനമുണ്ട്. ഗാനമേളകളുടെ റാണി എന്നൊക്കെയാണ് ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. അതായത് 52 വർഷത്തെ സംഗീത സബരിയ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു നേട്ടമാണ്. 52 വർഷം ഈ ഗാനാലാപന രംഗത്ത് ഒരേ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട്, ആ ഗ്രാഫ് ഒരിക്കലും ഒട്ടും താഴാതെ ഉയർത്തിക്കൊണ്ട് തന്നെ, അതിന് ഏറ്റവും വലിയ സംഗീത സംവിധായകരോടൊപ്പം, ഏറ്റവും വലിയ ഗായകരോടും ഗായിക ഗായകന്മാരോടൊപ്പം, അതുപോലെ കേരളത്തിലെ എല്ലാ പ്രമുഖ ഗായക സംഘത്തോടുമൊപ്പം, അങ്ങനെയൊക്കെ ഏറ്റവും അവസാനം ലളിത സഹസ്രനാമ പാരായണം ആലാപനവും, അതൊക്കെ വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ, അല്ലെങ്കിൽ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ ലോകത്ത്, എല്ലാവരെയും ഏറ്റവും അധികം ആകർഷിച്ചിരിക്കുകയാണ്, വളരെയധികം അവരിൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ റേഡിയോ സാന്ത്വനത്തിൻ്റെ അതിഥിയായിട്ട് ഇവിടെ എത്തുന്നത്. ഈ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് കോട്ടയം ആലീസ് എന്നാണ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? കോട്ടയത്താണോ?
1: പിന്നെ ഞാൻ കോട്ടയത്താണ് ജനിച്ചത്. അവിടെയാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നടത്തിയിട്ടുള്ളത്. ഞാൻ ചെറുതിലെ സെയിൻറ്റ് ആൻസ് സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ CMS കോളേജിലാണ് പ്രീ ഡിഗ്രിയൊക്കെ ചെയ്തത്. അതിനുശേഷം ഞാൻ ട്രിവാൻഡ്രത്ത് മ്യൂസിക് അക്കാഡമിയിൽ വന്ന് ഗാനഭൂഷണത്തിന് ചേരുന്നതിന് മുൻപ് ഞാൻ പഠിച്ചത് തരംഗനിസരി എന്ന് പറയുന്ന ദാസേട്ടൻ്റെ മ്യൂസിക് സ്കൂളിലാണ്. അവിടെയാണ് ഞാൻ ആദ്യം ഒരു വർഷം അവിടെ പഠിച്ചു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഈവനിങ് ക്ലാസ് ആയിരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഫുൾ ടൈം ട്രിവാൻഡ്രത്ത് നിൽക്കേണ്ടതായ ഒരു പഠിക്കണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് പിന്നെ ഞാൻ സ്വാതിരുന്നാൾ കോളേജിലേക്ക് മാറുകയാണ് ചെയ്തത്. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെയാണ് ആദ്യം ഞാൻ ദാസേട്ടൻ്റെ സ്കൂളിലാണ് പഠിച്ചത്.
0: ശരി, തുടക്കം കുറിച്ചത് തന്നെ ഗാനഗന്ധർവനോടൊപ്പം ആണ്.
1: ദാസേട്ടനാണ് ഇന്റർവ്യൂ ചെയ്തത്.
0: തരംഗിണി സ്റ്റുഡിയോട് അനുബന്ധിച്ചാണോ ഈ സ്കൂൾ?
1: തരംഗിണി സ്റ്റുഡിയോ അതിനോടനുബന്ധിച്ചാണെങ്കിലും വഴുതക്കാടാണ് അദ്ദേഹത്തിന്റെ സ്കൂള് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തൈക്കാടിനും വഴുതക്കാടിനും ഇടയ്ക്ക് റോഡ് സൈഡിലാണ് തരംഗിണി സ്കൂൾ ആദ്യം ഉണ്ടായിരുന്നത്.
0: ദാസേട്ടനോടൊപ്പം ഒരു സിനിമയിൽ പാടിയിട്ടില്ലേ?
1: ഞാൻ പിന്നെ
0: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ മോഹൻ സീതാരയുടെ
1: ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ, അത് ദർശൻ രാമന്റെ മ്യൂസിക് ആയിരുന്നു.
0: മോഹൻ സീതാരയുടെ കൂടെ വേറെ
1: മോഹൻ സീതാരയുടെ ഒരു സോങ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ചീഫ് മിനിസ്റ്റർ KR ഗൗതമി, അതിൽ പാടിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ദാസേട്ടനോടൊപ്പം പാടിയിട്ടുള്ളത് വേറൊരു സിനിമയാണ്. പക്ഷെ അത് പാട്ട് പുറത്ത് വന്നു, സിനിമ വന്നിട്ടില്ലാന്ന് തോന്നുന്നു.
0: ഈ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത് എസ് ജാനകിയുടെ പാട്ടുകൾ ആലപിക്കുന്നതാണ് എനിക്ക് എല്ലാം ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ എസ് ജാനകി അമ്മയോടൊപ്പം തന്നെ ഒരു പാട്ട് സിനിമയിൽ പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
1: ഞാൻ ശരിക്കും ഗാനമേള രംഗത്തോട്ടൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ അങ്ങനെ തന്നെയാണ്. ഗാനമേളയ്ക്ക് നമ്മൾ പാടുമ്പം ആ പാട്ട് ആരാണോ പാടിയിട്ടുള്ളത്, ഇപ്പം ദാസേട്ടൻ്റെ പാട്ട് പാടുമ്പം ദാസേട്ടനോടൊരു സിമിലാരിറ്റി ആ വോയിസിന് വേണം, എന്തെങ്കിലും ആ പാട്ട് ആളുകൾക്കൊരു ആസ്വാദന ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ടൊരു അനുകരണം പണ്ടേ നമുക്ക് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ ജാനകിയമ്മയുടെ പാട്ട് പാടുമ്പോൾ ജാനകിയമ്മയുടെ വോയിസും സുശീലാമ്മയുടെ പാട്ട് പാടുമ്പോൾ ആ വോയിസിലേക്കും, ജാനമ്മ ഡേവിഡിൻ്റെ പാട്ട് പാടുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കും, ഉഷാജിയുടെ പാട്ട് പാടുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ ഞാൻ എൻ്റെ വോയിസിനെ മാറ്റാറുണ്ടായിരുന്നു. പക്ഷെ അതൊരു അന്നൊരു ട്രെൻഡായിരുന്നു. അന്ന് പലരും പറയും ഇങ്ങനെ വോയിസ് വല്ലവരുടെയും വോയിസിൽ അനുകരിച്ച് പാടാൻ പാടരുത്, സ്വയമായിട്ടൊരു വോയിസ് വേണം. പക്ഷെ ഗാനമേളയ്ക്ക് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ആ പാടിയത് ആരാണോ ആ പാട്ടിനോടൊരു 100% നീതി പുലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു 75% എങ്കിലും നീതി പുലർത്തിക്കൊണ്ട് വേണം നമ്മൾ പാടാനായിട്ട്. ദാസേട്ടൻ്റെ പാട്ട്

0: വേറൊരു വോയിസിൽ പാടിയാൽ അതിന് എത്ര പാടിയാലും ഒന്നും സുഖം കിട്ടത്തില്ല അല്ലേ. നല്ല വോയിസിൻ്റെ സൗകുമാര്യം ഏറ്റവും കൂടുതലുള്ളത് ദാസേട്ടൻ്റെ വോയിസിനാണ്, മെയിൽ വോയിസിൽ. ദാസേട്ടൻ്റെ ശബ്ദം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. നമ്മളെപ്പോഴും ആ പാട്ടിലേക്ക് ആകർഷിക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ശബ്ദ സൗകുമാര്യമാണ്. അപ്പം ആ ശബ്ദത്തിനോട് കുറച്ചെങ്കിലുമൊക്കെ നീതി പുലർത്തി വേണം അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ, എന്നെങ്കിൽ മാത്രമേ ആ പാട്ട് ഇഷ്ടപ്പെടൂ ആളുകൾ. അതേപോലെ തന്നെയാണ് ജാനകിയുടെ പാട്ടുകൾ. എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം ലതാജിയുടെ പാട്ടുകളാണ്, ഹിന്ദി. അവരുടെയൊക്കെ പാട്ടിൽ അവർ ചെയ്തു വച്ചിരിക്കുന്ന ഒരുപാട് സംഗതികളും പ്ലാൻസ് അവരതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന അവരുടെ ആത്മാവിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ട്. അതറിഞ്ഞ് പാടുന്നതാണ് ഒരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ വേണ്ടുന്നതായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു പാട്ട് ഒരു 50 പ്രാവശ്യം കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു
1: ലതാജിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്താണ്. ഞാൻ തങ്ങളുടെ ഈ ഗാനമേള ഒരുപാട് വലിയ ശ്രോതാവായിരുന്നു. ഒരുപാട് ഗാനമേളകളിൽ ഇങ്ങനെ ഇടിച്ചു കയറി ഫ്രണ്ടിലൊക്കെ വന്നിരുന്ന് പാട്ട് കേട്ടിട്ടുള്ള ആളാണ്. അന്നൊക്കെ കോട്ടയം ആലീസിന്റെ ഏറ്റവും പ്രശസ്തമായ പാട്ടെന്ന് പറഞ്ഞാൽ സത്യൻ ശിവൻ
0: സുന്ദരം.
1: ഈ ഏറ്റവും അടുത്ത കാലത്ത് ഞാനൊരു അങ്ങയുടെ ഒരു പരിപാടി കണ്ടപ്പോഴും ശ്രോതാക്കൾ എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു സത്യൻ ശിവൻ സുന്ദരം ഒന്ന് പാടാവോ എന്ന് ചോദിച്ചു. അപ്പൊ റേഡിയോ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മുടെ ഈ പരിപാടി എന്തായാലും തുടങ്ങുമല്ലേ ഐശ്വര്യമായിട്ട്, ആ ഒരു 4 വരി ഒന്ന് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങിയാലോ.

0: ഇങ്ങനത്തെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ശ്വാസം നിലച്ചെനിക്കാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കാൻ തന്നെ ഒരു മൂഡ് കിട്ടത്തില്ല. നമ്മുടെ ഇപ്പം ഇപ്പം കൃഷ്ണ ബിജു ഉണ്ട്. കൃഷ്ണ, എന്താണ് മാഡത്തിനോട് ചോദിക്കാനുള്ളത്?
1: നമസ്കാരം മാം.
2: നമസ്കാരം.
1: ശരിക്ക് ഞാനൊക്കെ ഇടിച്ച് പോയി കണ്ട ഗാനമേളകൾ ഒന്നാണ് മാമിൻ്റെ ഗാനമേള. അതായത് കോട്ടയ്ക്കാൻ മാറില്ല, കൊല്ലം കോട്ടയ്ക്കാൻ മാറില്ല ഓണാഘോഷ പരിപാടി. അത് എനിക്കൊന്ന് 10-50 വർഷം 6 വർഷം മേളയായി ഓണാഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ മാമിൻ്റെ, അതായത് പിന്നണി ഗായിക അലി സുന്നികൃഷ്ണൻ നയിക്കുന്ന ഗാനമേള എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. പ്രത്യേകിച്ച് അവസാനം ഒരു ഉഷാവുത്തുപ്പിൻ്റെ പാട്ടുണ്ടാകും നമുക്ക്, അതാണ് ഏറ്റവും ഭയങ്കര നമുക്ക് അന്നും എന്തും തുള്ളിച്ചാടാൻ ഒരു രസമാണ്. ഗാനമേള എന്ന് പറയുമ്പോൾ നമുക്ക് ഡാൻസ് കളിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. മാം, എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അപ്പം അന്നത്തെ ശ്രോതാക്കളും അന്നത്തെ നമ്മൾ കാണാതിരിക്കുന്ന പ്രേക്ഷകരും ഇന്ന് ഉള്ള ഗാനമേള പ്രേക്ഷകർ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ മാം? എന്താണ് മാമിൻ്റെ അഭിപ്രായം?
0: ആസ്വാദന നിലവാരമാണ്.
3: ആസ്വാദന നിലവാരം, അത് അതിന് ഒരു വലിയൊരു ക്വസ്റ്റ്യനാണത്. അന്നത്തെ കാലത്തെ ഗാനമേള എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല പിക്ചർ, നല്ല സിനിമകൾ, നല്ല കഥയുള്ള, നല്ല നമ്മുടെ മണ്ണിൻ്റെ മൂല്യമുള്ള കഥകളുള്ള സിനിമകൾ ഉണ്ടായിരുന്നതുകൊണ്ട്, കുടുംബ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥകളായതുകൊണ്ട് അതുമാതിരിയുള്ള പാട്ടുകളുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പി ഭാസ്കരമാഷിൻ്റെയും ഇങ്ങോട്ട് വന്നാൽ ഗിരീഷ്പത്തഞ്ചേരിയുടെയും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല എഴുത്തുകാരുടെ പാട്ടുകളായിരുന്നു അന്ന് നമുക്ക് പാടാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. ഇപ്പം പക്ഷേ പാട്ടുകൾക്ക് പ്രാധാന്യമില്ലാത്തൊരു കാലഘട്ടമാണിത്. അത് പാട്ടുകളെല്ലാം പറയുന്ന രീതിയിലേക്ക് ആയി കഴിഞ്ഞു. അത് റാപ്പ്, റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പാട്ടുകളാണ് ഇപ്പം. അപ്പം ഇന്നത്തെ തലമുറ ആസ്വദിക്കുന്ന പാട്ടുകളാണ് ഇന്ന് ഇറങ്ങുന്നത്. അന്ന് പാട്ടുകളായിരുന്നു, ഇന്ന് പറച്ചിലുകളാണ് സ്റ്റേജിൽ. അപ്പം അന്നത്തെ പാട്ടുകൾ കേൾക്കാൻ അന്നത്തെ തലമുറ ഇന്നും, എൻ്റെ ഏജിലൊക്കെ ഉള്ളവർ ഇന്നും ഞാൻ സ്റ്റേജിൽ കയറുമ്പം പഴയ പാട്ടുകൾ മതി, ദേവരാമ

0: കൃഷ്ണൻ്റെ പാട്ടുകൾ മതി, പിന്നെ ബാബുക്കായുടെ പാട്ടുകൾ മതി, കുറേ പഴയ പാട്ടുകൾ കേൾക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറയുമ്പം ഞാൻ അങ്ങനത്തെ പാട്ടുകൾ പാടാറുണ്ട്. പക്ഷേ ഗാനമേള എന്ന് പറയുമ്പം അവരുടെ അമ്പലപ്പറമ്പിൽ കൂടിയിരിക്കുന്ന ഓഡിയൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ഒരു കഴിവ് നമുക്കുണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴത്തെ കുറേ പാട്ടുകളും പഠിക്കണം. പക്ഷെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പാട്ട് പണ്ടത്തെ നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന പാട്ടുകൾ കേൾക്കുമ്പോഴുള്ള ഒരു ഫീലല്ല ഇപ്പോഴത്തെ പാട്ടുകൾ. ഇപ്പൊ ഇവർ ജസ്റ്റ് ഒരു 10 മിനിറ്റ് 2 പാട്ട് കേട്ടിട്ട് അവർ സ്ഥലം വിടും ഇന്നത്തെ ഓഡിയൻസ്. അപ്പം പണ്ടുള്ള ആളുകൾ പാട്ടിനെ നെഞ്ചിലേറ്റി ആരാധിച്ചിരുന്നു. ഇന്നങ്ങനെ നെഞ്ചിലേറ്റി ആരാധിക്കാൻ പറ്റുന്ന പാട്ടുകളുണ്ടോ എന്നെനിക്ക് സംശയമാണ്.
1: അനുപി, ദാസേട്ടനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മളൊക്കെ ഈ ദാസേട്ടൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു, അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു, പാട്ട് കേൾക്കാൻ കഴിഞ്ഞു, ഇതൊക്കെ വലിയൊരു എന്താണ് വലിയ അഭിമാനമായിട്ട് കയ്യിൽ കരുതി കൊണ്ടു നടക്കുന്ന ഒരു ആൾക്കാരാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊരു പ്രമുഖ പത്രപ്രവർത്തകൻ പറഞ്ഞു, അദ്ദേഹം ഒരു സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് 10 ഇഷ്ടപ്പെട്ട ആൾക്കാരെ പേരെഴുതി തരാനായിട്ട് പറഞ്ഞപ്പോൾ എന്തോ 10-ൽ 9 പേരും എഴുതിയത് ഡബ്സി എന്ന് പറയുന്ന പുതിയ ഗാനം. അവർക്ക് യേശുദാസിൻ്റെ പേര് അത്ര പരിചിതം പോലും ആയിരുന്നില്ലെന്ന് അദ്ദേഹം വളരെ വിഷമത്തോടെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു. അപ്പം അങ്ങനെ ഈ തലമുറയിൽ മാറ്റം ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെയും ഒരു മാറ്റം ഉണ്ടാവുമോ? യേശുദാസിനെ അറിയാത്തൊരു തലമുറ വളർന്നു വരുന്നു എന്നുള്ള മാറ്റം ഉണ്ടാവുമോ?
0: ദാസേട്ടനെ അറിയാൻ പാടില്ലാത്ത ഒരു തലമുറ എന്ന് പറയുമ്പം നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള പലതും അറിയാത്തതല്ലേ ഇന്ന് കുട്ടികൾ വളർന്നു വരുന്നത്. നമുക്കൊരു നല്ല ഭക്ഷണ പാരമ്പര്യം ഉണ്ടായിരുന്നു, അതിന്നത്തെ കുട്ടികൾക്ക് അറിയില്ല, അത് ഇഷ്ടവുമല്ല. നമുക്കൊരു നല്ല വസ്ത്രധാരണ രീതി ഉണ്ടായിരുന്നു, അത് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല, അവരത് ആക്സെപ്റ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളായിരുന്നു നമ്മുടെ ദാസേട്ടനും ജയചന്ദ്രൻ അങ്ങനെയുള്ള പാട്ടുകാർ, മ്യൂസിക് ഡയറക്ടേഴ്സ്, എഴുത്തുകാർ. പക്ഷേ ഇവരെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ തലമുറ കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ തകരകളെപ്പോലെ മുളയ്ക്കുന്ന പാട്ടുകാരെയൊക്കെ വെച്ച് കൊണ്ടു നടക്കുന്ന ഒരു തലമുറയാണ് ഇനി വരാൻ പോണത്. അവർക്ക് പാട്ടിനോടൊന്നും അത്ര പഴയ പാട്ടുകളോടൊന്നും അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദാസേട്ടനൊക്കെ ഒരു കാര്യമുണ്ട്, നമ്മളിനിയിപ്പം അവരെ ഓർത്തില്ല എങ്കിൽ പോലും അവരിട്ടിട്ടുള്ള ഒരു മൈൽസ്റ്റോൺ ഇവിടെയുണ്ട്. അവരൊരു കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് ഈ ഗാനശാഖയ്ക്ക്. അതൊന്നും ഒരിക്കലും മാറില്ല. ആ പാട്ടുകളെ നമ്മളത് എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഒരു മത്സരം വന്നാൽ പോലും, ഒരു റിയാലിറ്റി ഷോയുടെ മത്സരത്തിൽ പോലും ദാസേട്ടൻ പാടിയ പാട്ടുകളല്ലേ ഉള്ളൂ പാടാൻ. മാറ്റുരയ്ക്കാൻ എന്താണ് ആ പഴയ കാലത്തെ പാട്ടുകളേ ഉള്ളൂ. ഇപ്പോഴത്തെ പാട്ട് ഒരു മത്സരത്തിന് പോലും പാടാൻ പറ്റുന്ന പാട്ടുകളല്ലോ. ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക എന്നുള്ള ഇതല്ലേ. അപ്പം ദാസേട്ടൻ എന്ന അല്ല കലാകാരന്മാരൊന്നും ഈ കേരളത്തിൽ ചലനമുണ്ടാക്കിയിട്ടുള്ള മലയാളികളുടെ മനസ്സിൽ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ളൊരു ചലനമുണ്ടാക്കിയിട്ടുള്ളവരാരും മലയാളികളുള്ളിടത്തോളം മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറക്കാതിരിക്കട്ടെ.
1: കുട്ടികളൊക്കെ കാറിൽ കയറുമ്പം പഴയ പാട്ടുകളെ കേൾക്കുമ്പോൾ ഇത് പെട്ടെന്ന് അവരെ ഓഫ് ചെയ്ത് നിർബന്ധിച്ച് ആ പാട്ട് ഓഫ് ചെയ്യിപ്പിക്കുന്ന ഇതൊക്കെ അമ്മാവന്മാരുടെയാണ് തന്ത വൈബാണെന്നൊക്കെ പറയുന്ന ഒരു കാലമാണ്.
0: അതെ,
1: ഞാനൊരു ന്യൂജൻ്റെ കൂടെ വണ്ടിയിൽ കയറി, അപ്പം നല്ല പഴയ പാട്ടുകളൊക്കെ ഇത് ഈ പറഞ്ഞ പോലത്തെ പാട്ടുകളൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പം ഇറങ്ങാൻ നേരം ഞാൻ പറഞ്ഞു, മോനെ മോൻ്റെ സെലക്ഷൻ കൊള്ളാം, നന്നായിരിക്കുന്നു, ഇപ്പോൾ സാറിന് ഇങ്ങനത്തെ കുട്ടികളെയൊന്നും കാണാറില്ലല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ വേറെ നിങ്ങളെപ്പോലുള്ള അമ്മാവന്മാർക്ക് വേണ്ടിയും പ്രത്യേകം പ്ലേലിസ്റ്റ് വെച്ചിരിക്കുന്നു. കലാഭവൻ ആലീസ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു, അതായത് കൊച്ചിൻ കലാഭവനിലാണോ അതോ മറ്റേതെങ്കിലും ഇതാണോ?
0: ഞാൻ കൊച്ചിൻ കലാഭവനിലായിരുന്നു. ഞാൻ കലാഭവനിൽ 87 ചെന്നു, 86 ലാസ്റ്റ് ചെന്നിട്ട് 87 ഞങ്ങള് കലാഭവനിലെ ആർട്ടിസ്റ്റുകളും മിമിക്രി ആർട്ടിസ്റ്റുകളും ഞങ്ങള്
1: ആബേലച്ചനുള്ള സമയത്ത്
0: ഞാൻ സാബു, കലാഭവൻ സാബു, പിന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളായിട്ടുള്ള സൈനുദ്ദീൻ, നാരായണൻകുട്ടി,
1: അബിയില്ല,
0: ജയറാം, ഇങ്ങനെയുള്ള ഒരു ടീമൊക്കെ ഞങ്ങൾ ഗൾഫിൽ ഒരു ഷോയ്ക്ക് പോകുന്നു. ഫസ്റ്റ് ടൈമാണ് ഗാനമേള മിമിക്രി എല്ലാം ഗൾഫിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ കലാഭവനാണ് ആദ്യം അവിടെ പോകുന്നത്. അവിടെ 3 പ്രോഗ്രാമായിട്ട് പോയിട്ട് ഏതാണ്ട് 10-18 പ്രോഗ്രാം ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. ആ പ്രോഗ്രാമിൻ്റെ വീഡിയോ വൈറലായതിനു ശേഷമാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ജയറാം അപരൻ എന്ന സിനിമയിൽ വന്നതും നടനായി മാറിയതും. ഞാൻ കുറച്ചധികം പുറത്ത് അറിയപ്പെട്ടു തുടങ്ങിയതും കലാഭവൻ അവിടെ ഞങ്ങളുടെ ഗാനമേള 1 മണിക്കൂർ, മിമിക്രി 1 മണിക്കൂർ, ഞങ്ങളുടെ ഗാനമേള 1.5 മണിക്കൂർ, മിമിക്രി 1 മണിക്കൂർ, മിക്കവാറും 3 മണിക്കൂർ പ്രോഗ്രാമാണ്. അപ്പം അതിനുശേഷം ഞാൻ ഒരു 25 പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നു. ഞാൻ എല്ലാ വർഷവും എല്ലാ ഷോയ്ക്കും പോകുമായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഗൾഫിലെ ഷോയ്ക്ക് ഞാൻ ചെയ്യാതിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് കുറേ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ അതിനുശേഷമാണ് പോയത്. അപ്പം എന്നെ അറിയപ്പെട്ടത് ഈ ഗൾഫിൽ പോയതിന് ശേഷമാണ്.
1: കലാഭവന്റെ
0: നന്ദി ജയറാമൊക്കെ ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് കാണാം.

0: ഞാൻ എൻ്റെ സ്റ്റേജിൽ ഇരുന്നിട്ട് എനിക്ക് ടാംബ്രിൻ വായിക്കുന്നുണ്ട് പാട്ടിന്. അതിന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ജയറാമിന്. ഞങ്ങൾക്ക് അങ്ങനെ അന്നേരം വേർതിരിവൊന്നുമില്ലായിരുന്നു, അന്നെല്ലാം ഒരേ കാറ്റഗറിയിലുള്ള ആളുകളല്ലേ. അപ്പം നല്ല നല്ലോണം എല്ലാ പ്രോഗ്രാമും ഭയങ്കരമായിട്ട് വിജയിച്ചു. അത് ഗൾഫിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു പ്രോഗ്രാമായിരുന്നു കലാഭവൻ്റെ പ്രോഗ്രാം.
1: കലാഭവൻ ആലീസ് ആയിരുന്നു ആ
0: കാലഘട്ടത്തിൽ. പിന്നെ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നത്. പിന്നെ ഞാൻ കലാഭവനെ പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ഞാൻ അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ മാറുക ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം പ്രോഗ്രാം ചെയ്തു തുടങ്ങി.
1: നമ്മോടൊപ്പം ആർ ജെ ശ്രീലക്ഷ്മി ആറുണ്ട്. ശ്രീലക്ഷ്മി ഒരു നല്ല പാട്ടുകാരിയാണ്. ശ്രീലക്ഷ്മി മാഡത്തിന് ഒരുപാട് ഫോളോ ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത്?
2: ഞാൻ 1970s അല്ലേ മാം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂസിലൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പം ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാട്ട് പാടിയ ഒരു അനുഭവം ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ?
0: ഗാനമേളയ്ക്കാണോ?
2: അതെ അതെ,
0: ആദ്യം ഗാനമേളയ്ക്ക് ഞാൻ പാടുന്നത് ഞങ്ങളുടെ കോട്ടയത്ത്. ഞാൻ എൻ്റെ സ്വദേശം കോട്ടയമാണ്. അവിടെ മനോരമ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ മലയാള മനോരമ. മനോരമ ആഴ്ചപ്പതിപ്പിനകത്ത് പടം വരയ്ക്കുന്ന ഒരാളുണ്ട്, ഒരു ഭയങ്കര പേര് കേട്ട ഒരു ആർട്ടിസ്റ്റാണ് പി കെ രാജൻ. ഇപ്പം പി കെ രാജൻ ചേട്ടൻ്റെ 2 മക്കള് സാജനും രാജീവും. സാജൻ നല്ലൊരു ഗിറ്റാറിസ്റ്റാണ്, രാജീവ് നന്നായിട്ട് പാടും. അപ്പോൾ അദ്ദേഹം ഈ കോട്ടയത്തുള്ള കുറച്ച് കൊച്ചുകുട്ടികളുമൊക്കെ ആയിട്ട് ഈ ഒരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, സ്കൈ ലാർക്സ് എന്നും പറഞ്ഞ്. അന്നേരം ഞാൻ കോട്ടയത്ത് എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുവാണ്, ഞാനവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചത് പി കെ രാജൻ ചേട്ടൻ്റെ ഒരു മോളും കൂടെ ഉണ്ടായിരുന്നു, ശ്രീദേവി. അവൾ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്കൂളിൽ നന്നായിട്ട് പാടുന്നൊരു കുട്ടിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു വലിയ ഇൻട്രസ്റ്റ് തോന്നിട്ട് ഈ ചെറിയ കുട്ടികൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ഗാനമേള ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെയാണ് ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നൊക്കെ പാടുന്ന പാട്ടുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് ഏതാ മെയിനായിട്ടൊന്നും പാടും, നിഷീദിനെയൊക്കെ പാടുമായിരുന്നു. നിഷീദിനി, കദളി, ചെങ്കദളി, അത് ഒക്കെ പാടുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ആദ്യമൊക്കെ ആ കാലഘട്ടത്തിലേക്ക് ഏത് പാടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്നത്തെ ഏതൊക്കെയോ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. അന്ന് ഗാനമേള എന്ന് പറയുന്നത് ഒരു ശരിക്കും ഒരു കഥാപ്രസംഗം മോഡലല്ല, കാരണം അധികം ഇൻസ്ട്രുമെൻസ് ഇല്ല, ഇലക്ട്രോണിക്സിൻ്റെ വലിയ തള്ളിക്കയറ്റം ഇല്ലാത്തൊരു സമയമാണ്. അതായത് ഗാനമേളയുടെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഹാർമോണിയം ആയിരിക്കും. ഹാർമോണിയം, തബല, ഒരു ഫ്ലോട്ട്, ഒരു ഗിറ്റാറ്, അത്രയേ കാണൂ ഇൻസ്ട്രുമെൻസ് എല്ലാം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അക്കോഡിയൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻസ്ട്രുമെൻ്റ് വന്ന്, അക്കോഡിയൻ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ആണ് പിന്നെ കീബോർഡ്, കമ്പോസർ.
1: അക്കോഡിയൻ വന്ന കാലത്ത് ഗാനമേളയ്ക്ക് വലിയ ആകർഷണമായിരുന്നു, കാണാനായിട്ട് ആൾക്കാർ വരും
0: തീർച്ചയായിട്ടും. അക്കോഡിയൻ അന്ന് വായിക്കുന്ന നമ്മുടെ ചങ്ങനാശ്ശേരിൽ ഒരു ആന്റണി ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നു.
1: മലയാള സിനിമയിലേക്ക് വന്നു സംഗീത സംവിധായകൻ കെ ജെ ജോയി ആണ് തോന്നുന്നു ആദ്യമായിട്ട് അക്കോഡിയൻ.
0: അവൻ ജോയിച്ചണ്ണം വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ആരംഭം.
1: ശ്രീലക്ഷ്മിയൊക്കെ പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്, ഗാനമേളയിലൊന്നും കോട്ടയ ആലീസിന്റെ പെർഫോമൻസ് കണ്ടു കാണത്തില്ല. യൂട്യൂബിൽ പക്ഷേ നിരവധി കേട്ടിട്ടുണ്ടാവും അല്ലേ, യൂട്യൂബിൽ ഒരു
2: തോന്നുന്നു. ആദ്യം നമുക്ക് തുടങ്ങുന്നത് അങ്ങനെയാണ് ഗാനമേള.
1: ഈ ഹൈ പിച്ച് ഏത് പാട്ട് വേണമെങ്കിലും ഞാൻ എല്ലാ പാട്ടും ശ്രദ്ധിച്ചിരുന്നത് ഹൈ പിച്ച് പാടുമ്പോഴാണ് ശ്രീമതി കോട്ടയ ആലീസ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വരുന്നത്.
2: ആവേശത്തോടെ കേട്ടിരിക്കുവായിരുന്നു ആ പാട്ട് കേൾക്കും.
0: ഞാൻ 87 പിന്നെ കലാഭവന്റെ കൂടെ അവിടെ ലൈവ് ചെയ്തതാണ്. അന്ന് ലൈവാണല്ലോ, അന്ന് ഞാനും സാബും കൂടി പാടിയ അകലെ അകലെ ഇപ്പോഴും വൈറലാണ്. ഇപ്പോഴും മിക്ക വാട്സാപ്പിലൊക്കെ ചിലർ എനിക്ക് അയച്ചു തരാറുണ്ട്.
1: നോക്കാമോ നമ്മുടെ ഈ പരിമിതമായ സെറ്റപ്പിൽ ആദ്യത്തെ ഒരു 4 വരിയെങ്കിലും വെക്കുമോ? ആദ്യത്തെ

0: ಬಾಯ್.
1: ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್ಡ್.
2: പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാറ്റ് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മോടൊപ്പം വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നത് പ്രശസ്ത ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കൃഷ്ണ, ബിജു, ആതിര, അതുൽ, ശ്രീലക്ഷ്മി, ആർ, പ്രീത, സുഗതൻ. ശ്രീമതി ആലീസ്, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ധാരണ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ചിലപ്പം ഇടവ ബഷീറിൻ്റെ ഗാനമേളയിലാണോന്ന് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളതാണ്. സംഗീതാലയ കൊല്ലം അല്ലേ ഇടവ ബഷീർ, അദ്ദേഹമായിട്ടുള്ള ആ ചേർന്ന ആ ഗ്രൂപ്പിൽ ട്രൂപ്പിൽ പാടിയ ഓർമ്മകളൊക്കെ ഉണ്ടോ?
3: ബഷീറിൻ്റെ കൂടെ ഞാൻ കുറേ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. പക്ഷെ ബഷീറുകാരുടെ കൂടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന വേറൊരു പാട്ടുകാരിയുണ്ട്, ജയശ്രീ എന്ന് പറഞ്ഞു.
2: ജയശ്രീ, ഓക്കെ.
3: ഞാനൊക്കെ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഞാൻ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാനും ബഷീറൊക്കെ ഗൾഫിലൊക്കെ കുറെ ഷോ ഒക്കെ.
2: കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഇടവ ബഷീർ എന്ന് പറയുന്ന ഗായകൻ വലിയൊരു ഇതായിരുന്നില്ലേ ഒരു കാലത്ത്?
3: അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം അല്ലേ ഉള്ളായിരുന്നു. ഗാനമേള നല്ലോണം സക്സസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള്.
2: പൊതുവെ ഈ കേരളത്തിലെ തന്നെ ഗാനമേളയുടെ കൂട്ടത്തിൽ
3: ഏറ്റവും കൂടുതൽ സ്റ്റേജ് കവർ ചെയ്തിട്ടുള്ള ഒരു പക്ഷെ അദ്ദേഹമായിരിക്കാം.
2: നമ്മുടെ ആതിര അതുലുണ്ട്, നമ്മുടെ ആർ ജെ ഒരു ഗായിക കൂടിയാണ്. ആതിരയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്?
4: നമസ്കാരം മാം. ഞാൻ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിക്കുകയായിരുന്നു. സാധാരണ ജാനകി അമ്മയുടെ പാട്ട് അല്ലെങ്കിൽ ലതാജിയുടെ പാട്ടെന്ന് പറയുമ്പോൾ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് ജൂനിയർ ലതാജി അല്ലെങ്കിൽ ജൂനിയർ ജാനകി അമ്മ എന്നൊക്കെ വിളിച്ചിട്ടാണ് മാമിനെ സ്റ്റേജിലേക്ക്

0: ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പാട്ട് ഉഷാദുപ്പിന്റെ പാട്ട് കേട്ടപ്പോഴും അതിന്റെ ഒരു മോഡുലേഷൻ കൊണ്ടുവന്നു. അപ്പൊ മോഡുലേഷനിൽ നമ്മള് ചിത്രാമ്മയുടെ പാട്ടൊക്കെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്, ചിത്രാമ്മ പാടുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കും ആ രൂപത്തിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ പാട്ടുകൾ ഒരു മോഡുലേഷൻസ് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ മാം ഇങ്ങനെ പാടുമ്പോഴും വ്യത്യസ്ത തരം മോഡുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ വേദിയിൽ തന്നെ ഇളക്കി മറിക്കുന്ന രീതിയിൽ ഒരുപാട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജൂനിയർ ലതാജി അല്ലെങ്കിൽ ജൂനിയർ ജാനകി എന്ന് കേട്ടിട്ടുള്ള മാമിൻ്റെ പേര് വെച്ചിട്ട് പലരും എന്താ ആലീസ്, കോട്ടയം ആലീസ്, ജൂനിയർ കോട്ടയം ആലീസ് എന്ന് കുട്ടികളെ വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ മാമിന് എന്താണ് ഒരു ഫീൽ തോന്നുന്നത്?
1: തീർച്ചയായിട്ടും സന്തോഷമല്ലേ. ചില നടന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ മിമിക്രിക്കാർ അവരെ അനുകരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഭയങ്കര പ്രശസ്തി എന്ന്. അങ്ങനെ ചില സ്റ്റാർസ് പറയുന്നുണ്ട്. എന്നതുപോലെ നമ്മളെ അനുകരിക്കാനും നമ്മളെ ആരാധിക്കാനും ഒക്കെ കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ. എനിക്കിഷ്ടം തന്നെയാണ്.
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇളം മഞ്ഞിൻ കുളിരുമായി. മാം പാടുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ, അപ്പൊ ലൈവായിട്ട് ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ലൈവായിട്ട് ആ ഒരു പാട്ട് കേൾക്കണമെന്നൊരു ആഗ്രഹമുണ്ട്.

0: പാട്ടിൻ്റെ ഒരു ഹാങ് ഓവറിനകത്തു നിന്ന് മാറിയിട്ട് ഒരു വലിയ വർത്തമാനത്തിൻ്റെ ഇതിലേക്ക് വരാനായിട്ട് ആ ട്രാൻസിഷൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അത്രമാത്രം നമ്മൾ ലയിച്ച് ഇരിക്കുകയാണ് അല്ലേ ആതിര?
1: തീർച്ചയായും ഒരുപാട് ലൈവിൽ പാടുന്ന
0: ആഗ്രഹം സാധിച്ചല്ലേ.
1: അതെ അതെ അതെ, ഞാനിങ്ങനെ എൻ്റെ അമ്മ പാടുന്ന ഒരാളാണ്, അപ്പൊ അമ്മ എനിക്ക് എപ്പോഴും പാടിത്തരുന്ന പാട്ട് ഇതായിരുന്നു. അപ്പൊ ആ ഒരു ഫീൽ
2: ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു.
0: പാടി ഉറക്കിയിട്ടുണ്ടോ?
2: ഫീലുള്ള പാട്ടായത്.
1: അതെ,
0: നമ്മൾ ഈ കൂടെ പാടിയിട്ടുള്ള ഗായകര് ഇന്ന് കൊല്ലത്ത് തന്നെ എനിക്ക് തോന്നും മാഡത്തിൻ്റെ ഒക്കെ ആ സമയത്ത് അതേപോലെ തന്നെ കൊല്ലത്ത് വലിയ പ്രസിദ്ധനായ ഗായകനായിരുന്നു ശ്രീ കെ ജി മാർക്കോസ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിരവധി വേദികൾ പങ്കിട്ടിട്ടുണ്ടല്ലോ.
2: തീർച്ചയായിട്ടും ഞാൻ പാടിയിട്ടുള്ള പാട്ടുകാർ ദാസേട്ടനൊഴിച്ച് കൂടെ പാടിയിട്ടുള്ളത്, എൻ്റെ കൂടെ പാടിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ അറിയുന്നവർ, അതായത് മാർക്കോസ്, ബിജു നാരായണൻ, മധുബാലകൃഷ്ണൻ, എം ജി ശ്രീമാർ, പിന്നെ ചിത്രയുടെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, പിന്നെ ഉണ്ണിമേനോൻ, കൃഷ്ണേന്ദ്രൻ, പിന്നെ അങ്ങനെ എല്ലാവരും, എല്ലാ പാട്ടുകാരുടെയും കൂടെ ജോളി എബ്രഹാം, കെ എസ് ജോർജ്, പിന്നെ കമേറ പുരുഷോത്തമൻ, എല്ലാവരുടെയും കൂടെ
0: പാടിയിട്ടുണ്ട്.
2: ഞാൻ എൻ്റെ അക്കാഡമിയിലെ ഫസ്റ്റ് ഇയർ അവിടെ ചെല്ലുന്ന സമയത്ത് അച്ഛന്, ഞാൻ അച്ഛനാണ് വിളിക്കുന്നത്, അച്ഛൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അച്ഛനോട് പ്രോഗ്രാമൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടെ ഗാനമേള ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതൊരു ഭാഗ്യം എനിക്ക് ആ ഒരു
0: കാലഘട്ടത്തിൽ.
2: സുലോചന ചേച്ചിയെ കണ്ടിട്ടുണ്ട്, പിന്നെ സുലോചന ചേച്ചിയുടെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ലെന്നുള്ളൂ, കണ്ടിട്ടുണ്ട്
0: ഈ കൂട്ടത്തിൽ. പക്ഷേ എനിക്ക് തോന്നുന്നു കെ ജി മാർക്കോസ് ഗാനമേള വേദികളിൽ കൂടുതലും
2: മാർക്കോസ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്.
0: അദ്ദേഹം കൊല്ലത്ത് തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാര്യം കൂടുതൽ. കൊല്ലത്തേക്ക് വരുന്നത് പക്ഷേ വിവാഹത്തോടു കൂടിയിട്ടായിരിക്കണം അല്ലേ? കൊല്ലത്തിന്റെ മരുമകളായിട്ട് വരികയായിരുന്നു.
2: ഞാനിവിടെ കല്യാണം കഴിച്ചെന്ന് വെച്ചാല് കല്യാണം ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങ് ലിവിങ് ടുഗദറായി, രണ്ട് മക്കളായി, അങ്ങനെ കൊല്ലത്ത് വന്നു. കൊല്ലത്ത് താമസമായിട്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ കൊല്ലത്തിന്റെ ആളായി മാറിയത്. കൊല്ലത്താണ് എന്റെ ഹസ്ബൻഡിന്റെ ഉണ്ണികൃഷ്ണന്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കൊല്ലത്താണ്.
0: അങ്ങനെയാണ് ആലീസ് ഉണ്ണികൃഷ്ണൻ.
2: അതെ.

പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാഷോയുടെ ഒന്നാമത്തെ എപ്പിസോഡ് ഇപ്പോൾ സമാപിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം ഈ ചാഷോയിൽ പങ്കെടുത്തത് കേരളത്തിലെ പ്രശസ്തയായ ഗായിക ശ്രീമതി ആലീസ് ഉണ്ണികൃഷ്ണൻ. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് കൃഷ്ണ ബിജു, ആതിര, അതുൽ, ശ്രീലക്ഷ്മി, പ്രീത, സുഗതൻ. പാട്ടും വർത്തമാനവും മ്യൂസിക്കൽ ചാഷോയുടെ രണ്ടാമത്തെ എപ്പിസോഡുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പാട്ടും വർത്താനവും. ഏകോപനം അവതരണം ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്,
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ പട്ടയം സ്റ്റോറിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സ്റ്റോറിയുടെ പേര് കൂട്ടിലെ സിംഹം. പേർഷ്യയിലെ രാജാവ് ഒരിക്കൽ അക്ബർ ചക്രവർത്തിയുടെ ബുദ്ധിശക്തി പരീക്ഷിക്കാനായി കൂട്ടിലടച്ച ഒരു സിംഹത്തിനെ കൊടുത്തയച്ചു. ഒപ്പം ഒരു സന്ദേശവും. കൂട് പൊളിക്കുകയോ തുറക്കുകയോ ചെയ്യാതെ സിംഹത്തെ കൂടിൻ്റെ പുറത്താക്കണം. അക്ബർ ചക്രവർത്തിക്ക് എത്ര ആലോചിച്ചിട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന ഒരു പിടിയുമില്ല. അപ്പോഴാണ് ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്ന ബീർബൽ തിരിച്ചെത്തിയത്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ബീർബൽ കൂടിൻ്റെ ചുറ്റും നടന്നു, വിശദമായി സിംഹത്തെ നോക്കിക്കണ്ടു. സിംഹത്തെ മെഴുകുകൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് എന്ന് ബീർബൽ മനസ്സിലാക്കി. പിറ്റേ ദിവസം തന്നെ ബീർബൽ ഒരു വലിയ ഇരുമ്പ് ദണ്ണ് പഴുപ്പിച്ച് അഴികൾക്കിടയിലൂടെ സിംഹത്തെ അതുകൊണ്ട് തൊട്ടു. സിംഹം ഉരുകി ഒലിച്ചു, കൂടിൻ്റെ പുറത്തേക്ക് പോയി. എല്ലാവരും കൈയടിച്ച് ബീർബലിനെ അഭിനന്ദിച്ചു. അക്ബർ ചക്രവർത്തി ബീർബലിന് ധാരാളം സമ്മാനങ്ങളും കൊടുത്തു. കൂട്ടുകാരെ, ഈ കൊച്ചു കഥ ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അതവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നു.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ കാലം 1980. പള്ളികളിലെ ക്വയർ ഗ്രൂപ്പിൽ പാടിയും സംഗീതമാലപിച്ചും നടക്കുകയാണ് ജെറി അമൽദേവ് എന്ന ചെറുപ്പക്കാരൻ. ഒരു ദിവസം ഫാസിൽ എന്നൊരു പയ്യൻ ജെറിയെ വിളിക്കുന്നു. താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ പാട്ടുകൾക്ക് ഈണമൊരുക്കണം. പാട്ടിൻ്റെ ആശയവും സന്ദർഭവും സംവിധായകൻ ഫാസിൽ ജെറിക്ക് വിവരിച്ചു കൊടുത്തത് ഒരേ ഒരു വാചകത്തിലാണ്: ജീപ്പോടിച്ചു പോകുന്ന ഒരാളെ പിന്നിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിക്കുന്നത് പോലൊരു പാട്ട് വേണം. സാമ്പിളായി മുക്കൂറ്റിപ്പൂവേ എന്നൊരു വരി മൂളിക്കൊടുക്കുക കൂടി ചെയ്തു ഫാസിൽ. പിന്നെ എല്ലാം എളുപ്പമായിരുന്നുവെന്ന് ജെറി. ഈണം കേൾക്കേണ്ട താമസം, ബിച്ചു തിരുമലികളുടെ തൂരികയിൽ നിന്ന് വാക്കുകൾ പ്രവഹിക്കുകയായി, ജെറിയമൽദേവ് ഓർക്കുന്നു. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമങ്കരിക്കുരുവി, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി, പാട്ട് കേട്ട് രസിച്ച് താളം പിടിക്കുന്ന ഫാസിലിൻ്റെ ചിത്രം ഇന്നുമുണ്ട് ജെറിയുടെ ഓർമ്മയിൽ. ഏത് കടുപ്പമുള്ള ഈണ ഇട്ടുകൊടുത്താലും അനായാസം വരികൾ എഴുതിത്തരും ബിച്ചു തിരുമല. ചൊടി ഇണകളിൽ അമൃതമോടവൻ അതുവഴി വന്നു എന്നൊക്കെ ബിച്ചു എഴുതുന്നത് കണ്ട് ശരിക്കും വിസ്മയിച്ചു പോയിട്ടുണ്ട്. 4.5 പതിറ്റാണ്ടിനിപ്പുറവും ആദ്യ കേൾവിയുടെ ലഹരി മാഞ്ഞു പോയിട്ടില്ല മലയാളികൾക്ക്. മലയാള സിനിമയിൽ അതുവരെ കേട്ടുപോകുന്ന പാട്ടുകളുടെ അന്തരീക്ഷത്തിൽ നിന്ന് എല്ലാം കൊണ്ടും വേറിട്ടു നിന്ന ശ്രവ്യാനുഭവങ്ങൾ, അത്രയും ആർഭാടപൂർണമായ വാദവിന്യാസം പുതുമയായിരുന്നു. എവിടെയൊക്കെയോ ആർദ്രമായ ഒരു ഗൃഹാതുര സ്പർശവുമുണ്ട് അതിന്. ആദ്യ കേൾവിയിൽ തന്നെ ശ്രോതാവിൻ്റെ മനസ്സിൽ സുന്ദരമായ വിഷ്വലുകളുടെ ഒരു സാങ്കല്പിക ഘോഷയാത്ര സൃഷ്ടിക്കാൻ പോകുന്ന പാട്ടുകൾ. മനസ്സിൽ കണ്ട ദൃശ്യങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിയല്ലോ ഫാസിലിൻ്റെ ചിത്രീകരണം എന്ന് തോന്നി. പാട്ടുകൾ എന്ന പോലെ വർണ്ണം വാരി വിതറിയ ദൃശ്യവൽക്കരണവും നവ്യാനുഭവവുമായിരുന്നു മലയാളിക്ക്. AVMC തിയേറ്ററിലായിരുന്നു മഞ്ഞണിക്കൊമ്പിൽ റെക്കോർഡ് ചെയ്തത്. സിംഫണി ഓർക്കസ്ട്രയുടെ സ്ട്രിംഗ് സംവിധാനമാണ് 3 പാട്ടിലും ജെറി ഉപയോഗിച്ചത്. പശ്ചാത്തലത്തിൽ വയലിൻ, വയോള, ചെല്ലോ, ഡബിൾ ബേസ്, ഇലക്ട്രിക് ഗിത്താർ എന്നിവയ്ക്ക് പുറമെ പൗരസ്ത്യവാദ്യങ്ങളായ സരോജ് ദിൽറുംബ, ബാംസുരി, സിത്താർ എന്നിവയും. 40 പേരടങ്ങിയ ഓർക്കസ്ട്ര, അത്രയും വിപുലമായ ഓർക്കസ്ട്ര അന്നൊരപൂർവതയാണ്. നിർമ്മാതാവായ അപ്പച്ചനെ നന്ദിപൂർവ്വം ഓർത്തേ പറ്റൂ. പാട്ടുകളുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറായിരുന്നില്ല അദ്ദേഹം. ഇഷ്ടമുള്ള രീതിയിൽ പാട്ടുകൾ ഒരുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അതുകൊണ്ടാണ്, ജെറി പറയുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്തിട്ട് 10 പതിറ്റാണ്ടുകൾ പലതായി, പക്ഷേ പാട്ടുകൾക്കിന്നും മധുര 17. തലമുറകളെ പ്രണയപൂർവ്വം മാടി വിളിക്കുന്നു അവയോരോന്നും. നമുക്ക് കേൾക്കാം ജാനകിയമ്മയുടെ മാന്ത്രിക ശബ്ദത്തിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സാഹിത്യകാരനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ പത്മരാജൻ 1987 തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് തൂവാനത്തുമ്പികൾ. മലയാളത്തിൽ കണ്ട ഏറ്റവും മനോഹരമായ പ്രണയരംഗങ്ങളുള്ള ഒരു സിനിമ. മഴയെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു സിനിമയിൽ. മോഹൻലാലിന്റെ ജയകൃഷ്ണൻ എന്ന കഥാപാത്രം സുമലത എന്ന ക്ലാരയോട് പറയുന്നു,
2: ഞാൻ വിരോധമില്ലല്ലോ.
3: ഇല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരണം.
2: എന്നുവെച്ചാ?
3: കടലിൽ പോണം.
2: പോവാം.
3: പോയാ പോരാ, തിരിച്ചു വരുമ്പോ വലയിൽ എന്തെങ്കിലും ഉണ്ടാവണം.
2: വലയിൽ എന്തെങ്കിലും ഉണ്ടായാ മതിയോ?
3: പോരാ.
2: പിന്നെ
3: ഒരു വള്ളം നിറയെ.
1: പ്രണയത്തിനും കാമത്തിനും അപ്പുറമുള്ള വളരെ റിയലിസ്റ്റിക്കായ ബന്ധങ്ങളുടെ ആവിഷ്കാരമുള്ള ചിത്രം. അതിലെ ക്ലൈമാക്സ് ഡയലോഗ്,
4: മാലയിടയിലും താലികെട്ടിലും എല്ലാം പിന്നെ എപ്പോഴെങ്കിലും, അതവർ തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ എന്റെ ഇന്നത്തെ ഒരു സമാധാനത്തിന് രാധയെ പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്.
3: ഡേറ്റ് 17 അല്ലേ?
4: അതെ.
3: ഇന്ന് ഉച്ച തിരിഞ്ഞല്ലേ ആ കുട്ടി വരുന്നത്? വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല.
1: പാട്ടുകളും പാട്ട് സീനുകളും ഒക്കെ ഇപ്പോഴും ക്ലാസിക് ആയിട്ടുള്ള സിനിമ. പൂർണമായും പത്മരാജൻ ടച്ചുള്ള ചിത്രം. പത്മരാജന് മോഹൻലാൽ നായകനായുള്ള തന്റെ ഈ പ്രണയ ചിത്രത്തിലേക്ക് പ്രണയാതുരമായ ഗാനങ്ങൾ വേണം. മോഹൻലാലിന്റെ മണ്ണാറശാല ജയകൃഷ്ണൻ എന്ന കഥാപാത്രം നാട്ടിലെ വലിയ ഒരു തറവാട്ടിലെ മൂത്ത മകനാണ്. കോളേജ് കഴിഞ്ഞ് വെറുതെ കറങ്ങി നടക്കുന്ന, കൂട്ടുകാരുടെ കൂടെ മദ്യപാനവും കറക്കവുമായി ജീവിക്കുന്ന ഒരു പ്ലേ ബോയ്. ഈ കറക്കത്തിനിടയിൽ ക്ലാരയെ തൃശ്ശൂരിൽ വെച്ച് മഴയത്ത് ജയകൃഷ്ണൻ കണ്ടുമുട്ടുന്നു. അവൾ ഒരു സെക്സ് വർക്കറാണ്. പക്ഷേ അവളുടെ നിർമ്മലമായ മനസ്സും സംസാരവും ജയകൃഷ്ണനെ ആകർഷിക്കുന്നു. രണ്ടുപേരും പ്രണയത്തിലാകുന്നു. മുഖപുരകൾ ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രിയ ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി പത്മരാജൻ്റെ മനസ്സറിഞ്ഞ് ഈരടികളൊരുക്കി. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ഈ വരികൾക്ക് പ്രണയത്തിൻ്റെ ഹൃദയത്തുടുപ്പുകൾ താളമായി പകർന്ന് സംഗീതം നൽകി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈ ഗാനത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. ഓരോ തവണ കേൾക്കുമ്പോഴും ഗാനാസ്വാദകരുടെ മനസ്സിൽ അത്യാഹ്ലാദം പകർന്നു നൽകുന്ന പ്രിയ ചലച്ചിത്ര ഗാനങ്ങളുടെ കൂട്ടത്തിലെ ഒന്നായി മാറി തൂവാനത്തുമ്പികളിലെ ഈ ഗാനം. യേശുദാസിൻ്റെ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് കാതോർക്കാം മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി എന്ന അതിമനോഹരമായ ഗാനം.

0: നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംഗീത സംവിധായകനും ഗായകനുമായ MG രാധാകൃഷ്ണൻ പറഞ്ഞു, തിരുവനന്തപുരം വെള്ളയമ്പലത്തിനടുത്തുള്ള വയലാർ പ്രതിഭ കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരിക ഞാൻ പാടിയ വയലാറിന്റെ വരികളാണ്. ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ എന്നൊക്കെ വയലാറിനല്ലാതെ മറ്റാർക്കാണ് എഴുതാൻ കഴിയുക? അത്തരമൊരു പാട്ട് പാടാൻ അവസരം കിട്ടിയത് MG ഓർത്തെടുക്കുന്നു. ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച് വണ്ടി കയറാൻ ഒരുങ്ങുമ്പോഴാണ് ദേവരാജൻ മാസ്റ്റർ വിളിച്ചു പറയുന്നത്, പോകാൻ വരട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ വെച്ചിട്ടുണ്ടെന്ന്. പാട്ട് ഇതായിരുന്നു, ശാരികേ ശാരികേ സിന്ധു ഗംഗാനദി തീരം വളർത്തിയ ഗന്ധർവ ഗായികേ. വെറും 15 മിനിറ്റിനുള്ളിൽ വയലാർ എഴുതി തീർത്ത കവിതയാണത്. മാധുരിയോടൊപ്പം ശരശയ്യ എന്ന ചിത്രത്തിന് വേണ്ടി ആ ഗാനത്തിന് ശബ്ദം പകർന്ന MG രാധാകൃഷ്ണന്റെ വാക്കുകൾ ആയുഷ്കാലം മുഴുവൻ അഭിമാനത്തോടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന പാട്ടായി അത് വളരുമെന്ന് പാടി റെക്കോർഡ് ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ടില്ല. ഓരോ പാട്ടിനും ഓരോ നിയോഗം. രാധാകൃഷ്ണനിൽ ഗായകനെ യാദൃച്ഛികമായി തേടി വരികയായിരുന്നു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റെ ആ ക്ലാസിക് സൃഷ്ടി. ശരശയ്യയുടെ വർക്ക് മുഴുവൻ ഏതാണ്ട് പൂർത്തിയായിരുന്നു അപ്പോഴേക്കും. ആ ഘട്ടത്തിലാണ് അനശ്വരനായ സത്യൻ മാഷ് മരണത്തിന് കീഴടങ്ങുന്നത്. വയലാറിനെയും ദേവരാജൻ മാഷേയും സംവിധായകൻ തോപ്പിൽ ഫാസിയെയും ഒരുപോലെ വേദനിപ്പിച്ച വിയോഗം. മൂവരും ചേർന്ന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നു, സത്യൻ മാഷിന് പ്രണാമമായി ഒരു കവിത കൂടി ശരശയ്യയിൽ വേണം. പടം റിലീസാകാൻ അധിക നാളില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പാട്ട് തയ്യാറായേ പറ്റൂ. വുഡ്ലാൻഡ്സ് ഹോട്ടലിലെ മുറിയിലിരുന്ന് ഏതാനും മിനിറ്റുകൾ കൊണ്ട് വയലാർ കവിത എഴുതുന്നു. അതേ വേഗതയിൽ ദേവരാജൻ മാസ്റ്റർ അത് ചിട്ടപ്പെടുത്തുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ MG രാധാകൃഷ്ണന്റെയും മാധുരിയുടെയും ശബ്ദത്തിൽ ഭരണി സ്റ്റുഡിയോയിൽ ആ ഗാനം റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ശീർഷക ഗാനമായാണ് സിനിമയിൽ അത് ഉപയോഗിക്കപ്പെട്ടത്. ആ സുന്ദര ഗാനം സൃഷ്ടിച്ചവരാരും ഇന്നില്ല. MG രാധാകൃഷ്ണനും വയലാറും ദേവരാജൻ മാഷും തോപ്പിൽ ഫാസിയും എല്ലാവരും ഓർമ്മയായി. എങ്കിലും ആദ്യ കേൾവിയുടെ അതേ അനുഭൂതി പകർന്ന് ഇന്നും കാതോരത്തുണ്ട് സൂര്യ തേജസാർന്ന ആ നാദവും ആലാപം.

0: This is Radio Santanam 90.4 FM. Stay tuned.
1: നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ചില ഗാനങ്ങൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തോന്നും. ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ഗാനഗോകുലം എസ് ജാനകിയുടെ വാക്കുകൾ. എന്തെല്ലാം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ആ പാട്ടുകൾ നമ്മളെ തന്നെ തേടി വരും. ഈശ്വര നിയോഗം പോലെ എന്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ നിരവധിയുണ്ട്. ജാനകി അമ്മയുടെ ഓർമ്മകൾ. 1970 മുംബൈയിലാണ്. പനിച്ചു വിറയ്ക്കുകയായിരുന്നു ഞാൻ. അസുഖം നിയന്ത്രണാതീതമായി. നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥ. ആയിടയ്ക്കാണ് പുതിയൊരു മലയാള സിനിമയുടെ ആളുകൾ എന്നെ കാണാനെത്തുന്നത്. ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായിക ഉഷാഖന്നയുടെ സ്വന്തം പടത്തിലെ 3 പാട്ടുകൾ പാടേണ്ടത് ഞാനാണെന്ന് അവർ പറഞ്ഞു കേട്ടപ്പോൾ സോറി പറഞ്ഞു ഒഴിഞ്ഞു മാറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. പനിച്ചു വിറച്ച് കിടക്കയിൽ കിടന്നുരുളുന്ന എനിക്ക് എങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്ന് പാടാനാകും? മാത്രമല്ല, അസുഖം ഒരു പരിധിയോളം ശബ്ദത്തെയും ബാധിച്ചിരുന്നു. പാടാൻ നിവൃത്തിയില്ലെന്ന് ഭർത്താവും പറഞ്ഞതോടെ മനസ്സില്ലാ മനസ്സോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ജാനകിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ അന്ന് മുംബൈയിലുണ്ട്, അരുണമൂർത്തി. വിവരമറിഞ്ഞതും ജാനകി താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പാഞ്ഞെത്തി അരുണ. ഉഷാഖന്നയുടെ പാട്ടുകളാണ്, ഇതൊരു സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തരുത്, പാടിയേ പറ്റൂ, എന്ത് സഹായത്തിനും ഞാൻ ഒപ്പമുണ്ടാകും, നീ ധൈര്യമായി പാടിയാൽ മാത്രം മതി. അരുണ നിർബന്ധിച്ചപ്പോൾ വയ്യ എന്ന് പറയാൻ തോന്നിയില്ലെന്ന് ജാനകി. അത്രയ്ക്കും സ്നേഹമായിരുന്നു അവൾക്ക് എന്നോട്. പിറ്റേന്ന് തന്നെ അരുണയുടെ വീട്ടിലേക്ക് താമസം മാറ്റി ജാനകി. പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും അവളുടെ പരിചരണത്തിലായിരുന്നു ഞാൻ. സ്വന്തം മകളെ എന്ന പോലെ അവൾ എന്നെ ശുശ്രൂഷിച്ചു. ഇടയ്ക്കിടെ ഹോർലിക്സും ഗ്ലൂക്കോസും ഒക്കെ കലക്കി തന്നു. കൃത്യമായി മരുന്നുകൾ എടുത്തു തന്നു. പിറ്റേന്നത്തേക്ക് ഒരുവിധം എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി വീണ്ടും കിട്ടി. ഫേമസ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിംഗ്. ക്ഷീണം മൂലം ഓരോ പാട്ട് കഴിയുമ്പോഴും സ്റ്റുഡിയോയിലെ വിശ്രമമുറിയിലുള്ള സോഫയിൽ ചെന്ന് കിടക്കും. ഓരോ തവണയും വിറച്ച് വിറച്ച് അരുണയുടെ ചുമലിൽ ചാഞ്ഞ് മൈക്കിന് മുന്നിലെത്തും ജാനകി. കാര്യമായ റിഹേഴ്സലൊന്നും ഉണ്ടായില്ല. ചുരുങ്ങിയ സമയത്തിലാണ് പാട്ട് പഠിച്ചെടുത്തത്. എങ്ങനെയും റെക്കോർഡിംഗ് ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നാണല്ലോ അപ്പോഴത്തെ ചിന്ത. ദൈവാനുഗ്രഹത്താൽ മൈക്കിന് മുന്നിലെത്തിയാൽ ഞാൻ എല്ലാ തളർച്ചയും മറക്കും, സർവശക്തിയും സംഭരിച്ചു പാടും. 3 പാട്ടും അങ്ങനെ റെക്കോർഡ് ചെയ്തു. തിരികെ സോഫയിൽ വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ തൊട്ടരികെയിരിക്കുന്നു അരുണ ഒരു കുസൃതിച്ചിരിയുമായി. അന്ന് ജാനകിയുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഗാനം ഏതെന്നല്ലേ? മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിലെ ഉണരൂ വേഗം നീ സുമറാണി. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ഹിറ്റ് ഗാനം. നമുക്ക് കേൾക്കാം.

ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

കലാസാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്.

എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: Community Radio Santhanam 90.4 FM il ippol kelkam arangum jeevithavum ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമ പ്രവർത്തകനുമായ ഷാനവാസ് എച്ച്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ലെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അരങ്ങും ജീവിതവും നാടക സംബന്ധിയായ നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന, നാടകത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടി. ഇന്ന് ഈ പരിപാടി റേഡിയോ ശ്രോതാക്കൾക്കായി, റേഡിയോ സാന്ത്വനത്തിൻ്റെ കേൾവിക്കാർക്കായി റേഡിയോ സാന്ത്വനം പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നു അരങ്ങും ജീവിതവും. ഞാൻ ഷാനവാസ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ, കൊല്ലം സിറ്റി. അടിയന്തരാവസ്ഥക്കാലത്ത് കൊല്ലത്ത് രൂപം കൊണ്ട മാസ് ഹാൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പിൻ്റെ നാമധേയത്തിലുള്ള ONV മലയാള പഠന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള റോഡ് സേഫ്റ്റി കൗൺസിലിൻ്റെ എക്സ്പെർട്ട് മെമ്പറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് 5000-ൽ റോഡ് സേഫ്റ്റി ക്ലാസുകൾ എടുത്തു വരുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തുഫാൻ പരിപാടിയുടെ വോളണ്ടിയറായിട്ടും പ്രവർത്തിച്ചു വരുന്നു. അരങ്ങും ജീവിതത്തിലേക്കും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അരങ്ങും ജീവിതം എന്ന നാടക കലാകാരന്മാരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്നതുമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുകയും നമ്മളോടൊപ്പം സംസാരിക്കാനെത്തിയിട്ടുള്ളത് KPAC ലീലാകൃഷ്ണനാണ്. നാടക നടനാണ്, സിനിമാ സീരിയൽ രംഗത്തെ അഭിനേതാവാണ്, ഗായകനാണ്, കഥാപ്രസംഗ കലാകാരനാണ്. അങ്ങനെ ഒട്ടനവധി സ്വഭാവ ഗുണങ്ങളുള്ള, മലയാളത്തിൽ എടുത്ത് അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഇന്ന് അരങ്ങും ജീവിതത്തിലും ജീവിത അനുഭവങ്ങളും നാടകത്തിൻ്റെ ചരിത്രവും പറയുന്നതിന് വേണ്ടി റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെയും വളരെ ആദരവോടെയും KPAC ലീലാകൃഷ്ണൻ അവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
3: നമസ്കാരം.
2: ഈ പരിപാടിയിൽ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പമുള്ള നാലക്ഷരത്തെക്കുറിച്ചാണ്, KPAC. എറണാകുളത്തെ ഭാരത് കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലെ നാല് ചുവരുകൾക്കുള്ളിൽ 1950-കളിലെ നാല് ചെറുപ്പക്കാർ, അതായത് എൻ രാജഗോപാലൻ നായർ, ജനാർദ്ദനൻ കുറുപ്പ്, ഐസക് തോമസ്, എസ് പ്രഭാകരൻ നായർ എന്ന യുവ തുർക്കികൾ, സമൂഹത്തിലെ അന്നത്തെ ആ കാലഘട്ടത്തിലെ സാംസ്കാരികപരമായ ഉന്നമനത്തിനു വേണ്ടി ഒരു സംഘടന വേണം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം വേണം, അല്ലെങ്കിൽ ഒരു കലാസംഘടന രൂപം കൊള്ളണം എന്ന ആശയം ചർച്ച ചെയ്യപ്പെടുകയും 50-കളിലെ ആ മുറിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒരു സാംസ്കാരികമായ ഒരു നാടക പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നാടക പ്രസ്ഥാനം 1950-കളിൽ ഭാരത് കഫേയുടെ ആ മുറികളിൽ നിന്ന് രൂപം കൊണ്ടു. അതാണ് കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന KPAC. 1951-ൽ എൻ്റെ മകനാണ് ശരി എന്ന ഒരു നാടകം 1951 ജനുവരി മാസം 15-ാം തീയതി തിരുവനന്തപുരത്തെ VJT ഹാലിൽ തിരശ്ശീല ഉയരുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതപ്പെടുന്ന ഒരു നാടകവും ഒരു നാടക പ്രസ്ഥാനവുമായി KPAC വളരുകയായിരുന്നു. തൊട്ടടുത്ത വർഷം 1952-ല് KPAC-യുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു നാടകം KPAC എടുക്കുകയുണ്ടായി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റായി, സൂര്യനാട് വിപ്ലവത്തിൻ്റെ അതിലുൾപ്പെട്ട തൊപ്പിൽ ഫാസി എന്ന് പറയുന്ന മഹാനാടകകൃത്ത് ഒളിവിൽ കഴിയുന്ന കാലഘട്ടത്തിൽ എഴുതിയ ഒരു നാടകമായിരുന്നു അത്. അദ്ദേഹം അടൂർ ലോക്കപ്പിൽ കിടക്കുന്ന സമയത്ത് ശ്രീ ജനാർദ്ദന കുറുപ്പ് അവർകൾ അദ്ദേഹത്തെ പോയി നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന് ആ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള അനുമതി നേടിയതായിട്ടാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ ആ അനുമതി നേടിയതിനു ശേഷം നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് തന്നെ ചരിത്രത്തിൽ ഒരു പ്രാധാന്യം നൽകിയ ഒരു അവതരണമാണ്, ഏതാണ്ട് നമ്മുടെ ചവറയിലെ തട്ടാശ്ശേരിയിലെ ഈ നാടകം ആദ്യമായിട്ട് അരങ്ങേറുകയായിരുന്നു. അവിടുന്ന് തന്നെ ഏതാണ്ട് 37-ഓളം നാടകം കളിക്കാനുള്ള അനുമതി ലഭിക്കുകയും കേരളത്തിൻ്റെ പിന്നീടുള്ള 3 വർഷക്കാലം ഒരു രാത്രി പോലും നാടകമില്ലാത്ത, അല്ലെങ്കിൽ അരങ്ങൊഴിയാത്ത ആ മൂന്ന് വർഷം തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ അരങ്ങുകളിൽ കളിച്ച ഒരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കിയ ഒരു നാടകമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ളത്. ആ നാടകം എഴുതിയത് തോൽപ്പിൽ ഫാസിയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് അന്ന് സോമൻ എന്ന പേരിലായിരുന്നു ആ നാടകം രചിക്കപ്പെട്ടതെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ തുടങ്ങിയ KPSC എന്ന് പറയുന്ന നാടക പ്രസ്ഥാനം ഏതാണ്ട് 68-ാമത് നാടകത്തിലാണ് ഭഗവന്തി എന്ന് പറയുന്ന നാടകത്തിൽ എത്തി നിൽക്കുമ്പോൾ വളരെ ചരിത്രപരമായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ആ KPSC പ്രസ്ഥാനം വളർന്നിരിക്കുകയാണ്. തോപ്പിൽ ഫാസിയുടെ ഒരു ഒളിവിലെ ഓർമ്മകളിൽ തന്നെ പറയുന്നുണ്ട്, കേരളത്തിൻ്റെ ഓരോ ദിനങ്ങളും കുഴിഞ്ഞു വീണത് KPSCയുടെ ഒരു നാടകത്തോടൊപ്പമായിരുന്നു. അത്രത്തോളം പ്രാധാന്യമുള്ള ചരിത്രപരമായി രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു KPSC എന്ന് പറയും. താങ്കളുടെ പേരിൻ്റെ മുമ്പിലും ആ KPSC ഉണ്ട്. ഞാനിത് പറഞ്ഞു വന്നത് ഈ അരങ്ങും ജീവിതവുമായിട്ട് അരങ്ങിലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും പേരിന് മുമ്പിലുള്ള ആ അക്ഷരങ്ങളുടെ ചരിത്രം കൂടി പറയണം എന്നുള്ളത് കൊണ്ടുവന്ന് അങ്ങനെ എങ്ങനെയാണ് അങ്ങ് അവിടെ KPSC എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ആ പടികൾ കയറിയത്, അവിടം തൊട്ട് ഈ പരിപാടി തുടങ്ങാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
3: തീർച്ചയായിട്ടും റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇത്തരം ഒരു സംരംഭത്തിൻ്റെ എല്ലാ ഭാവുകങ്ങളും നിരീയണം. കാരണം ഈ സമൂഹത്തിൻ്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു കലാപ്രസ്ഥാനമാണ് നാടക പ്രസ്ഥാനം. അപ്പം ഈ നാടക കലാകാരന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അനേക കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അരങ്ങിലെ അരജനായി കഴിയുമ്പോഴും വീട്ടിൽ പട്ടിണിയും പരിവട്ടമായി കഴിയുന്ന നാടക കലാകാരൻ്റെ യഥാർത്ഥ വസ്തുതയും യഥാർത്ഥ നേർക്കാഴ്ചയും നമുക്ക് പലപ്പോഴും പിന്നെ അപ്രമേയമായി അല്ലെ അപ്രാപ്യമായിട്ടാണ് കാണപ്പെടുന്നത്.
2: അതെ അതെ അതെ.
3: കാരണം ഈ നേരിട്ട് സംവദിക്കുന്ന കലാരൂപം എന്ന നിലയിൽ ഈ നാടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് കാണുന്ന ഈ നവോത്ഥാനമൊക്കെ പറഞ്ഞു വരുമ്പോഴും അതിൻ്റെ പിന്നിലുണ്ടായ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ നാടകം ഒരു വലിയ കോൺട്രിബ്യൂഷൻ, വലിയ സംഭാവന. നാടകം മാത്രമല്ല കഥാപ്രസംഗമൊക്കെ ഉണ്ടെങ്കിലും നാടകം നേരിട്ട് സംവദിക്കുന്ന ഈ കലാരൂപം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം റീടേക്ക് ഇല്ലാത്തതാണല്ലോ നാടകം.
2: അതെ അതെ, അവിടെയും പറയുന്നുണ്ട് ഈ ലോകം ഒരു നാടകശാലയാണ്, നാം എല്ലാം അതിലെ നടീനടന്മാരാണെന്നാണ് നമ്മുടെ ഷേക്സ്പിയർ നാടകത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്.
3: അതെ അതെ അതെ, അല്ലേ, ജീവിതം തന്നെ നാടകമാണല്ലോ.
2: അതെ തീർച്ചയായിട്ടും.
3: നമ്മൾ ആരോ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് ദൈവം എന്നുള്ള കൺസെപ്റ്റിലാണെങ്കിൽ അങ്ങനെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വരുന്നതും ഈ അടുത്ത നിമിഷം എന്താണെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ അഭിനേതാക്കളാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ആരും എല്ലാവരും നമ്മൾ ജീവിതത്തിൽ അഭിനയിക്കുന്നു, നമ്മളൊക്കെ മറ്റുള്ളവരൊക്കെ നാടകത്തിലോ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ.
2: അതുകൊണ്ട് തന്നെയാണ് ഷേക്സ്പിയർ ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
3: അതെ, അപ്പൊ ഈ നാടകവുമായി ബന്ധപ്പെട്ട്, കാരണം എന്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഒരാളായിരുന്നു.
2: അല്ല, അതിനും എനിക്കൊരു ചോദ്യമുണ്ട്. കഥാപ്രസംഗത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിലേ താങ്കളുടെ ജീവിതത്തിന്റെ ഏറ്റവും സ്വാധീനം ചൊലുത്തിയ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹത്തിന്റെ പിതാവായ RP പുത്തൂർ എന്ന് പറയും. കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിലെ വളരെ വലിയ മാറ്റങ്ങൾക്ക് നിദാനമായിട്ടുള്ള ഈ കഥാപ്രസംഗം എന്ന് പറഞ്ഞ കലയെ ഇവിടെ പരിചയപ്പെടുത്തുകയും ഇവിടെ അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് RP പുത്തൂർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വാധീനവും ഈ KPSC യിലേക്കുള്ള വരവിനും തമ്മില് ആ ബന്ധം എങ്ങനെയാണെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കിയേക്കൊള്ളാം.
3: പറയാനാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയേണ്ടി വരും, പക്ഷേ എങ്കിലും നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയണമല്ലോ.
2: അതെ അതെ,
3: കാരണം പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്, ഈ പറയുന്ന പലർക്കും അറിയപ്പെടാത്ത പല ചരിത്രങ്ങളുമുണ്ട്.
2: തീർച്ചയായിട്ടും.
3: അപ്പൊ അതിനുള്ള വേദിയാണല്ലോ ഇത്.
2: അതെ,
3: അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാന്ന് പറയുമ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി, കാരണം എന്നെ അതിൽ പരിഗണിച്ചതില്.
2: സാറിനെ പോലുള്ള ഒരു കലാകാരനെയല്ലേ തീർച്ചയായിട്ടും ഇതിനകത്ത് പരിഗണിക്കേണ്ടത്. കാര്യം ഒട്ടനവധി വേദികളിൽ നിറഞ്ഞാടിയ ഒരു മനുഷ്യനല്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് KPSC യിലേക്കുള്ള അങ്ങയുടെ വരവിനെ കുറിച്ച്.
3: അതെ, അതായത് എൻ്റെ പിതാവായ RP പുത്തൂർ അക്കാലത്ത് അച്ഛൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ അന്ന് ഈ ഹരികഥാ പ്രസംഗങ്ങളായിരുന്നു.
2: അതെ അതെ, കഥാപ്രസംഗത്തിന്റെ ആദ്യം.
3: അപ്പൊ അന്ന് ഈ ഭക്തിസാന്ദ്രമായി ആളുകളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി പഴയ ശബ്ദക്കട്ട, ചപ്പളാംകുട്ട എന്നൊക്കെ പറയുന്ന സംഗതിയൊക്കെ മാറ്റിക്കൊണ്ട് കഥാപ്രസംഗത്തിന്റെ ഒരു പുനർ ആവിഷ്കാരത്തിന് വേണ്ടി ശ്രമിച്ച വ്യക്തികൾ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പൊ ഈ പുരാണ കഥകളൊക്കെ എടുത്തിട്ട് അത് സാമൂഹ്യമായിട്ട് അത് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മെറിറ്റായിട്ട് ഞാൻ കാണുന്നത്.
2: ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം.
3: അതെ, അതിനോടൊപ്പം തന്നെ ഈ കൂടെ അന്ന് വളർന്നു വന്നിരുന്ന പുതിയ കാഥികരെയൊക്കെ അദ്ദേഹം ചേർത്ത് നിർത്തുകയുണ്ടായി. ഇന്ന് അറിയപ്പെടുന്ന പല കാഥികരും അവർക്ക് വേണ്ടി കഥ എഴുതി കൊടുക്കുന്നു, സംവിധാനം ചെയ്തു കൊടുക്കുന്നു, ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതാണ്. ഈ ഇന്നില്ലാത്തൊരു ഗുണം അന്നത്തെ കലാകാരന്മാർക്കുണ്ടായിരുന്നു.

0: അത് ഇല്ലെന്ന് പറയാൻ കഴിയില്ല, വളരെ ന്യൂനപക്ഷമാണ് അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം. അപ്പൊ അന്ന് ഈ കൂടെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന അവരെ സംരക്ഷിക്കുക കരുതലോടെ നോക്കിക്കൊണ്ടുവന്നിരുന്നൊരു വ്യക്തിയായിരുന്നു എന്റെ പിതാവ്.
1: അതെ അതെ, അത് ഈ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവനമനിസം എന്ന് പറയുന്ന സംഗതി ഇല്ലാത്ത ഒരു കാലഘട്ടം.
0: ആ തുറന്ന പുസ്തകമായിരുന്നു. ഈ സോഷ്യലിസം ഒക്കെ ഈ വാക്കുകളിൽ മാത്രമല്ല ജീവിതത്തിലും പ്രവൃത്തിയിലും ഒക്കെ കാണിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പൊ അന്ന് ഈ പിന്നെ കലാരംഗത്ത് അദ്ദേഹം വലിയ സജീവമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് പിന്നെ നാടകവുമായി ബന്ധപ്പെട്ട് അപ്പൊ നാട്ടിലുള്ള ഈ ക്ലബ്ബുകൾക്കെല്ലാം നാടകങ്ങൾ എഴുതി കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തെ ഒരു ആശാനം തന്നെയാണ് വിളിക്കുക. അപ്പൊ ആർ പി ആശാൻ എന്നാണ് ഈ സ്നേഹമുള്ളവരൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. അപ്പൊ ഇവരെല്ലാം ഈ വഴിതെറ്റിക്കാതെ കൂടെ കൊണ്ടു കടന്ന് പുതിയ പുതിയ നാടകങ്ങൾ, ഇവളെന്റെ കൽബാണ്, കൊടുങ്കാറ്റിലെ കരച്ചിൽ, സുവർണക്ഷേത്രത്തിലെ പടയാളി എന്നൊക്കെ കുറെ സംഗതികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നാടകങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് അന്ന് വീട്ടിലാണ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
1: അപ്പൊ സാറിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നാടകത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്.
0: അതെ. അപ്പം ഇത് കണ്ടും കേട്ടും ഞാൻ ഏതാണ്ട് ജനിച്ചു വീണ കാലം മുതലേ ഇന്നും പരിപാടികളാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കാരണം വെച്ചാൽ പലപ്പോഴും പ്രോഗ്രാം ഒക്കെ നടത്തി ഈ നാടക സമിതി, അന്ന് ജയശ്രീ കലാകേന്ദ്രം പറഞ്ഞ നാടക സമിതിയൊക്കെ ഉണ്ടായിരുന്നു. കൊട്ടാകര ശ്രീധരനാരൊക്കെ ആരെങ്കിലും വന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പലപ്പോഴും പരിപാടിയൊക്കെ നടത്തിട്ട് കിട്ടുന്ന വേതനം തുച്ഛമാണ്. അപ്പൊ ഈ പരിപാടി കഴിഞ്ഞ് ഇവരെ പിരിച്ചുവിടാൻ വേണ്ടി വീട്ടിലെ പശുവിനെ വിറ്റ ചരിത്രമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പട്ടിണിയും പരിവട്ടം കാലം നമുക്ക് മറക്കാവുന്നതല്ല. അപ്പൊ അന്ന് ഈ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് ഞാന് പിന്നെ എന്റെ അമ്മയൊരു സംഗീതജ്ഞയായിരുന്നു. അപ്പൊ അമ്മയുടെ കൂടെ കിടന്നുറങ്ങുമ്പോഴാണ് നമ്മള് കെ പി എസ് പാട്ടുകളൊക്കെ നമ്മളിലേക്ക് സ്വാധീനിച്ചിരുത്തുന്നത്.
1: പാട്ടുകൾ വളരെ മനോഹരമായി കേട്ട ഒരു കാലഘട്ടമായിരുന്നു അങ്ങയുടെ.
0: അല്ല അന്നത്തെ ആ അമ്പിളി അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട്, ഈ പാട്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ നമ്മള് അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഈ പാട്ടുകളൊക്കെ
1: കേട്ടുണ്ട്.
0: അപ്പൊ ഇത് അങ്ങനെ ഒരുപാട് പാട്ടുകൾ, ഇപ്പം പിന്നെ നമ്മുടെ കാളിദാസ കേന്ദ്രത്തിന്റെ ഡോക്ടർ നാടകത്തിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട് ഇങ്ങനെ വളർന്നു വരുന്ന ഒരാളെന്ന നിലയിൽ എന്നും കാണുന്ന പരിപാടി എന്താ, സ്കൂൾ വിട്ട് കഴിഞ്ഞാലും വീട്ടിൽ വന്നാലും ഒക്കെ എപ്പോഴും ഈ കലാകാരന്മാരും നാട്ടിലുള്ള കൊച്ചു കൊച്ചു കലാകാരന്മാരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പല പല പരിപാടികൾ. അപ്പൊ ഇത് തന്നെ വളരെയധികം സ്വാധീനിച്ചു.
1: വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ കലാപരമായ ആ കഴിവുകൾ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
0: തീർച്ചയായിട്ടും. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു സംശുദ്ധമായ കലയെ തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം അങ്ങനെ ഒരു കലാകാരനായിട്ട്, കാരണം ഈ സാധാരണ നാടകക്കാരെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഈ രാത്രിയിൽ ഇങ്ങനെ നാടകം കഴിച്ചിട്ട് ഉറക്കുളച്ച് വന്നിട്ട് അവരുടെ ജോലി ഭാരം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ വിദ്യാർത്ഥിയാണ്, എല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കെ പി എസ് സിയിലേക്കുള്ള എൻട്രി വലിയ തമാശയായിരുന്നു. കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ കഥാപ്രസംഗമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സ്റ്റേറ്റിലൊക്കെ പിന്നെ പ്രൈസ് ഒക്കെ മേടിച്ച് അങ്ങനെ കഥാപ്രസംഗം പ്രൊഫഷണലായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ സ്വാധീനിച്ചൊരു വലിയ വ്യക്തിയുണ്ട്. കാരണം കെ പി എസ് സിയെ കുറിച്ച് സാറ് പറഞ്ഞ പോലെ, അവിടുന്ന് പറഞ്ഞ പോലെ നമുക്കിങ്ങനെ 1980 ഇങ്ങനെ തുടങ്ങിയ ഈ പ്രസ്ഥാനം നിങ്ങളിനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ നാടകത്തിലൂടെ പ്രചുര പ്രചാരം നേടുകയും ലോകമെങ്ങും ഒരു
1: മുംബൈയിൽ വരെ പഴയ ബോംബെയിൽ ഈ നാടകം
0: അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതിന്റെ പ്രാരംഭഘട്ടത്തില് ഈ കെ പി എസ് സി രൂപീകരിക്കുന്ന സമയത്ത് അതിന് സജീവമായിട്ടൊന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ പലപ്പോഴും ഈ വലിയ പല ആളുകളും തഴയപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം കൂടിയാണ്, ഇന്നത്തെ കാലഘട്ടം ചരിത്രം തിരുത്തി എഴുതുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ അന്ന് അന്തിക്കാട് ചെത്തു തൊഴിലാളി യൂണിയന്റെ സമരവുമായി ബന്ധപ്പെട്ട് തെക്കൻ കേരളത്തില് പാർട്ടിയെ കെട്ടിപ്പിടിക്കാൻ വന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ചെത്തു തൊഴിലാളിയായിരുന്നു അദ്ദേഹം. ചെത്തു തൊഴിലാളി യൂണിയന്റെ നേതാവായിരുന്നു ടി കെ മാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
1: ടി കെ മാധവൻ,
0: ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം ടി കെ അമ്മാവൻ എന്നാണ് വിളിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എവിടെ നാടകമുണ്ടോ അവിടെ എല്ലാം അദ്ദേഹവും. അപ്പൊ അത് ഇന്ന നാടകമൊന്നുമില്ല, കബീർദാസിന്റെ അദ്ദേഹത്തിന്റെ നാടകമാണെങ്കിൽ അവിടെ ഉണ്ടാവും. അവരോടൊക്കെ വലിയ സ്നേഹമാണ്, അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ കൊടുക്കുക, അവർക്ക് നല്ല പബ്ലിസിറ്റി കൊടുക്കുക. എന്റെ വലിയ മനുഷ്യ സ്നേഹിയായ ഒരു കലാകാരനാണ്. ഇപ്പൊ ഇദ്ദേഹം എന്റെ കഥാപ്രസംഗം കേൾക്കുമ്പോൾ പറയും, മോനെ നീ കെ പി എസ് സിയിലേക്കൊക്കെ പോകേണ്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കെ പി എസ് സിക്ക് അതൊന്നും വലിയ മെനക്കേടല്ലേ, നമ്മൾ ഈ നാടകം കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതല്ലോ. അപ്പൊ ഇദ്ദേഹം എനിക്ക് എന്നൊരു പ്രചോദനമാണ്. വന്ന് എല്ലാ ദിവസവും വരുന്നു, മോനെയാണ്ട് പുതിയ നാടകം തുടങ്ങുന്ന അവിടെ പഴയ നാടകം വീണ്ടും റീമേക്ക് ചെയ്തെടുക്കുന്നുണ്ട്, മുടിയനായപത്രം ചെയ്യുന്നുണ്ട്, അശ്വമേധം ചെയ്യുന്നുണ്ട്. ഈ കഥകളൊക്കെ പറയുമ്പോൾ എനിക്കും എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കെ പി എസ് സി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ ഇത് അച്ഛനോട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ പറയുന്നത് ഈ കലയുടെ പരിപാടിയായിട്ട് പോയിട്ട് അദ്ദേഹം ഒരുപാട് അനുഭവിച്ചാളാണ്.
1: അതെ, കല പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജീവിതാനുഭവങ്ങൾ ഏറെയുണ്ട്. അത് മകനിലേക്ക് പകരണ്ട എന്നുള്ളൊരു തീരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം. മകനോടുള്ള ഒരു കുടുംബപരമായിട്ടുള്ള ഒരു സ്നേഹം, അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ അതുകൊണ്ട് പറയാതിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, അതൊരു ബേസ് ഉണ്ടാകും, നിർ നീ നാടകങ്ങളേക്കോ സിനിമയ്ക്ക് പോവോ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുകയും ഇങ്ങനെ ടി കെ മോഹൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മോനെ നമുക്ക് KPSൽ ഇപ്പം ഒളിവിലെ ഓർമ്മകൾ നാടുകയും ചെയ്യുന്നു.

0: അപ്പം ഫാസിയേട്ടനെ ഒന്ന് കാണണം നമുക്ക്. അപ്പം പറഞ്ഞു പറഞ്ഞു ഒന്ന് അവസാനം അച്ഛനോട് ഇത് പറയുന്നു. അപ്പൊ എന്റെ മനസ്സിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നീല വണ്ടി ചുവന്ന കുടി കുടിയുമായി പോകുന്ന കെ പി എസ് വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്ന പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്.
1: പലപ്പോഴും അന്നത്തെ കാലഘട്ടത്തില് കുട്ടികളായിരുന്നവർക്ക് വളരെ
0: കൗതുകമായി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം അങ്ങനെ അച്ഛനോട് ഇങ്ങനെ പറയുന്നു. അപ്പൊ അച്ഛനും ഈ ഭാസി സാറോടൊക്കെ ബന്ധമുണ്ട്, അച്ഛൻ പത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, പത്രപ്രവർത്തനം ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായിട്ട് മാസിക ഉണ്ടായിരുന്നു, പാലാ നാരായണൻ നായർ, അവരെ പിന്നെ തിരുക്കുറിച്ചി ഇവരെ കുറിച്ച് പിന്നെ ധാരാളം എഴുതുമായിരുന്നു. അച്ഛന്റെ കലാസാധനം പറഞ്ഞ മാസിക ഉണ്ട്, 50s. അപ്പോ അന്ന് ഭാസി സാറുമായിട്ടും ബന്ധമുണ്ട്. അച്ഛനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു കാലമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഭാസി സാറിനെ കാണാൻ വേണ്ടി ഞാനും പിന്നെ അച്ഛനുമായിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്നാൽ നമുക്ക് ഭാസിയായിട്ട് ഒന്ന് കണ്ടു കളയാം. അപ്പോൾ ഒളിവിലോർമ്മയുടെ പണിപ്പുരയിൽ ഇരിക്കുകയാണ് അദ്ദേഹം, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഒന്ന് കണ്ടു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യം തോന്നി. അപ്പോൾ പറഞ്ഞു ഏതൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ പണ്ട് ഞാനൊരു നാടകം കളിച്ചിരുന്ന 5th class വെച്ചാണ്, അത് അച്ഛന്റെ ഒരു കഥ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്, അച്ഛന്റെ ഒരു നാടകം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടാണ്, നീറുന്ന ഹൃദയങ്ങൾ എന്നായിരുന്നു നാടകത്തിന്റെ
1: പേര്.
0: കഥ എന്തുവാന്നൊന്നും നമ്മൾ ചോദിക്കരുത്. 4-5 കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഈ അച്ഛൻ അമ്മ മക്കളൊക്കെ ചേർന്നൊരു ചെറിയ നാടകം. അപ്പൊ അന്ന് നമുക്കറിയാം അങ്ങയുടെയൊക്കെ കാലഘട്ടത്തിൽ പണ്ടങ്ങനെ ഉണ്ടായിരിക്കും, കാരണം ഈ നമ്മള് വെള്ളിയാഴ്ച ദിവസങ്ങൾ അവസാനത്തെ പീരീഡ് നമ്മുടെ ഒരു സ്കൂളിന്റെ ക്ലാസിന്റെ പ്രോഗ്രാം.
1: അതെ അതെ, ക്ലാസ് വൈസ് ഒരു പരിപാടി പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അത് നമ്മുടെ അക്കാഡമിക് സിലബസിന്റെ തന്നെ ഒരു ഭാഗമായിരുന്നു. അവസാനത്തെ ഒരു പീരീഡ് പാട്ടുപാടാനുള്ളവർക്ക് പാട്ടുപാടാം, കഥകൾ അവതരിപ്പിക്കാം, നാടകം അവതരിപ്പിക്കാം. അതിന് വലിയ നമ്മുടെ ഈ സിലബസ് ഭാഗമായിട്ടുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം.
0: ഇപ്പം നമ്മൾ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗുരുശിഷ്യ ബന്ധം ഇന്ന് ഈ കുരുവും ചുളയും പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അന്നിങ്ങനെ നമ്മൾ കർപ്പം കിട്ടുക എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് ഒരു ക്ലാസിന്റെ മൂലയിൽ കൊണ്ട് കിട്ടുക, കിട്ടിയതിന് ശേഷമാണ് ഈ കഥാപാത്രങ്ങൾ വന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരോടും പറയണം, നിന്റെ അച്ഛൻ വലിയ നാടകക്കാരനും കഥാപ്രസംഗക്കാരനും, നീ ഒരു കാര്യം സ്ക്രിപ്റ്റ് കൊണ്ട് നമുക്ക് പരിപാടിയും നടത്താം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു നാടകം സെറ്റപ്പ് ആക്കുന്നു. 5th class ആലോചിച്ചോണം, അപ്പൊ അത്രയും ബുദ്ധിയേ ഉള്ളൂ. അപ്പൊ അതിലെ ഓമനി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്,
1: സ്ത്രീ കഥാപാത്രം.
0: സ്ത്രീ കഥാപാത്രം കാര്യം പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് ഈ വിഗ്ഗന്ധം മേടിക്കാൻ നമുക്കറിയത്തില്ല. ഞാൻ നോക്കിയപ്പോ അമ്മൂമ്മയുടെ തിരുപ്പൻ അവിടെ കിടപ്പുണ്ടായി, രണ്ടു തിരുപ്പനൊക്കെ സംഘടിപ്പിച്ചു. അങ്ങനെ ചേച്ചിയുടെ ഒരു പാവാടയൊക്കെ സംഘടിപ്പിച്ച് ഹാഫ് സാരി കൂടത്തോണ്ട് അഭിനയിക്കുന്നത്. അപ്പൊ അഭിനയിച്ച് ഈ നായകൻ എന്നെ പിടിച്ചു തള്ളുന്നൊരു സീൻ ഉണ്ടായിരുന്നു. ഈ സീൻ തള്ളിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പാവാട അഴിഞ്ഞു പോയി, ഈ തലയ്ക്കിട സാധനം കൂടി. അപ്പൊ ആളുകൾ കൂക്കി വിളിയായിരുന്നു, കുട്ടികളല്ലേ. അപ്പൊ അന്ന് ഞാൻ അവസാനിപ്പിച്ചു, ഇത് നമുക്ക് പറ്റിയ
1: പണിയല്ല.
0: അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് ഇങ്ങനൊരു അനുഭവം മാത്രമേ നാടകത്തിൽ മുൻകാലത്ത് ഉണ്ടായിട്ടുള്ളു. പിന്നെ കോളേജിലൊക്കെ മറ്റേ ഈ അമച്ചർ നാടകങ്ങൾ ടൈപ്പാണ്, അത് പിന്നെ നാടകമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല സാർ. അപ്പൊ പുള്ളിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നിട്ടെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത് ഭാസി സാറോട് ഞാൻ ആദ്യം കാണുന്നത് എന്റെ 8th class പഠിക്കുന്ന
1: സമയത്താണ്.
0: ഞാൻ വെണ്ടാർ വിദ്യാധിരാജ മെമ്മോറിയൽ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ വെണ്ടാർ ബാലകൃഷ്ണപിള്ള സാർ എന്ന് പറഞ്ഞ വലിയ മനുഷ്യനുണ്ട്, അച്ഛന്റെ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹം എനിക്കൊരു കവിത എഴുതി തന്നിരുന്നു. കവിത അദ്ദേഹത്തിന്റെ അല്ല, വയലാറിന്റെ രാജഹംസം. കയ്യിലിരുന്ദ്രധനുസ്സുമായി കാറ്റത്ത് പെയ്യുവാൻ നിന്ന തുലാവർഷ മേഘമേ. അപ്പൊ ഇത് നല്ല രസകരമായ കവിത. അപ്പൊ ഇത് അന്ന് പിന്നെ അവിടുത്തെ ഫൈൻ ആർട്സ് സൊസൈറ്റി കടമ്പനാട് അവര് ഒരു കവിത ആലാപന മത്സരം വെക്കുകയുണ്ടായി. അതിൽ സമ്മാനം എനിക്കായിരുന്നു. അന്ന് ഈ സമ്മാനം തരാൻ വന്ന വ്യക്തി ഇദ്ദേഹമായിരുന്നു, ഫാസി സാർ. അപ്പൊ അന്ന് എന്റെ മനസ്സിൽ വലിയ സംഭവമാണ്. അപ്പം ഈ കാല് ഇല്ല, ഒരു കാല് മുറിക്കപ്പെട്ട സമയമാണ്. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനോട് പറയാൻ ഒരു പേടി. പക്ഷെ അദ്ദേഹം വളരെ രസകരമായിട്ട് മുറുകാനൊക്കെ മുറിക്കി ഇതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു, ശരിയായിക്കോട്ടെ, പിന്നെ നാടകം എന്ന് പറയുന്നത് പിള്ളേർ കളിയല്ല, അതിനകത്ത് വേണ്ടി നമ്മൾ ജീവിതം ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാർ, അപ്പൊ എനിക്ക് എങ്ങനെയുള്ളത് കയറിയാൽ മതി എന്നുള്ളതായിരുന്നു അന്നത്തെ ചിന്ത.
1: റേഡിയോ സാന്ദനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാടകത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. റേഡിയോ സാന്ദനത്തിലെ ഒരു ചെറിയ ഇടവേള.
2: ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്.

0: നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിൻ്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് KPSV ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു മനുഷ്യനല്ലേ, ഈ മേഖലയിൽ നിന്നോട്ട് കൊണ്ട് നാടകത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഉളിവിലിരുന്നു കൊണ്ടും കേരളത്തിൻ്റെ സാംസ്കാരികമായ ഉന്നമനത്തിന് വേണ്ടി നാടകങ്ങൾ എഴുതുക, KPOC യോടൊപ്പം സഞ്ചരിക്കുക, അങ്ങനെ ഒരു വലിയ മനുഷ്യനായിരുന്നു തൊപ്പിൽ ഭാസി.
1: അപ്പോൾ അദ്ദേഹം ചെയ്തത് എനിക്ക് തോന്നിയത് സാർ, അപ്പം ഞാനൊരു ചെറിയ നോട്ട് ബുക്ക് കൊണ്ടുവരുന്നു. ആ എനിക്കിതെല്ലാം ഈ കുറിപ്പുകൾ എഴുതുന്ന സ്വഭാവമുണ്ട്, ഡയറി കുറിപ്പ് പോലെ. അപ്പം അന്ന് കേശവമ്പൂരി സാറുണ്ട് അവിടെ, ഈ ഭാസി സാറും ഉണ്ട്. അപ്പം ഞാൻ പറ സാർ, എനിക്ക് അങ്ങയുടെ ഒരു ഓട്ടോഗ്രാഫ് വേണം. അപ്പം നമ്മുടെ ഒരു ചെറിയ
0: ആ പ്രായത്തിലുള്ള എല്ലാവരും
1: ചെയ്യുന്നതല്ല. അപ്പം അദ്ദേഹം എഴുതി തന്ന വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ ബുക്ക്. എഴുതിയിരിക്കുന്ന ഇതാണ്: രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജന്മവാസനയുടെ അനിവാര്യമായ പരിണതി അരങ്ങിലെത്തിക്കാൻ പ്രാപ്തനായ കലാകാരൻ.
0: ഓ, അദ്ദേഹത്തിന് ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ താങ്കളിലെ നടനെ മനസ്സിലാക്കുകയും അദ്ദേഹം വളരെ ഭംഗിയുള്ള വാക്കുകളിൽ ചുരുങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് അത് വ്യക്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
1: അതെ അതെ,
0: ഏറ്റവും വലിയ ഒരു അനുഭവമായിട്ട് തന്നെ,
1: ഒരു വലിയ അംഗീകാരമായിട്ട്. കാരണം ഇപ്പം അക്കാദമി അവാർഡോ മറ്റൊന്നും അല്ല.
0: അതെ അതെ, തീർച്ചയായിട്ടും
1: അതൊക്കെ മേലെ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അങ്ങനെ ആ വർഷം ഇങ്ങനെ പോവുകയാണ്. അപ്പം പരീക്ഷ എല്ലാം കഴിഞ്ഞ് അടുത്ത നമ്മുടെ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കേണ്ട സമയമായപ്പോഴത്തേക്കും ഉള്ളിൽ ഓർമ്മ, ആദ്യം 1992 ആദ്യമായി അരങ്ങിലെത്തുന്നത്. അപ്പം അതിൻ്റെ ഉദ്ഘാടന ശേഷമാണ് ഞാൻ അവിടെ ചെല്ലുന്നു. ആ സമയത്ത് 1992 December 6 നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ.
0: December 6 മറ്റേ ബാബറി മസ്ജിദ്,
1: അത് വലിയ പ്രശ്നമായിരുന്നല്ലോ. അപ്പം അതിൻ്റെയൊക്കെ സാറിനൊക്കെ വലിയ വിഷമമുണ്ടായിരുന്നു. December 8 അദ്ദേഹം ലോകത്തോട് ഇവിടെ പറയുന്നു.
0: December 6 തന്നെയാണ് 1951 നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട്
1: അവതരിപ്പിക്കുന്നത്. അപ്പോ എന്തായാലും അങ്ങനെ അതൊരു വലിയ എല്ലാവർക്കും വലിയ വിഷമമുണ്ടാക്കിയ സംഗതിയായിരുന്നു. അങ്ങനെ ഒളിവിലെ ഓർമ്മകൾ നാടകത്തിലാണ് ആദ്യമായി ഞാൻ രംഗപ്രവേശനം ചെയ്യുന്നത്.
0: അതിലേത് കഥാപാത്രമായിരുന്നു
1: ആദ്യം ഞാൻ അഭിനയിക്കുന്നത്? ആ രസം, കാരണം ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ ഒരു വലിയ മഹാനായ ഒരു നടന്റെ കൂടെയാണ് KPSC ഖാൻ.
0: ഖാൻ സാർ,
1: ഖാൻ ഭായി എന്ന് പറഞ്ഞാൽ ഒരു വലിയ
0: മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം. ഞാൻ മനസ്സിലാക്കുന്നത് മട്ടാഞ്ചേരിയിലാണ് അദ്ദേഹം നല്ലതുപോലെ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല, ജീവിതം മൊത്തം നാടകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ.
1: അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ നടന്മാരെ ഒന്നും ഇപ്പൊ കിട്ടത്തില്ല, അത്ര സാത്വികനായ. എന്നാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയാറുണ്ട്, രസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ശാന്തം. ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ പ്രഭാവമെന്നോ സ്വഭാവമെന്നോ വിശേഷിപ്പിക്കാവുന്ന ശാന്തരസം. അത് ഏറെയുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോടൊപ്പമാണ് ആദ്യം അരങ്ങിലെത്തുന്നത്. പിന്നീട് ഞാൻ ചെയ്യുന്ന വേഷം
0: അല്ല, അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുക്കുവനും ഭൂതവും എന്നും പറഞ്ഞ് KPSC നാടകത്തിൽ ഒരു വളരെ വലിയ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് കണ്ടത് എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ട്.
1: അദ്ദേഹത്തിന് ഏറ്റവും പിന്നെ എന്നും പ്രചാരം നേടിയ, അല്ലെങ്കിൽ എന്നും മലയാളികൾ ഓർമ്മിക്കുന്ന നാടകമാണ് അശ്വമേധം.
0: അശ്വമേധം,
1: അതിൽ ഹെൽത്ത് വിസിറ്ററായിട്ട് അദ്ദേഹമാണ് അഭിനയിച്ചത്. ഞാൻ ചായയോ കാപ്പിയോ ഒന്നും കുടിക്കില്ല, പാല് മാത്രമേ കഴിക്കൂ, ആയിരിക്കുന്ന ഒരു ഗൗളിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന
0: ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ.
1: അതെ, വളരെ കൂളായിട്ട് അദ്ദേഹം എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്ലഡ് അവിടെ സാറ്റൂത്തി പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സർ. ഒന്നുമില്ല, നിങ്ങളുടെ ബ്ലഡ് പോസിറ്റീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കുഷ്ഠരോഗമുണ്ട്. എന്നിട്ട് പുള്ളി വളരെ ഇതട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൂടെ അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ആയിരിക്കുന്ന ഒരു പാറ്റയല്ലേ. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു കഥാപാത്രം അദ്ദേഹത്തിനോടൊപ്പം. അങ്ങനെ ഒളിവിൽ ഓർമ്മകൾ പിന്നെ ഞാൻ അഭിനയിക്കുന്നത് പായിക്കാലിൽ ഗോപാലപിള്ള എന്ന് പറയുന്ന ഒരു സമരനായകനും ശിവനാട് വിപ്ലവത്തിലെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആ കഥാപാത്രമാണ് അഭിനയിച്ചത്. പിന്നെ അങ്ങോട്ട് തുടർന്ന് പിന്നെ മുടിയനായ പുത്രനായി അശ്വമേധം. കാരണം അശ്വമേധത്തില് ആദ്യം ഞാൻ അഭിനയിക്കുന്ന മോഹന്റെ വേഷം, സിനിമയില് പ്രേം നസീർ കാമുകന്റെ വേഷം, ആ സരോ നീ അങ്ങ് പേടിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു റൊമാന്റിക് സാധനം. അവസാനം ഇവൻ ഇവളെ ഉപേക്ഷിക്കുന്ന സംഗതിയൊക്കെ വരുന്നു. ഇപ്പൊ വീണ്ടും അശ്വമേധം എടുത്തു തുടങ്ങി,
0: തുടങ്ങിയിട്ടുണ്ട്.
1: അപ്പൊ അന്ന് ആദ്യമായിട്ട് അശ്വമേധം കളിക്കുമ്പോ 1962 തോന്നുന്നു. അപ്പൊ അശ്വമേധം നാടകം വരുമ്പോഴേ അതിൽ ആദ്യമായി ഡോക്ടറായിട്ട് അഭിനയിച്ചത് KP ഉമ്മറാണ്.
0: ആ നമ്മുടെ

0: ഉമർ സാറാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അന്നൊക്കെ നാടകത്തിന് അവിടെ വരുമ്പോ 20 രൂപ ശമ്പളമാണ്, അതുകൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കാൻ പാടായിരുന്നു. പക്ഷെ സിനിമകൾ കുറെ ചെയ്തു കുറെ കാലത്തിന് ശേഷം. അപ്പൊ പിന്നെ വലിയ താരമായി, താരപരിവേഷമായി, സാമ്പത്തികം ഉണ്ടായി. പക്ഷെ എങ്കിലും എന്റെ മനസ്സ് ഇന്ന് നാടകത്തിലാണ്, അത് KPSCയിലാണെന്ന് പറഞ്ഞ ആളാണ് ഉമർ സാർ.
1: അതെ അതെ, KPSC എന്ന പേരുള്ള അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ. KP ഉമർ ഉണ്ട്, മറ്റേ അസീസ്
0: ഉണ്ട്, KPSC സണ്ണി ഉണ്ട്,
1: ലളിത
0: KPSC സണ്ണി,
1: അങ്ങനെ എന്റെ നാട്ടുകാരനായ KPSC ഗോപൻ, KPSC അജിത്, അങ്ങനെ എത്രയോ, KPSC സുലോചന, KPSC നമ്മുടെ ലീല ചേച്ചി. അപ്പൊ അങ്ങനെ ആ പേര് കൊണ്ട് തന്നെ ലോകമെമ്പാടും അറിയപ്പെട്ട കുറെ കലാകാരന്മാരുണ്ട്. അപ്പൊ ആ പ്രസ്ഥാനത്തിനും അതുപോലെ വ്യക്തികൾക്കും ഉയർച്ചയിലേക്ക് പോകാൻ വേണ്ടി നിദാനമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. അപ്പൊ ഞാൻ ഈ അരങ്ങിൽ, ഈ KPSCയുമായി ബന്ധപ്പെട്ട് അരങ്ങിൽ നിൽക്കുമ്പോൾ KPSCയിൽ അങ്ങേ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ തട്ടിയിട്ടുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു? താങ്കൾക്ക് ആ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ വളരെ വലിയ പ്രചോദനമാകുകയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പലപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും ആ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞ് വിളിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം ഏതെങ്കിലും നാടകത്തിൽ അങ്ങേക്ക് KPSCയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ?
0: ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളവിടെ ചെല്ലുമ്പോൾ, KPSCയിൽ ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കാമ്പിശ്ശേരി, തോപ്പിൽ ഫാസി സാറ്, പിന്നെ അന്ന് രാഘവമാഷുണ്ട്, രാഘവമാഷ സംഗീതത്തിന്റെ ചാർജ് വഹിക്കുന്നത്
1: ഒ എൻ വി കുറുപ്പ്
0: സാറ്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള എല്ലാ പ്രവൃത്തികളും തകഴി ശിവശങ്കർ പിള്ള സാർ, അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഈ പറഞ്ഞ പോലുള്ള എല്ലാ കേശവമ്പൂറ്റി സാറ്, ഇവരെയൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയ ഹിമാലയ പർവ്വതം പോലുള്ള വലിയ ഗുരുക്കന്മാരായിട്ടാണ്. അപ്പൊ ഞാനവിടെ നാടകത്തിന് വേണ്ടി വരുമ്പോ അവിടെ പുതുമുഖമായിട്ട് വരുന്ന ഒരാളെന്ന നിലയില് ഞാനതെല്ലാം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഈ അതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് ഈ പറഞ്ഞ ഒരു ജേർണലിസ്റ്റിന്റെ ഒരു കൗതുകം കൂടി ഉണ്ടായിരുന്നു.
1: കാര്യം ഈ KPSC എന്ന് പറയുന്നത് താങ്കളുടെ പ്രവേശനം നടക്കുമ്പോൾ തന്നെ അതൊരു പാഠശാലയായി.
0: അതെ,
1: തീർച്ചയായിട്ടും. അതൊരു വളരെ വലിയ പഠിക്കാനുള്ള നിരവധിയായിട്ടുള്ള വ്യക്തികളെ താങ്കൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ONV കുറുപ്പിനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള, അതുപോലെ രാഘവമാഷുണ്ട്, സംഗീതമായാലും സാഹിത്യമായാലും എല്ലാം തന്നെ. ഈ നാടകം എന്ന് പറയുന്നത് സാറേ വെറും നടനം എന്നുള്ളുപരി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സാഹിത്യം ഉണ്ടാകും, അഭിനയം ഉണ്ടാകും, നൃത്തമുണ്ടാകും, അങ്ങനെ കലാപരമായിട്ടുള്ള ഈ ചിത്രകലകൾ. അപ്പോൾ ഇതെല്ലാം കൂടെ സമന്വയിക്കുന്നതാണ് നാടകം. നാടകമെന്ന് നമ്മൾ കാണുമ്പോൾ അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതിനുപരി അതിൻ്റെ അണിയറയിൽ ഇത്തരത്തിലുള്ള വിവിധങ്ങളായ കലകളുടെ സമ്മേളനം നടന്നെങ്കിൽ മാത്രമേ നാടകം ആവത്തുള്ളൂ. അപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് അവിടെ അത്തരം വിവിധ മേഖലയിലുള്ള ആൾക്കാരുടെ ഒരു സമ്മേളനമായിരുന്നു KPSC എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒക്കെ ചില കഴിവുകൾ താങ്കൾക്ക് പകർത്തിയെടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ KPSC സഹായിച്ചു എന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പോൾ ഈ അവിടങ്ങളിലുള്ള ഈ ഗുരുക്കന്മാരായിട്ട് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രചോദനം നൽകിയ ആൾക്കാർ ആരൊക്കെയാണെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമല്ലോ.
0: തീർച്ചയായിട്ടും, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പറയാം, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച ചില കഥാപാത്രങ്ങൾ.
1: അതെ,
0: ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒളിവിൽ ഓർമ്മകൾ ചെയ്യുന്ന സമയത്ത് തന്നെ KPSCയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരേ സമയത്ത് തന്നെ 4-5 നാടകങ്ങൾ ചെയ്യേണ്ടി വരും. ഒളിവിലെ ഓർമ്മകൾ ആ സീസണിൽ കളിക്കുകയാണെങ്കിൽ തൊട്ട് പിന്നെ അതിനോടൊപ്പം തന്നെ അശ്വമേധവും കളിക്കേണ്ടി വരും, മുടിയനേപത്രം കളിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വന്ന് എനിക്ക് ഭ്രാന്തായി. അപ്പൊ ഞാൻ ഈ ബിരുദ പഠനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് KPSC പോയി തകർക്കാം, പക്ഷെ എനിക്ക് ടെൻഷനായി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് അശ്വമേധ്ര ഈ പറഞ്ഞ പോലെ ഈ കഥാപാത്രം ചെയ്തു. ഞാൻ ഇതിനിടയിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വിട്ടുപോയി, കാരണം KP ഉമർ ആണ് ആദ്യം ചെയ്യുന്നതെങ്കിലും അത് സിനിമയിലേക്ക് പോകുമ്പോൾ പകരക്കാരനായിട്ട് വന്ന ആളിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പ്രയാസമായിരുന്നു. ആ ആളാണ് പിൽക്കാലത്ത് മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ച തിലകൻ എന്ന് പറയുന്ന നടൻ. അപ്പം അതാണ് തോപ്പിൽ ഫാസി സാർ. കാരണം ഒരിക്കലും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടല്ലേ, കാരണം ഈ ചോക്ലേറ്റ് ബോയ് ആയിട്ടിരിക്കുന്ന പിന്നെ ഉമ്മർ ഇവിടെ ഇരിക്കുന്നു, തിലകൻ ചേട്ടനാണ് വേറെ വ്യത്യസ്തമായ പരിക്കൻ
1: ശബ്ദത്തിന്റെ ഉടമയായിട്ടുള്ള,
0: അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ ആ നാടകത്തില് പിന്നീട് ഞാൻ ചെയ്യുന്ന ഡോക്ടർ വേഷമാണ്, ഡോക്ടർ തോമസിന്റെ KP ഉമ്മറൊക്കെ ചെയ്തു, പിന്നീട് തൽക്കാലത്ത് സായി കുമാർ ചെയ്തു, അങ്ങനെ പലരിലൂടെയും ചെയ്തു വന്ന ആ വേഷം പിന്നീട് ചെയ്യുന്നത് ഞാനാണ്. ഈ ഡോക്ടർ എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പൊ ഈ സരോജമായിട്ട് അഭിനയിക്കുന്നത്

0: മോഹൻ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടി ചെയ്തു.
1: അതെ.
0: അങ്ങനെ ലെപ്രസി സാൻഡ്രോത്തിയിൽ എത്തപ്പെടുന്ന ഈ സരോജത്തെ കാണാൻ വേണ്ടി, സരോജം പിന്നെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ആരും വരുന്നില്ല, ഈ അനിയത്തി വന്ന് കല്യാണ കാര്യം പറയാൻ വേണ്ടി വരുന്നതല്ലാതെ, പിന്നെ സഹോദരനായ സദാനന്ദം വരുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് ഒരു ദിവസം ഈ ഡോക്ടർ തോമസ് ലെപ്രസി സാൻഡ്രോത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച. ഈ കുഷ്ഠരോഗി ഗോവിന്ദനും ഇവളും കൂടി ഇരുന്ന് ഒരു പാറക്കല്ലിരുന്ന് പാടുകയാണ്. ആ പാട്ട് വളരെ പ്രസിദ്ധമാണ്.

0: കേരളത്തിൻ്റെ ഒരു തലമുറ പാടി നടന്ന വരികളാണിത്. അതായത് പഴയ തലമുറയിൽ ആരോട് ചോദിച്ചാലും ഇതിൻ്റെ വരികൾ വളരെ മനഃപ്പാഠമായിട്ട് പാടാൻ കഴിയുന്ന ഒരു പാട്ടാണ്. അത്രത്തോളം സ്വാധീനം ചൊലുത്തിയ വരികളാണ് അല്ലേ സാർ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ വരികളുടെയും സംഗീതത്തിൻ്റെയും ഒക്കെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് അത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായ വളരെ വലിയൊരു വിഷയത്തിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്ന് പറയുന്ന തലമുറകളിൽ നിന്ന് തലമുറ ഇന്നും അതിൻ്റെ ഒരു അല്പം പോലും അതിന് കോട്ടം തട്ടാത്ത തരത്തിൽ ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.
1: അതെ അതെ. അപ്പോൾ ഈ പാട്ട് അങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ അപ്പോൾ അന്ന് നമുക്കറിയാം ഇന്നത്തെ കൂട്ടുള്ള ഈ വലിയ ഗിമ്മിക്കുകളൊന്നും ഉള്ള കാലം
0: ഇല്ല ഇല്ല ഇല്ല. വെറി ചെറിയ സംഗീത
1: രണ്ട് സ്പോട്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കിന് ഈ രണ്ട് കഥാപാത്രങ്ങൾ കണ്ണുനീര് ഒറിജിനലായിട്ട്, കാരണം അവരൊന്നും മറ്റ്
0: സാധനങ്ങളൊന്നും
1: മേക്കപ്പ് ഉണ്ടെങ്കിലും ഗ്ലിസറിനൊന്നും
0: ഉപയോഗിക്കുന്നില്ല.
1: കണ്ണുനീര് ഇങ്ങനെ കുടുകുടാ ഒഴുകുന്ന സമയത്ത് ഞാൻ ഷൗട്ട് ചെയ്യണം. ഒരു സ്റ്റേജ് ഞാൻ പതറിപ്പോയി. ഞാൻ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ സീൻ കണ്ടു കണ്ടു എനിക്ക് അങ്ങ് കണ്ണു നിറഞ്ഞു. അപ്പൊ എനിക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റില്ല.
0: പറ്റില്ല.
1: പക്ഷെ എങ്കിലും ഷൗട്ട് ചെയ്യണമല്ലോ. ഡാ നീ എന്തര ഇവിടെ വന്നു? രോഗികളെ കാണാൻ വരുന്നവർക്ക് നിൽക്കാനുള്ള സ്ഥലമാണിതെന്ന് അറിഞ്ഞുകൂടെ? അപ്പൊ ഇങ്ങനെ ഷൗട്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞാനാകെ തകർന്നു പോയതാ ഇതിനകത്തങ്ങ് ലയിച്ചു വന്നപ്പം. പക്ഷെ നമ്മൾ ചെയ്യണമല്ലോ. എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്കറിയാം കുഷ്ഠരോഗികളെ കണ്ട കല്ലെറിയുന്ന കാലം,
0: തീർച്ചയായിട്ടും
1: ചൂടുവെള്ളം കോരി ഒഴിക്കുന്ന കാലം, കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ സമൂഹത്തിന്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഈ നാടകത്തിന്റെ പ്രസക്തി. ഈ അശ്വമേധം പോലുള്ള നാടകം,
0: ആ നാടകം നൽകിയ ഒരു സന്ദേശം തന്നെ വളരെ വലുതല്ലേ സാറേ?
1: സാറേ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭൂട്ടാൻ്റെ ഒരു സ്കൂളിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ അഞ്ജന എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സുകാരി പെൺകുട്ടിക്ക് കുഷ്ഠരോഗമാണെന്ന സംശയത്തിന് പിന്നെ ആ കുട്ടി അവിടുന്ന് ആട്ടിപ്പയച്ചു,
0: സ്കൂളിൽ നിന്ന്
1: പുറത്താക്കി, ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തി. ആ സമയത്താണ് ഈ നാടകം അവിടെ കളിക്കുന്നു. ഭൂട്ടാൻ്റെ സ്കൂളിൽ കളിക്കുമ്പോഴാണ് അവർക്കിത് മനസ്സിലായതാ ഇതിങ്ങനൊന്നും അല്ല, ഇതിൻ്റെ സത്യസ്ഥിതി ഇതാണ്, ശാസ്ത്രം വളരുന്നു എന്നൊക്കെ പറയുന്ന സംഗതിയിലേക്ക് കൊണ്ടുവരുന്ന എത്തിക്കുന്ന നാടകം. ഈ നാടകം കണ്ടതിന് ശേഷം ഈ പിന്നെ ഈ രക്ഷിതാക്കളും കുട്ടികളും എല്ലാം പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന കഥയുണ്ട്. അത് കഥയല്ല,
0: ചരിത്രമാണ്.
1: അവിടേക്കാണ് നമ്മുടെ ഇതിന്റെ പ്രസക്തി. കാരണം ഒരു നാടകം നൽകുന്ന സന്ദേശം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അവസാനം ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, സരോജം നീ ഫാദർ ഡാമിയനെ പറ്റി കേട്ടിട്ടില്ലേ? ബെൽജിയത്തിൽ ജനിച്ച ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു ഫാദർ ഡാമിയൻ. കുഷ്ഠരോഗികൾക്ക് മണി കെട്ടിയിരുന്ന അക്കാലത്ത് ഹൃദയം നൊന്ത മനുഷ്യൻ കുഷ്ഠരോഗികളുടെ തടങ്കൽ പാളയങ്ങളിലേക്ക് പോയി. കൂടെ ഒരു അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെട്ടു.

0: അങ്ങനെ ഫാദർ രാമൻ മരിക്കുന്ന കഥയൊക്കെ പറയുന്നത്.
1: താങ്കളുടെ ഈ വരികൾ കേൾക്കുമ്പോൾ സത്യത്തിൽ വീണ്ടും ആ നാടകം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. ശ്രോതാക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും, കാര്യം അത്രയും ഗാംഭീര്യമായിട്ടാണ് താങ്കളുടെ ആ ശബ്ദത്തിലൂടെ അത് കേൾക്കുന്നത് തന്നെ.
0: അല്ല, അന്നേരം ആ സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുമ്പം, ഈ ഭാസി സാർ എന്ന് പറയുന്ന സംവിധായകനെ ഞാൻ ഓർക്കുകയാണ്. അവിടെ ആ സമയത്ത് ചർച്ച് ബെൽസ് മാത്രമേ ഉള്ളൂ,
1: നിശബ്ദമായ.
0: പിന്നെ അവിടെ ഒരു സ്പോട്ട് ലൈറ്റ് പോകുന്നത്, അവിടെ ഒരു കുരിശ് വരച്ചിട്ടുണ്ട്, നമ്മൾ ഡോക്ടേഴ്സിന്റെ മുറിയിൽ ഇടുമല്ലോ കുരിശ്. അതിൽ മാത്രമേ ലൈറ്റിംഗ് ഇങ്ങനെ ഡിമ്മായി ഡിമ്മായി വന്ന് ഇങ്ങനെ പെതുക്കെ ബ്രൈറ്റ് ആയി വരും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ നാടകത്തിന് പ്രത്യേകിച്ച് ഈ വലിയ ഗിമ്മിക്കുകളോ നമ്മൾ ഹാഷ് ഫോഷ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ അതിനകത്ത് ഈ മനസ്സറിഞ്ഞ് ചെയ്യുന്ന, ഈ സാധാരണക്കാരൻ്റെ മനസ്സിലെ വികാരം മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്ന നാടക പരിപ്രേക്ഷ എന്ന് പറയുന്ന സങ്കല്പം, അത് തോപ്പിൻ ഭാസിയെ പോലെയുള്ള എൻ്റെ ഗുരുനാഥന്മാരിലുണ്ടായിരുന്നു. അതുപോലെയാണ് എന്നെ കരയിപ്പിച്ചൊരു നാടകമാണ് മുടിയനായപുത്രം. മുടിയനായപുത്രൻ നാടകം തന്നെ പലരും അഭിനയിച്ചു. 1957 കാലഘട്ടത്തിൽ ആദ്യം അവതരിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നാടകാചാര്യനായ ഒ മാധവൻ സാറാണ്. അതിൽ രാജന്റെ വേഷം ചെയ്യുന്നു. അതിനൊക്കെ ശേഷം പലരും ചെയ്തു, കായലാട്ട് രവീന്ദ്രൻ, സായികുമാർ. അതിനൊക്കെ ശേഷമാണ് ഞാൻ വരുന്നത്.
1: റേഡിയോ സാന്ദനത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും, നാടക കലാകാരന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന, നാടകത്തിൻ്റെ ചരിത്രം വ്യക്തമാക്കുന്ന പരിപാടിയാണ്. തുടർന്ന് KPSC ലീലാകൃഷ്ണൻ അവറുകളുടെ നാടക അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. റേഡിയോ സാന്ദനത്തിൽ ഒരു ചെറിയ ഇടവേള.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 ഏവർക്കും സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അരങ്ങും ജീവിതവും എന്ന നാടക സംബന്ധിയായ പരിപാടിയാണ്. നാടക കലാകാരന്മാരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും നാടകത്തിൻ്റെ ചരിത്രം പറയുന്ന പരിപാടിയാണ് അരങ്ങും ജീവിതവും. നമ്മോടൊപ്പം ഈ നാടക അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് KPSC ലീലാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടി നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറേ, അതിൻ്റെ തുടരനുഭവങ്ങൾ, മുടിയനായ പുത്രനിൽ ഇദ്ദേഹത്തിനുണ്ടായ, അല്ലെങ്കിൽ നാടക കലാകാരൻ എന്ന നിലയിൽ ഈ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ഒരു സംഗതിയാണല്ലോ നാടകം എന്ന് പറയുന്നത്. സിനിമയോ സീരിയലോ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. റീടേക്ക് ഇല്ലാത്ത ആ നാടക അനുഭവത്തിൽ താങ്കൾക്കുണ്ടായ ഈ വളരെ സന്തോഷകരവും സന്താപകരവുമായ അനുഭവങ്ങളും താങ്കളുടെ കുടുംബ പശ്ചാത്തലവും കൂടി ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
0: തീർച്ചയായിട്ടും ഈ മുടിയനായ പുത്രൻ നാടകവും എനിക്ക് മറക്കാൻ കഴിയാത്ത, കാരണം ഈ മുടിയനായ പുത്രൻ നാടകം അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ബീഡി വലിയോ പുകവലിക്കാനൊന്നും അറിയില്ലായിരുന്നു.
1: ഇല്ല, ആ കാലഘട്ടത്തിൽ അതില്ല.
0: അല്ല, എനിക്ക് ആ അങ്ങനെയുള്ള ഇല്ലായിരുന്നു, കാരണം എങ്ങനെ പുകവലിക്കണമെന്ന് അറിയില്ല. അപ്പൊ ഇതിലെ നായകൻ എന്ന് പറയുന്ന രാജൻ മഹാതെമ്മാടിയ, കണ്ടവനം തല്ലി, കള്ളം കുടിച്ച്, തെള്ളുമരിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു കഥാപാത്രം. അതെ, പക്ഷെ ഇയാളുടെ ഒരു വലിയ മനുഷ്യ സ്നേഹി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് അവസാനമാണ് കണ്ടെത്തുന്നത്. ഇയാൾ അവസാനം അവർക്ക് വേണ്ടി, ഈ അതസ്ഥർക്ക് വേണ്ടി പോരാടുന്നു, ഒടുവിൽ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു, തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു സംഭവം കണ്ടു. അപ്പോ ആ വേഷം ചെയ്യാൻ വേണ്ടി ഞാൻ ഈ അന്ന് അരസൻ ബീഡിക്കൊക്കെ മുന്നേ ദിനേശ് ബീഡി ആയിരുന്നു.
1: അതെ, ദിനേശ് ബീഡി.
0: അപ്പൊ ഈ കണ്ണൂരിൽ നിന്ന് പോയിട്ടിരുന്ന് ഞങ്ങളുടെ ടീം അംഗങ്ങൾ കൊണ്ടുവരും ബണ്ടിൽ കണക്കിന്, ഇന്നിനു വേണ്ടി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ വരിക്കുന്ന കാണുമ്പോൾ പ്രേം നസീർ വരിക്കുന്ന പോലെ വളരെ ആസ്വദിച്ച് അങ്ങനെയായിരുന്നു എൻ്റെ വില്ലൻ കഥാപാത്രമായിട്ട് ഇങ്ങനെ വരുന്നത്. അങ്ങനെ അതിനുവേണ്ടി കുറച്ച് ശ്രമം നടത്തിയിട്ടുണ്ടായി. എന്തായാലും ഈ നാടകം ദേവരാജൻ മാഷിൻ്റെ സപ്തതി ആഘോഷവേളയിൽ നമ്മുടെ കൊല്ലത്തുള്ള സോപാനം ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുകയാണ്. അന്ന് ജീവിച്ചിരുന്നവരായ ഈ ഫൗണ്ടർമാരായിട്ടുള്ള അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പ് സാർ അടക്കമുള്ള ആളുകൾ എന്റെ വേദിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ്, കാരണം അവിടെ ദേവരായ മാഷുണ്ട്, രാഘവൻ മാഷുണ്ട്, ഈ പറഞ്ഞ എല്ലാ പ്രഭൃതികളും, ONV സാർ, അവരെല്ലാം ഉണ്ട്.
1: പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് ആ നാടകം അന്ന് കാണുന്നത്.
0: പക്ഷേ ഇതിൽ ഏറ്റവും വലിയ തമാശ, അന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളം 70 രൂപയാണ്.
1: കാലഘട്ടവും കൂടെ സാറ് ഓർക്കണം,
0: 92, 93, 94 ആ സമയത്തൊക്കെ 70, 75 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ പോകും. ദിവസം 2 പ്രോഗ്രാമാണ്, കഴിഞ്ഞ വരുന്ന സമയത്ത് പിന്നെ ട്യൂഷൻ ക്ലാസ് എടുക്കാനായിട്ട് ഓടിയാളത്ത് ഇങ്ങനെ ക്ലാസ് എടുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഈ കൊല്ലത്തുനിന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, എന്താ പരിപാടി ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ 6 പ്രോഗ്രാം തുടങ്ങണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ 5:55 അവിടെ തന്നു, വന്നപ്പോഴേ അവരെല്ലാം കൂടെ എന്നെ കൊല്ലുന്ന അവസ്ഥയിലായി. ഇവിടുന്ന് വലിയ പരിപാടി നടക്കുന്നത്, ഇയാൾ എന്ത് പണിയെ കാണിച്ചു. അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തു കഴിഞ്ഞ 2 വീലർ ഒന്നുമില്ല.

0: ബസ് കയറി വന്നപ്പോൾ താമസിച്ചു. എന്നാലും ഗ്രീൻ റൂമിൽ പോയി നമ്മളെല്ലാം സെറ്റായി. ഈ ആദ്യം തന്നെ ഈ ഒരു റേപ്പ് സീനാണ്. ചെല്ലമ്മ ഇങ്ങനെ ചൂട്ടും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ റോഡരികിലൂടെ പോകുമ്പോൾ ഇയാളുടെ കലിങ്കിൽ ഇരിക്കുകയാണ്. ആ പേടിക്കണ്ടി, ആ ചൂട്ട് കത്തിയും കൊണ്ട് തരൂ, ഈ വീഡിയോ ഒന്ന് കത്തിക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ തുടങ്ങുന്നത്. എന്നിട്ട് കയറി ഇവിടെ കടന്നു പിടിക്കുകയാണ്. അപ്പോൾ ഈ സീൻ എടുക്കണമെങ്കിൽ ആദ്യം ഇയാൾ പുകവലിച്ചോണ്ടിരിക്കുന്ന സീനാണ്, വീഡിയോയിലേക്ക് സീനാണ്. അപ്പം ഞാൻ ഈ തീപ്പെട്ടി ഉരച്ചിട്ട് കാരണം ഞാൻ എന്നോട് എല്ലാവരും പറഞ്ഞു ഇത് പിള്ളേരുകളെയല്ല, വലിയ വലിയ ആളുകൾ അവതരിക്കുന്നത്, നിന്റെ ഭാവി നിശ്ചയിക്കുന്നവരുടെ മാത്രമല്ല ഓ മാധവ സാറും ഇരിപ്പുണ്ട് ഫ്രണ്ടി,
1: അദ്ദേഹം ഈ കഥാപാത്രം ചെയ്തിട്ടുള്ള
0: ആദ്യം ചെയ്ത ആളല്ലേ. അപ്പം അദ്ദേഹം ഇങ്ങനെ കൗതുകം പറയും, ഉമ്മാർ എന്ത് ചെയ്തതെന്ന്
1: അറിയണമല്ലോ.
0: ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവം. ഞാനിതിന്റെ ഈ പേടിച്ച് തൂറി എന്നൊക്കെ പറയുന്ന പോലെ നേരെ പിന്നെ ടോയ്ലറ്റിൽ പോന്നു, വീണ്ടും വരുന്നു പോന്നു, ആകെ ടെൻഷനാണ്. എന്തായാലും സീനി കയറി. അപ്പം ഈ പിന്നെ തുഞ്ചൻ പറമ്പിലെത്തത്തെ ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ നാടകം കൊണ്ട് ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ അനൗൺസ് ചെയ്യുന്നേ 1957 കെ പി സി അവതരിപ്പിച്ച നാടകമായിരുന്നു മുടിയനായ പുത്രൻ. പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മരിച്ചുകൊണ്ട് വീണ്ടും ഈ നാടകം അരങ്ങിലെത്തിക്കുന്നു. ഇത് അനൗൺസ് ചെയ്യുന്നത് ഞാൻ തന്നെ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഥാപാത്രം വന്നത്. അങ്ങനെ ബീഡി കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇത് ബീഡി കത്തുന്നില്ല, കാരണം തീപ്പെട്ടി ഉറയ്ക്കുമ്പോൾ കയ്യിൽ നിന്ന് അങ്ങ് പോകും. കാരണം പേടിച്ചു, കാരണം അത്ര ഭയന്നിരിക്കുകയാണ്. എന്തായാലും എന്ത് എങ്ങനെയൊക്കെ നാടകം കളിച്ചു. കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ പേടിച്ചങ്ങ് നേരെ ഗ്രീൻ റൂമിൽ പോയി. ഇനി എന്താണ് റിസൾട്ട് വരുന്നത് അറിയത്തില്ല, പക്ഷെ ആളുകളൊക്കെ ആസ്വദിക്കുന്ന എനിക്ക് തോന്നി. പക്ഷേ എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്താണ് ദേവരായ മഹർഷി ഗ്രീൻ റൂമിൽ വരുന്നുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആദ്യം അദ്ദേഹം വന്ന ഈ മേക്കപ്പ് സമയത്തൊന്ന് ഞങ്ങളൊക്കെ ഒന്ന് കണ്ടായിരുന്നു. നിനക്കൊരു രാജകലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞങ്ങ് പോയി. കാരണം ഞാനൊരു നിഷ്കളങ്ക പിന്നെ മുഖമായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ സീനി വരുമ്പോൾ നമ്മൾ വേറെയാണ്, അത് വേറെ കയറി. അപ്പം അങ്ങനെ മാധവ സാറ് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അത് ബൈജു കോത്തേരി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അന്ന് ഈ പറയുന്ന മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, ഇയാള് എങ്ങനെയോ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാനത് ഇപ്പൊ ഈ പേജുകളിൽ കിട്ടിയിട്ടുണ്ടത്. അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് എന്തോ പറഞ്ഞു, ഞാനൊരു പുതിയ രാജനെ കണ്ടു,
1: രാജനായിട്ട് മാറുന്ന ഒരു ആളിനെ കണ്ടു.
0: പുതിയ രാജനെ എന്ന് പറയാ, ഞാൻ ചെയ്തതല്ല, ഈ പുതിയ കാലഘട്ടത്തിലുള്ള ചേഞ്ചസ് വന്ന ഒരു രാജൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അംഗീകാരമായിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ അവസാനം ഇവനെ തൂക്കിക്കൊല്ലുന്ന ഒരു സീനുണ്ട്. തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവൻ ഈ ചാത്തമ്പുറയോടൊക്കെ പറയുന്ന ഒരു കുറെ ഡയലോഗ്സ് ഉണ്ട്, അത് വല്ലാതെ ഹട്ട് ചെയ്യുന്നതാണ്. എന്റെ അച്ഛൻ എന്നെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, ഞാൻ കരഞ്ഞിട്ടില്ല. എന്നെ പഠിപ്പിച്ച സാറ് കൈ പൊട്ടും വരെ, ഈ കമ്പ് പൊട്ടും വരെ എന്നെ തല്ലിയിട്ടുണ്ട്, ചോര പൊടിയും വരെ, എന്നിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ ചാത്ത ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കറിയുന്ന സീനൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു നാടകം എന്നെ വല്ലാതെ പലയിടങ്ങളിലും എനിക്ക് ഒരുപാട് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ വിഷമിപ്പിച്ച സംഗതി ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ പോലും അറിയാതെ എനിക്കൊരു പിന്നെ പ്രശ്നമുണ്ടായി, കാരണം വോക്കൽ കോഡ് പ്രശ്നമായി.
1: അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം, ശബ്ദമാണ്.
0: ഒരു നടന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ശബ്ദമായിരുന്നു. എന്റെ ശബ്ദം പോയൊരു കാലം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇന്നും എന്നെ പേടിയോട് ഓർക്കുന്ന കാലമാണ്. കാരണം അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു വർക്കല ഭാഗത്താണ് അന്ന് നാടകം കളിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഇല്ല, നായകന പേടിക്കണ്ടേ, ഇങ്ങനെയുള്ള ഗ്യാസ് പോലുള്ള ശബ്ദമേ ഉള്ളൂ. മാത്രമല്ല അന്ന് ഈ കണ്ണ് ചുമക്കാൻ വേണ്ടി ചുണ്ടങ്ങയുടെ അപ്പൊ ഇന്ന് ശരിക്കും അടിച്ച് ഫിറ്റായി വരുന്ന ഒരു കഥാപാത്രമല്ലേ. അതിനുവേണ്ടി ഞാൻ ഇട്ടപ്പോഴത്തേക്കിന് ആളുകൾ തിരിച്ചെന്തറിയോ, ഇയാൾ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് ഇവന്റെ ശബ്ദം പോയി അങ്ങനെയാണ് ധരിച്ചു. പിന്നെ മാത്രമല്ല ഈ സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല, അങ്ങനെ കരഞ്ഞുപോയ ഒരുപാട് വേദികളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നീടാണ് ഡോക്ടർ കനകരാജാണ് അത് കണ്ടെത്തി എന്നെ രക്ഷപ്പെടുന്നത്. എന്നെ അതിനുശേഷമാണ് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നത്.
1: ഈ നാടക കഥാപാത്രങ്ങൾ വരുമ്പോൾ, നാടകത്തിന്റെ രചന കഴിഞ്ഞ് ഓരോ കഥാപാത്രങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ, താങ്കൾ ഈ നാടകത്തിൽ ഇന്ന കഥാപാത്രമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, ആ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടോ? സിനിമയിലും ഒക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിൽ അതെങ്ങനെയാണ്, അത്തരത്തിൽ കഥാപാത്രമായിട്ട് മാറുന്നതിന് നിരീക്ഷണങ്ങൾ നടത്താറുണ്ടോ? അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തി അവരുടെ സ്വഭാവം മനസ്സിലാക്കിയാണ് നമ്മൾ അരങ്ങിലെത്തുന്നത് എന്നുള്ളതാണ്.
0: അതൊരു നല്ല ചോദ്യമാണ്. കാര്യം എന്നെ സംബന്ധിച്ചോ, ഞാൻ പറഞ്ഞല്ലോ നാടകത്തെ ഗൗരവമായി കണ്ട ഒരാളായിരുന്നു.
1: തീർച്ചയായിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
0: ഞാൻ ഏത് പരിപാടിയാണെങ്കിലും ആരും ആരെങ്കിലും വലുതല്ല, ആരും ആരെങ്കിലും ചെറുതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു താത്വിക അവലോകനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു കഥാപാത്രത്തെ ചെയ്യുമ്പോൾ ഞാൻ, എനിക്ക് തോന്നുന്നു അതിനുശേഷം ഭാസി സാർ മരിക്കുന്നു, അതിനുശേഷം വന്നത് NN പിള്ള സാറാണ്. അദ്ദേഹത്തിന്റെ അവസാന നാടകമായിരുന്നു, ആദ്യ നാടകം മനുഷ്യനാണ്, അവസാന നാടകമായിരുന്നു മനുഷ്യന്റെ
1: മാനിഫെസ്റ്റോ.
0: ആ നാടകത്തിൽ ഫിലിം ഡയറക്ടർ ഹരിയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പൊ സാറിന്റെ പാറ്റേൺ വേറൊന്നാണ്. ഫാസി സാർ എപ്പോഴും വളരെ സാന്ത്വനത്തോടുകൂടി ഇങ്ങനെ മുറുകാനൊക്കെ മുറിക്കും, ഇതൊക്കെ ഇതെല്ലാം കേട്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു കഥാപാത്രമുണ്ട്, ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കണം. ഈ പലപ്പോഴും അവിടെ വരുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഏതാ അവിടുന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്തൊക്കെ മേടിച്ചു, ഒരു നാടോട്ട് ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ സാർ

0: ഉപേക്ഷിക്കത്തില്ല, മാക്സിമം അതിനോട് ശ്രമിക്കും. അതിനുവേണ്ടി മാസങ്ങൾ ചിലപ്പോൾ റിഹേഴ്സൽ നീണ്ടുപോയിരിക്കും. പക്ഷെ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിലേക്ക് അയാൾ പോലും അറിയാതെ കഥാപാത്രമാക്കി മാറ്റിയെടുക്കാനുള്ള ക്ഷമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ എൻ പ്ലസ് സത്യർ ടൈപ്പിലാണ് ഏതാ,
1: അങ്ങനെയാണ്,
0: അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാറ്റേൺ അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ചെയ്ത നാടകം വരും തിക്കൊടിയന്റെ രാജയോഗം. അതിലെ അഭിരാമനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്, 97 തോന്നുന്നു, 97. അതൊരു വലിയ സംഭവമായിരുന്നു. അതൊരു സത്യാറാണ്. ഈ കെ പി സാറിന്റെ നാടകങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് ഫാസി സാറിന്റെ നാടകങ്ങൾക്കുണ്ടായൊരു പ്രത്യേകതയൊക്കെ നമുക്കറിയാം. മൃച്ഛകടികം പോലും അന്ന് ആരും ചർച്ച ചെയ്യപ്പെടാതിരുന്നൊരു കാലഘട്ടത്തിലെടുത്ത നാടകമാണ് മൃച്ഛകടിക നാടകം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. പക്ഷേ ഈ നിസ്വർഗത്തിന്റെ മോചനം അന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. രാജാവിനെ വെല്ലുവിളിക്കുന്ന ഈ മണ്ണുവണ്ടി എന്നർത്ഥം വരുന്ന നാടകം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള നാടകമാണ് ശൂദ്രകന്റെ. അപ്പൊ ഇതുപോലെ പിന്നെ വന്ന നാടകമായിരുന്നു, അതുപോലെ ഈ സത്യർ ടൈപ്പിലുള്ള ഒരു നാടകമായിരുന്നു
1: ഈ അഭിരാമം എന്ന് പറയുന്ന ആ കഥാപാത്രമായിട്ട് മാറുന്നതിന് വേണ്ടി താങ്കൾ എടുത്ത ആ പ്രയത്നം എന്താണ്?
0: അത് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ പലരും ഡെഫിനിഷൻസ് പറയാറുണ്ട്. ഇപ്പൊ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുമ്പോൾ പരിശീലനം കിട്ടിപ്പോകുന്ന ഒരു സംവിധാനത്തിലാണെങ്കിലും അത്തരം നാടക സങ്കേതങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം ഈ തടകങ്ങളിൽ നിന്നെല്ലാം വന്നുകൊണ്ടായിരിക്കും.
1: ഒരു പൂർണ്ണക്രിയയുടെ അനുകരണമാണ് നാടകം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്.
0: ഈ അനുകരണമാണ് കലാവിദ്യ എന്ന് പറയുന്ന പോലെ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടാകണം.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പൊ അയാൾക്ക് ജീവിതത്തോട് തന്നെ ഒരു ആങ്സൈറ്റി, ഒരു ആകാംക്ഷ, ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് നയിക്കത്തില്ലല്ലോ. പിന്നെ സി എന്ന് ഞാൻ കണ്ടെത്തിയ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ കഥാപാത്രം എങ്ങനെയാകണം, ടി എന്ന് പറയുമ്പോൾ ടൈമിംഗ് ആണ്,
1: കൃത്യമായിരിക്കണം,
0: ആക്ഷൻ റിയാക്ഷൻ.
1: അതെ,
0: ഈ പലപ്പോഴും പല ആൾക്കാർക്ക് ഇല്ലാതെ പോകുന്ന സംഗതി എന്താണ്, ആക്ഷൻ ഉണ്ടാവും പക്ഷെ റിയാക്ഷൻ, എന്റെ സമയമാകുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. അതിലൊക്കെ ഇത് ഈ പരിശീലനം നമുക്ക് കൂടുതൽ കിട്ടുന്നതാണ്. പിന്നെ ഓ, പ്രധാനപ്പെട്ട സംഗതിയാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം ഉണ്ടാകണം. ആർ റിയാക്ഷൻ, അവസാന റിയാക്ഷനിലേക്ക് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇതുപോലെ അഭിരാമൻ എന്ന് പറയുന്ന ഇയാള് ഈ കോളേജ് സ്റ്റുഡൻസ് എല്ലാം കൊണ്ട് ഒരു മ്യൂസിയം കാണാൻ പോകുന്നതാണ് കഥ. തിരുവനന്തപുരം മ്യൂസിയത്തിൽ വരുന്നു, പ്രൊഫസറായിട്ടൊന്ന് ജോൺസൺ മാഷൊക്കെ വരുന്നു, പിന്നെ കൃഷ്ണമാരി ചേച്ചിയൊക്കെയുണ്ട്. അങ്ങനെ അവിടെ വരുന്നു, അവിടെ ചെല്ലുന്നു. മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഇവര് കഥാപാത്രങ്ങളായിട്ട് മാറണം. അവിടെ ഇരിക്കുന്ന കിരീടം കാണുമ്പോൾ ഒരാളെ കിരീടം എടുത്ത് നോക്കുന്നു. പിന്നെ ഇവർ ക്യാരക്ടേഴ്സായി
1: കഥാപാത്രങ്ങളായിട്ട്.
0: പിന്നെ ഞാൻ പെട്ടെന്ന് അഭിരാമൻ എന്ന് പറഞ്ഞ രാജകുമാരനായി. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല കഥാപാത്രങ്ങൾ, ഇപ്പോൾ ദ്രവിഡ വേണിച്ചട്ടം പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി നടക്കും ഈ കഥാപാത്രങ്ങളെ തേടി. അപ്പൊ ഇത് പലതും നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതാണത്. അതിനുശേഷമാണ് പിന്നെ കണിയാപുരി രാമേന്ദ്ര സാറിന്റെ പ്രസിദ്ധമായ നാടകം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഭഗവാൻ കാലം മറന്നു നാടകം ഉണ്ടാക്കിയ കോളുകളൊക്കെ.
1: അതെ അതെ, കേരളത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, എന്നാൽ ഒരുപാട് വേദികളിൽ കളിച്ച ഒരു നാടകമാണ് ഭഗവാൻ കാലം മറന്നു.
0: ഈ ഭഗവാൻ കാലമാർ നാടകം കഴിഞ്ഞ ശേഷം അദ്ദേഹം എഴുതിയ ഒരു അദ്ദേഹത്തിന്റെ അവസാന നാടകം അതായിരുന്നു സബ്കോ സന്മതി ദേഭഗത്. ഗുജറാത്ത് കലാപമായിട്ട് ബന്ധപ്പെട്ട് ഇയാള് ബ്രാഹ്മണനായിട്ടുള്ള കഥാപാത്രമാണ്. സൈദൂട്ടി എന്ന് പറയുന്ന ആളായിട്ട് ഇയാള് ബ്രാഹ്മണനായിട്ട് മാറുന്നു. ഭയങ്കര രസമാണത്, അത് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു നാടകമായിരുന്നു അത്. പിന്നെ കണിയാപുരവുമായിട്ട് എനിക്ക് നല്ല ബന്ധമായിരുന്നു. സാറിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, അച്ഛന്റെ വലിയ സൗഹൃദം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു നീ കഥാപ്രസംഗം കൂടി എന്നെ കൂടെ കൊണ്ടുപോകണം. അങ്ങനെ എല്ലാ വർഷവും ഞാൻ കഥയെ അവതരിപ്പിക്കുമായിരുന്നു, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കഥ, ഇപ്പോഴും ചെയ്യുന്നുണ്ടത്. അപ്പം അങ്ങനെ ഒരു വലിയ അഭേദ്യമായ ബന്ധം സാറുമായിട്ടുണ്ട്. പിന്നീടാണ് രാജാരി വിവർമ്മ, ലെനിൻ ഡൈദർ സാറിന്റെ രാജാരി വിവർമ്മ, അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാറ്റേൺ വേറൊന്നായിരുന്നു. പിന്നീട് പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി നമ്മൾ വീണ്ടും ചെയ്തു.
1: അതെ,
0: അതിലെ പിന്നെ തൊഴിലാളി നേതാവായ നാണു എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്തു.
1: വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ്, രാജാവായി, അതുപോലെ തന്നെ തൊഴിലാളിയായി, ഡോക്ടറാകുന്നു. അപ്പൊ ഈ വിവിധ മേഖലയിലുള്ള സമൂഹത്തിലെ തന്നെ വിവിധ തലത്തിലുള്ള ആൾക്കാരുടെ രൂപവും ഭാവവും ഒക്കെ ഇതിലേക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സംശീകരിക്കുകയും അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മുന്നൊരുക്കം താങ്കൾ തീർച്ചയായിട്ടും നടത്തിയിരുന്നു എന്നാണ്.
0: അതെ അതെ അതെ. പിന്നെ അവസാനം ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ പ്രമോദ് പയ്യന് ഒരു സംവിധാനം ചെയ്ത നാടകം ഉണ്ടായിരുന്നു, ഇന്നലകളിലെ ആകാശം. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ് എന്നെ സംബന്ധിച്ച്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വരെ ചെയ്തിരുന്ന എല്ലാം എന്താണ് ഈ പറഞ്ഞ വില്ലൻ ക്യാരക്ടർ അല്ലെ, ഇത്രയും ഹ്യൂമർ, അങ്ങനെ പോകുന്ന കഥാപാത്രം അല്ലെങ്കിൽ നായക വേഷം ഇങ്ങനെ അങ്ങ് പോകല്ലേ. ഇയാൾ എനിക്ക് തന്നൊരു രണ്ട് വേഷങ്ങളായിരുന്നു. പ്രമോദന്റെ അടുത്ത സുഹൃത്താണ്, അത്ര വലിയ ബന്ധമുള്ള ആളാണ്.
1: റീസെന്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഒരു നാടകത്തിൽ നവോത്ഥാനം എന്ന് പറയുന്ന നാടകത്തിൽ ഒരു വളരെ പ്രശസ്തനായ വ്യക്തിയെ അവതരിപ്പിച്ച
0: ആറാട്ടുപുഴ. അപ്പൊ ഞാൻ പറഞ്ഞതല്ല സാർ. അപ്പൊ അങ്ങനെ ഈ നാടകം ചെയ്യുമ്പോൾ നമ്മള് ഇദ്ദേഹത്തിന്റെ ഇന്നലകളുടെ ആകാശത്തിലെ അതിനകത്തൊരു ചെട്ടിയാറുടെ വേഷം ഉണ്ടിരിക്കും. കംപ്ലീറ്റ് മുറുക്കാനൊക്കെ മുറുക്കി ഈ പഴയ പാളക്കര അണ്ടർവിറക്കിട്ട് മേളിൽ കൂടി കലങ്കച്ചവടത്തിന്റെ ഹോൾസെയിൽ
1: ഡീലറാണ്.
0: ഈ തമിഴ് എല്ലാം കൂടെ കിട്ടുന്ന ഭാഷ. അത് കഴിഞ്ഞിട്ട് മാമച്ചൻ കണ്ടറാക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, ഒരു ബുർഷോ മുതലാളിയാണ് ഇയാള്. അപ്പൊ

0: തമ്മിൽ ഒരു യാതൊരു സാമ്യവും ഇല്ല, പക്ഷെ ഭയങ്കര റിസർവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതിനകത്ത് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് അഭിനയിച്ച ആളാണ് മേള രഘു, മേള സിനിമയിലെ നായകൻ. അപ്പൊ രഘുചേട്ടനാണ് എന്റെ അസിസ്റ്റന്റ്. ഭയങ്കര രസമാണ്. അപ്പൊ ആ നാടകം ഇതെല്ലാം നമുക്ക് അതിനൊക്കെ ശേഷമാണ് പരീക്ഷണ നാടകങ്ങൾ വന്നു. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ ഗുരുനാഥന്മാരെ കൊടുത്ത് ഞാൻ ഏറെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു മനുഷ്യനുണ്ട്, കേരളപുരം കലാം. കലാം സാറ് അച്ഛന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ കെ പി എസ് സി പോയ സമയത്ത് എന്ന അദ്ദേഹം പറയും, ഒരു നാടകത്തിൽ നീ എന്റെ മകനായിട്ട് അഭിനയിക്കണം, അത് ഞാൻ സാധിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ അത്ര വലിയ ആളൊന്നുമില്ല, അതൊന്നും അല്ലടേ. അങ്ങനെയാണ് അന്ന് ഭരതപുത്രയും പറഞ്ഞൊരു സമിതി തുടങ്ങുന്നു. അതിലെ സഹനം എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അതിലെ ഇദ്ദേഹത്തിന്റെ മകനായിട്ട് പത്രോസ് എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ഞാനാണ് അഭിനയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെയും ഈ പറയുന്ന പോലെ ആഴത്തിലുള്ള അറിവ്,
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
0: അദ്ദേഹം പറയുന്നുണ്ട്, ഈ പലപ്പോഴും ഈ മറ്റുള്ളവരൊക്കെ ആരും ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഇദ്ദേഹത്തെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നിങ്ങനെ ചോദിക്കും, സാർ അതെങ്ങനെയാ സാർ ഫസക്ക് നാടകം, സാർ എങ്ങനെയാ ചെയ്തത്?
1: ഇവിടെ വളരെ കൂടുതലൊക്കെ സൃഷ്ടിച്ച ഒരു നാടകമാണ്
0: ഫൈവ് സ്റ്റാർ
1: ഹോസ്പിറ്റൽ.
0: അത് ഇന്ന് സത്യമല്ലേ സാർ? കാരണം ഈ ആളുകളെ കൊന്ന് കൊല വിളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു.
1: എത്രയോ നാളുകൾക്ക് മുമ്പാണ് നാടകത്തിലൂടെ കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം സംവദിച്ചത്.
0: ആ ഒരു ക്രാന്തി ദൃശ്യമായിരുന്നു അദ്ദേഹം. അപ്പൊ അത് മറക്കാൻ കഴിയുന്നല്ല. പിന്നെ കൊല്ലം കൽപ്പനയും പറഞ്ഞ സമിതിയിൽ ഞാൻ കുറച്ചു കാലം അഭിനയിച്ചു, ഒരു ഒറ്റ വർഷം. അത് കെ കെ എസ് തൈക്കാട്ടുശ്ശേരി എന്ന് പറയുന്ന ഒരു നാടകൃത്തും സംവിധായകനും, അതിലെ നായകനായിട്ട് ഞാൻ അഭിനയിച്ചു. അമൃതയത്ത് എന്ന് പറഞ്ഞ നാടകം, ഇത് രണ്ടാളും നമ്മൾ പുറത്തുപോയി അഭിനയിച്ചു. ബാക്കിയെല്ലാം കെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട.
1: എത്ര നാള്, എത്രത്തോളം കാലഘട്ടം, ഏതൊക്കെ കാലഘട്ടം വരെ താങ്കൾ?
0: ഞാൻ ഏതാണ്ട് 92 കാലഘട്ടം മുതലിങ്ങോട്ട് ഏതാണ്ടൊരു 2000-2010 വരെയൊക്കെ കെ പി എസ് സി പിന്നെ ഈ പറഞ്ഞ പോലെ കലാപരിപാടിയായിട്ടൊക്കെ നിന്നു. പിന്നീടാണ് നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ നവോത്ഥാനം ചെയ്യുന്നത്.
1: ഞാൻ മനസ്സിലാക്കിയത് കെ പി എസ് സിയോടുള്ള ആത്മാർത്ഥപരമായ അല്ലെങ്കിൽ കെ പി എസ് സിയോടുള്ള ഇഴചേർന്ന സ്നേഹം കൊണ്ട് പലപ്പോഴും സിനിമയിലെ ചാൻസുകൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഏതോ അരികയിൽ നിങ്ങൾ താങ്കളുടെ ഒരു അഭിമുഖത്തിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ഫാസിലിനെ പോലുള്ള പ്രമുഖരായ സംവിധായകർ വിളിച്ചപ്പോൾ ഈ നാടകത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് പോകാൻ, നായക കഥാപാത്രം ചെയ്യുമ്പോൾ വിട്ടുപോയി കഴിഞ്ഞാൽ ആ നാടകം അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ താങ്കൾക്ക് ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കി.
0: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പിന്നെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്ക് ശേഷമാണ് മധുമുട്ടം, അദ്ദേഹം നമ്മളോട് വലിയ സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു. അതിന് കാരണക്കാരൻ ഡോക്ടർ ചേരാവള്ളി ശശി എന്ന് പറയുന്ന വളരെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ അതിനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വലിയ സാഹിത്യകാരനാണ്, പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ ഇങ്ങനെ പിന്നെ മധു സാറിന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. മധുചേട്ടന്റെ വീട്ടിൽ ചെല്ലുന്നു, അവിടെ നിന്നൊരു കൽക്കണ്ടം എനിക്ക് തരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, പുതിയൊരു സംഭവമൊക്കെ വരുന്നുണ്ട്, പാച്ചിക്കയുടെ പടമൊക്കെ വരാൻ പോന്നു. അപ്പോൾ ചുരുക്കിയാനൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അവസരമൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഒന്നും കളയാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും അവസരം വരുന്ന സമയത്തൊക്കെ നമ്മളെവിടെയാണ് നാടകമായിട്ട് അരങ്ങിൽ നിൽക്കുമ്പോൾ വടക്കൻ മലബാറിൽ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്തും സംഭവിച്ചത് തന്നെയാണ്. കാരണം കല്യാണ തലേ ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിൽ നമ്മുടെ സമയപരിമിതി ഉണ്ടായതുകൊണ്ടൊക്കെ പറഞ്ഞു പോവുകയാണ്. 1996 എന്റെ കല്യാണം. കാരണം എന്നെ പിന്നെ കെ പി എസിൽ വിട്ടു. അപ്പൊ തന്നെ അച്ഛൻ ഒരു കാര്യം ചെയ്തു, ഏതെങ്കിലും കൊള്ളാത്തൊരു പെങ്കൊച്ചിനെ പഠിച്ചേപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. അങ്ങനെ മാസ്റ്റർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ലീന എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ കല്യാണം കഴിക്കുന്നത് തന്നെ ബഹുതമാശയായിരുന്നു. കാരണം തലേ ദിവസം എനിക്ക് രണ്ട് പ്രോഗ്രാം, പരൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ ആദ്യം അശ്വമേധം നാടകം, അതിൽ ഡോക്ടറായിട്ട് ഞാൻ അഭിനയിക്കുന്നു. അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം, അത് കഴിഞ്ഞ് വീണ്ടും മുടിയനേപത്രം നാടകം, മുടിയനേപത്രം അഭിനയിക്കുന്നു. ഈ നാടകം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കാൻ വേണ്ടി കല്യാണ നാടകത്തിലേക്ക് വരുന്നത്,
1: ജീവിതത്തിലേക്ക്.
0: ഓ, അത് ഭയങ്കര
1: തമാശയാണ്.
0: കെ പി എസ് വണ്ടിയിലാണ് നമ്മുടെ യാത്രകളൊക്കെ. അങ്ങനെ വരുന്നു, വീട്ടിൽ വന്നു, അങ്ങനെ അവിടെ നിന്ന് ഒരുങ്ങി കിട്ടി നമ്മള് കല്യാണം കഴിക്കാൻ ഉറക്കച്ചോടെ പോയിരിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ഏതാ രണ്ടു ദിവസം എനിക്ക് ലീവ് വന്നിട്ടുള്ളൂ. തുരുതരാ പ്രോഗ്രാമാണ്, ഒളിവിൽ ഓർമ്മ, അശ്വമേധം, മുടിയനേപത്രം എല്ലാം കളിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈരണ്ട് പ്രോഗ്രാം. അങ്ങനെ നമ്മുടെ ഒരു ചങ്ങാതിയെ പഠിപ്പിച്ച് ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ആ ക്യാരക്ടറെങ്കിലൊക്കെ തട്ടിക്കൂട്ടി പോവോ. എന്തായാലും അദ്ദേഹം ചെയ്ത് അത് അത്രയും നന്നായില്ല. അവസാനം വീണ്ടും നമുക്ക് എന്ത് സംഭവിച്ചു, പിറ്റേ ദിവസം തന്നെ പോകേണ്ടി വന്നു,
1: അരങ്ങിലേക്ക് പോകേണ്ടി വന്നു.
0: അപ്പം ഈ പെൺകുട്ടിയെ ഞാൻ ശരിക്കും കാണുന്നത് 10-25 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ വന്ന ഉത്സവമാണ്, അവിടെ പൗത്രേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ അവിടെ മറന്നറ ക്ഷേത്രത്തിൽ അന്ന് ഉച്ചാര മഹോത്സവമാണ്. അപ്പൊ അന്ന് അച്ഛന്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കടാമംഗല സദാനന്ദ സാറൊക്കെ അന്ന് പുള്ളിയുടെ കഥാപ്രസംഗം ഉണ്ട്, അദ്ദേഹം രാത്രി കാണാൻ വന്നു. അപ്പൊ ഞാൻ 12:30 അപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വെളുക്കോളിങ്ങനെ ഉറക്കോളം വെച്ച് അങ്ങനെ പിറ്റേന്ന് അവിടെ സ്ഥലം വിടുന്നു. പോയിട്ട് 28 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്, അന്ന് കണ്ണൂർ പ്രോഗ്രാമാണ്. അപ്പൊ ഈ പിന്നീട് അപ്പം വന്ന് കേശവമ്പൂറ്റ് സാറുണ്ട്, സാറ് പറഞ്ഞ കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിന്റെ കല്യാണ ഹണിമൂൺ ട്രിപ്പ് നമുക്ക് ഇതിനകത്ത് ആഘോഷിക്കാം. അങ്ങനെ പിന്നെ അദ്ദേഹം കത്തെഴുതി അച്ഛന് കൊണ്ട് കൊടുത്തു. അച്ഛൻ വല്യ ഇതൊക്കെ നോക്കുന്ന ആളാണ്, എന്ത് ഇവിടെ ഇത് പെണ്ണിനെ കൊണ്ട് അവിടെയൊക്കെ പോകുന്നത് ശരിയാണോ. അപ്പം പറഞ്ഞത് ഞങ്ങളുടെ ഉത്തരവാദിത്തം കൊണ്ടുപോയിക്കോളാം എന്നും പറഞ്ഞിട്ട് കത്തെഴുതി കൊടുത്തിട്ടാണ് അങ്ങനെ
1: ഭാര്യയുമായിട്ട്
0: ഇങ്ങനെ ഈ കുറേ നാടകങ്ങൾ അവളിങ്ങനെ വന്നിരുന്ന നാടകം കടന്നു വണ്ടി കയറുന്നു. അപ്പൊ പിന്നെ സമയമില്ല, അങ്ങനെ കുറെ ദിവസം അങ്ങനെ അങ്ങ് പോയി. അപ്പൊ അതൊരു മറക്കാത്ത ഓർമ്മകളാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: പിന്നെ ആ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ്, തുച്ഛമായ വരുമാനം കൊണ്ടാണ് രണ്ട് കുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞില്ല, സിനിമയുടെ അവസരങ്ങൾ വന്ന സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു, അന്ന് ചെയർമാനായിട്ടുള്ളത് ആദ്യം ഞാനുള്ള സമയത്ത് രാജഗോപാലൻ സാറായിരുന്നു, പുല്ലന്നൂർ രാജഗോപാലൻ നായർ സാർ, അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം കുമരകം ശങ്കുണ്ണി മേനോനായി, അതിനൊക്കെ ശേഷം പി കെ വാസുദേവൻ നായർ. പി കെ വിയെ ഞാൻ വിളിച്ചു, സാർ ഇങ്ങനെ സിനിമയിലേക്ക് എനിക്കൊരു അവസരമൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ എങ്ങനെയാണ് സാർ എങ്ങനെ പോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു, നമ്മളൊരു തൊഴിലാളികളുടെ പ്രസ്ഥാനമാണ്, നിങ്ങൾ നിങ്ങളുടെ സുഖം തേടി പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ പോപ്പുലാരിറ്റിയും സാമ്പത്തികവും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇത്രയും പേരുടെ ഉപജീവനമല്ലേ മുടങ്ങുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ തൊഴിലാളി ചിന്ത കടന്നു വന്നു, ശരിയാണ് ഞാൻ പോകുന്നത് ശരിയല്ല.
1: അല്ല, താങ്കളുടെ അഭാവം മൂലം ഒരു കൂട്ടം ആൾക്കാരുടെ എന്നെ മുട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആദർശം താങ്കൾ അവിടെ മുറുക്ക പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമ അങ്ങക്ക് നഷ്ടമായതാണെന്നാണ് മനസ്സിലാക്കുന്നത്.
0: അതെ, അവൾ അങ്ങനെയിരിക്കുന്ന സമയത്താണ് ദേവരായ മാഷുമായിട്ട് വലിയ ഒരു ബന്ധം ഉണ്ടാകുന്നുണ്ട്. രാഘവ മാഷ് കുറെ കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞു വന്നിരുന്ന നേരെ സാധകം ചെയ്യുന്ന പരിപാടിയുണ്ട്, പാട്ടൊക്കെ അവരൊന്ന് സരളി വരിശകളൊക്കെ ഇങ്ങനെ പാടും. അപ്പൊ മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ മാഷുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവരായ മാഷ് സംഗീതം ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പൊ മാഷിന്റെ കൂട്ടുകിടപ്പ് കാരണിട്ട് ഒരാൾ പോകണം, അപ്പൊ ആർക്കും പോകാൻ ധൈര്യമില്ല, കാരണം മാഷ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കുന്നുകളെ ചെറിയ നിസ്സാരമായ തമാശ പറയും, പക്ഷെ നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ തട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ കേശവൻ പൊറ്റി സാർ പറഞ്ഞു, നീ പോയാൽ മതി, അപ്പൊ ഞാനാണ് കൂടെ പോകുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ലോട്ടറി അടിച്ച ഇതായിരുന്നു, കാരണം അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുക. പട്ടാണിപ്പറമ്പിൽ എന്ന് പറയുന്ന തറവാട്ടിലാണ് ഒരു വലിയ കട്ടിലിൽ മാഷും ഇപ്പുറത്തെ കട്ടിൽ ഞാനും. അപ്പൊ രാത്രി പൊടിയരിക്കഞ്ഞിയും ചുട്ടപ്പപ്പടവും മാങ്ങ അച്ചാറും കൊണ്ടു തന്നു, ഞങ്ങൾ രണ്ടും കഴിച്ചു. അപ്പൊ മാഷോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മാഷിന്റെ ഹൃദയത്തെ തട്ടി ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നു. അത് പറയണമെങ്കിൽ നമുക്ക് കുറെ എപ്പിസോഡുകൾ പറയേണ്ടി വരും. പക്ഷെ എങ്കിലും എന്നെ സ്വാധീനിച്ച അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ചോദിച്ചു, ഈ ഒ എൻ വി സാറും ദേവരായ മാഷുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞു, കഥ പറഞ്ഞു വന്ന കൂട്ടത്തിലാണ് പണ്ടിങ്ങനെ പിന്നെ ഈ വിപ്ലവ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അഷ്ടമുടിക്കായലിലൂടെ പോകുമ്പോൾ ആകാശത്ത് തെളിഞ്ഞു നിന്ന് നമ്പളിക്കലെ കണ്ടപ്പോൾ ഈ പ്രിയപ്പെട്ട ഒ എൻ വി കവിത എഴുതിയെന്നും അത് പിൽക്കാലത്ത് ഇങ്ങനൊരു നാടകത്തിൽ ഉപയോഗിക്കുന്ന കരുതിയില്ല എന്നും പറയുന്നുണ്ട്. പാട്ട് പ്രസിദ്ധമാണ് നമുക്കറിയാം.

0: ഈ പാട്ടൊക്കെ അതൊക്കെ ഉണ്ടായ കഥയൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ അത്ഭുത ആദരവോടുകൂടി കണ്ടിരുന്നു. അപ്പം ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്ന സംഗതി പറ്റുന്നതല്ല ഈ മൂന്നക്ഷരമാണ്, ഗുരുത്വമാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
0: എൻ്റെ അതിഗുരുവായിട്ട് പറയാവുന്ന അമ്മയാണെങ്കിലും അച്ഛനാണ്, അമ്മയുമുണ്ട് അച്ഛനുമുണ്ട്. ആർ പി പുത്തൂർ എന്ന് പറയുന്ന എൻ്റെ പിതാവുണ്ട്, പിന്നാലെ വന്ന ഈ ടി കെ മാധവൻ എന്ന് പറയുന്ന ഒരു പക്ഷേ വെളുത്തിലുണ്ടാക്കിയ മനുഷ്യനായ ടി കെ മാധവൻ എന്ന് പറയുന്ന അമ്മാവനുണ്ട്, ഈ പറയുന്ന ഭാസി സാറും എൻ എൻ പ്ല സാറും കണിയാപുരവും ഈ പറയുന്ന കോഴിക്കോട് ഗോപിനാഥ് സാർ, അദ്ദേഹമാണ് സംവിധാനം ചെയ്തത് രാജയോഗം, തിക്കോടിയൻ, ലെനിൻ രാജേന്ദ്രൻ, ഇവരെയൊക്കെ ഞാൻ സ്മരിക്കുകയാണ്.
1: എന്തായാലും ഈ പരിപാടിയിൽ വളരെ ദീർഘമായിട്ട് നാടകവും നാടക സംബന്ധിയായ അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചു. ജീവിതവുമായി ബന്ധപ്പെട്ട് വിഭാഗം ഉൾപ്പെടെയുള്ള സംഗതികൾ നടക്കുന്നത് തന്നെ നാടകത്തിന്റെ അരങ്ങിൽ നിന്നിറങ്ങി വന്നതായിട്ട് ശ്രോതാക്കൾക്ക് വളരെ രസകരമായ തരത്തിലാണ് താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത്. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. പുതിയതായി കടന്നു വരുന്ന ഈ നാടക കലാകാരന്മാരോട് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്, അവരോട് പറയാനുള്ളത് എന്താണ്?
0: തീർച്ചയായിട്ടും ഇന്ന് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു പ്രഹേളികയിലാണ്, കാരണം ഈ ആഴവും പരപ്പും ഇല്ലാത്ത ഒരു തലമുറയായിട്ട് നമ്മുടെ ഈ പ്രേക്ഷക സമൂഹം മാറിയിട്ടില്ലെന്ന് സംശയിക്കേണ്ടിരിക്കുന്നു.
1: അതെ അതെ,
0: ഈ നാടകത്തിൽ പണ്ടും പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കൊണ്ടുവന്ന, കാരണം ഒളിവിൽ ഓർമ്മ പോലുള്ള നാടകത്തിൽ തോപ്പിൽ ഭാസി എന്ന് പറയുന്ന കഥാപാത്രം രംഗത്ത് വരുന്നില്ലെങ്കിലും ഒരു നിഴലായി ഒരു ബീഡിക്കുട്ടിയായിട്ട് അദ്ദേഹം രംഗത്ത് വരുന്നുണ്ട്. അതൊരു പരീക്ഷണമായിരുന്നു. പിൽക്കാലത്ത് ഈ പരീക്ഷണ നാടകങ്ങളൊക്കെ വന്നിട്ടെല്ലാം അതിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചതും നമ്മുടെ ഇവിടുത്തെ നാടക പ്രവർത്തകർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ നാടകമെന്ന് പറയുന്നതൊരു എന്താ പറയാ, കാറും കോളും നിറഞ്ഞ കടലിൽ കപ്പലിറക്കി പുതിയ മാനങ്ങൾ തേടുന്നവരാണ് നാടകക്കാരൻ. അതൊരു വലിയ കൺസെപ്റ്റാണ്. അപ്പൊ അങ്ങനെ ആ ശരിക്കും ഡെഡിക്കേഷനുള്ള, കാരണം ഇന്ന് നമുക്ക് എന്താണ് ഇന്ന് പറയുന്ന ആത്മാർപ്പണവും ആത്മാർത്ഥതയും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയുടെ ഈ ലോകത്ത്,
1: സ്വാർത്ഥതയില്ലാത്ത
0: ഈ എന്താ പറയുക, മനസ്സിൽ നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന കലാകാരന്മാരായി ആളുകൾ മാറണമെങ്കിൽ ഈ പറയുന്ന ചില ചേതോ വികാരം കൂടി ഉണ്ടാകണം, അതിനോടുള്ള ഒരു അഭിനിവേശം ഉണ്ടാകണം, സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാകണം. അങ്ങനെ ഇതിനെ ഒരു ദൈവികമായൊരു കലയായി ഭരതമുനി ഉണ്ടാക്കിയ നാട്യശാസ്ത്രത്തിലൂടെ കടന്നു വന്ന കലയെന്ന നിലയിൽ അത്രയും ഊർജ്ജസ്വലമായൊരു കലാരൂപമായി ഇതിനെ കണ്ടുകൊണ്ട് അതിനെ തീവ്രതയോടുകൂടി പ്രണയിച്ചാൽ മാത്രമേ നമുക്ക് നാടകത്തെ ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഗോഗോ വിളിച്ച് ഏതെങ്കിലും കോമഡി ഷോയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവൻ സെലിബ്രേറ്റ് ചെയ്യണം. ഇന്ന് നെഗറ്റീവുകളുടെ കാലമല്ലേ, നെഗറ്റീവിസം കാണിക്കുന്നവനൊക്കെയാണ് വലിയ സംഭവങ്ങൾ. ഒരു പിന്നെ ഭ്രാന്ത് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരെയൊക്കെ സത്യം പറഞ്ഞാൽ എന്താ കാണിക്കുക, കാരണം അവരെയും ആരാധിക്കുന്ന ആളുകൾ. അപ്പൊ ഈ നമ്മുടെ ലോകം ഒരു വല്ലാതെ ഈ ലക്ഷ്യബോധമില്ലാത്തതിലേക്ക് പോകുന്നുണ്ട്. അതിനെ കൊണ്ടുവരണമെങ്കിൽ, കൂട്ടിച്ചേർക്കണമെങ്കിൽ ഇത് വളരെ പ്രധാനമാണ്. അവിടെയും ഈ പറയുന്ന പോലുള്ള അർപ്പണ മനോഭാവം കലാകാരന്മാർ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഒരു കുട്ടി ഒരു കലയെങ്കിലും പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ സന്ദേശം. കാരണം ഒരു കുട്ടിയെങ്കിലും ഒരു കല പഠിക്കുമ്പോൾ അതൊരു ലഹരിയായി മാറുമ്പോൾ അവൻ നല്ല മനുഷ്യനായിട്ട് മാറും. ഒരു നല്ല കലാകാരന് നല്ല മനുഷ്യനാകാൻ കഴിയുകയുള്ളൂ.
1: തീർച്ചയായിട്ടും താങ്കളുടെ ആ സന്ദേശം വളരെ നല്ലതാണ്. വളരെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ വ്യക്തമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അരങ്ങിൽ ഉണ്ടാകേണ്ടതെന്ന് പറയുന്ന റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതവും എന്ന് പറയുന്ന ഈ പരിപാടിയിൽ താങ്കളുടെ വളരെ വലിയ അനുഭവ സമ്പത്താണ് ഇവിടെ തുറന്നു വെച്ച, ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി തുറന്നു വെച്ചത്. ഇനി ഇതുപോലുള്ള ഒട്ടനവധി കലാകാരന്മാർ ഈ വേദിയിൽ എത്തി അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. റേഡിയോ സാന്ത്വനത്തിൻ്റെ അരങ്ങും ജീവിതവും എന്ന് പറയുന്ന ഈ പരിപാടിയിൽ അങ്ങ് എത്തിയതിനും ഈ പരിപാടിയിൽ അങ്ങയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിനും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു കലാകാരനെ ശ്രോതാക്കൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതുവരെ ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഒട്ടനവധി ആൾക്കാരെ നമുക്ക് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്താമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി എല്ലാവർക്കും, 1000 നന്ദി. പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും, ഇതിനൊരു വേദി ഒരുക്കിയ റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്ന ഈ മഹത്തായ റേഡിയോ സ്റ്റേഷനും ഇതിന്റെ അവതാരകനായി വന്ന പ്രിയപ്പെട്ട ഷാനവാസ് അവർക്കും എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അരങ്ങും ജീവിതവും. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

ഭാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ. മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ബേട്ടതുള്ളിക്കറങ്ങി ആലങ്ങാട്ടു ബേട്ടയും കണ്ടിറങ്ങി, ബേട്ടതുള്ളിക്കറങ്ങി ആലങ്ങാട്ടു ബേട്ടയും കണ്ടിറങ്ങി. ഗുരുവായൂർ മുതൽ തിരുവടികൾ കുടിയേറും.